ആവശ്യക്കാരന് ഔചിത്യമില്ല എന്ന് പറയും. ആവശ്യക്കാരനെ അറിയൂ, അവരുടെ ആവശ്യം അത്യാവശ്യമാണോ എന്ന്. ആവശ്യക്കാരനെ മനസ്സിലാക്കാതെ നമ്മൾ ഔചിത്യമില്ലായ്മയെക്കുറിച്ച് പറയും. അത്യാസന്നമോ ആപദ്ഘട്ടമോ ആകാം, ഒരാളുടെ നിസ്സഹായാവസ്ഥയാകാം, അഭിമാനത്തെ പണയപ്പെടുത്തുന്ന അവസ്ഥ വരെ ഉണ്ടാകാം. അവർക്കേ അറിയൂ ആവശ്യമുന്നയിക്കുന്നത് ഔചിത്യമാണോ എന്ന്. അങ്ങനെ ചിന്തിക്കാനുള്ള അവസ്ഥ പോലും ഉണ്ടാകണമെന്നില്ല. നമ്മളും അത്തരം അത്യാവശ്യവുമായി നിൽക്കുമ്പോഴേ അറിയൂ ഏതൊരാവശ്യവും അതൊരു അനൌചിത്യമാണോ ഔചിത്യമാണോ എന്ന്. ആർക്കും ഏതൊരവസ്ഥയും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. ഇടയ്ക്ക് ഇത്തരം ഓർമ്മപ്പെടുത്തൽ സ്വയം തോന്നേണ്ടതല്ലേ?

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്നേഹസ്വാഗതം. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ കടമ്മനിട്ടയുടെ കോഴി എന്ന കവിത കേൾക്കാം. ആലാപനം ചിത്ര. തുടർന്ന് ചരിത്രപദം, വചനാമൃതം, മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 ജനകീയത്തിൽ റിട്ടയേർഡ് അധ്യാപികയും കണ്ണൂർ സയൻസ് പാർക്ക് ഡയറക്ടറുമായ ശ്രീമതി ജ്യോതി കേളോത്ത് സംസാരിക്കുന്നു. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ അറ്റ് സ്കൂൾ. ഇതിൽ കഴിഞ്ഞ മട്ടന്നൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലെ വിവിധ പരിപാടികളുടെ ശബ്ദലേഖനം കേൾക്കാം. 8:00 സ്മൃതിഗീതങ്ങൾ. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം പുനഃപ്രക്ഷേപണം. തുടർന്ന് ഗാനലയം. ഉച്ചയ്ക്ക് 12:00 വായനശാല. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശ ഗാനങ്ങൾ. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. ഇതിൽ റിട്ടയേർഡ് അധ്യാപികയും കണ്ണൂർ സയൻസ് പാർക്ക് ഡയറക്ടറുമായ ശ്രീമതി ജ്യോതി കേളോത്ത് സംസാരിക്കുന്നു. തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9:00 നാട്ടിലെ പാട്ട്. രാത്രി 10:00 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
2: കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ കടമ്മനിട്ടയുടെ കവിത കോഴി, ആലപിക്കുന്നത് ചിത്ര.

കൊക്കിനുള്ളിലുടക്കിയതെന്റെ കൊത്തി വിഴുങ്ങിയ മുള്ളോ, ഉള്ളിലുണങ്ങാത്ത നോവിന്റെ കണ്ണിൽ ഊറിയ നീറും നീരോ. കൊത്തി ചിക്കിച്ചികന്നിട്ട കൊറ്റിൽ കൊത്തി തുള്ളി നടക്കുന്ന കുഞ്ഞിന് തള്ളക്കോഴി പറഞ്ഞു കൊടുത്തു കൊക്കോ കൊക്കൊക്കോ. താളം തുള്ളുന്ന കുഞ്ഞിനും തെറ്റി താളം അമ്മ തൻ ഗദ്ഗദം കാണുകെ. താളം തുള്ളുന്ന കുഞ്ഞിനും തെറ്റി താളം അമ്മ തൻ ഗദ്ഗദം കാണുകെ. കുഞ്ഞേ തുള്ളാൻ സമയമില്ലിപ്പോൾ കാഞ്ഞ വെയിലത്തു കാലുപൊ.

തിരക്കു കൂട്ടുന്നു. അമ്മയാണു ഞാൻ അക്കാര്യം ഓർമ്മിച്ച് ഇന്നോളം ഞാൻ നിന്നെ പുലർത്തി. നാളിൻ നീളം കുറഞ്ഞു കുറച്ചു ഞാനും ഞാനായി കഴിയുവാൻ മോഹം. പണ്ടെന്നോടു പറഞ്ഞ കഥകൾ വീണ്ടും നിന്നോടു ഞാൻ പറഞ്ഞിടാം. ചുറ്റും കണ്ടോ ചിതൽ പുറ്റുമാത്രം മുറ്റം മൂടി വളർന്നിരിക്കുന്നു. ചുറ്റും കെട്ടിയ മുൾവേലിക്കെട്ടിൽ ചുറ്റപ്പെട്ടു കഴിയുന്നു നമ്മൾ. ചത്തു ചീന്ന ശവങ്ങളിൽ

ഉദരത്തിൽ നിന്റെ മൂത്തോർ മുങ്ങി മടങ്ങി വന്നില്ല. പൂക്കളല്ലവ പൂടയാണിന്റെ മക്കൾ നാലു പേർ കൊക്കൊക്കൊക്കൊക്കോ. പൂക്കളല്ലവ പൂടയാണിന്റെ മക്കൾ നാലു പേർ കൊക്കൊക്കൊക്കൊക്കോ. കട്ടുറുമ്പുകൾ നക്കുന്ന ചോപ്പിൻ കട്ട കണ്ടോ നിനക്കെന്തറിയാം. ചോര അല്ലല്ല ചോപ്പാണു കുഞ്ഞേ, നേരറിഞ്ഞാൽ നീ നീറി മരിക്കും. പോരികന്റെ ചിറകിന്റെ കീഴിൽ നീരവം നിഴൽ നിൽ തലമോളിൽ ആകരി നിഴൽ കൂർത്ത നഖത്തിൽ കോർത്തുയിരെ

നീളമറ്റ ചിറകുമായി നമ്മൾ നേരിടാനോ നിവൃത്തിയില്ലല്ലോ. കാവിലെ കിളിപ്പാട്ടുകൾ കേട്ടും പൂവു കണ്ടും പറന്നു ചെല്ലല്ലേ, കാടിനുള്ളിൽ പതുങ്ങിയിരിക്കും കാടനുണ്ടു കടിച്ചു പറിക്കും. തോട്ടുവക്കിലെ കൈതയ്ക്കകത്ത് തെറ്റി പൂത്ത പടർപ്പിനകത്ത് കാറ്റു തിന്നു കഴിയുന്നവർ

0: ഗോപുരമെപ്പോഴും കണ്ണു വേണം മുകളിലും താഴെയും, കണ്ണിലെപ്പോഴും കത്തിച്ചൊലിക്കും ഉൾക്കണ്ണു വേണമണയാത്ത കണ്ണ്. നാളെ നിന്നെ ഞാൻ കൊത്തി മാറ്റുമ്പോൾ നാളെകൾ നിന്നെ മാടി വിളിക്കും. നിന്റെ ജീവിതം നിൻ കാര്യം മാത്രം, എന്റെ കർമ്മം ഞാൻ കൊക്കൊക്കൊക്കൊക്കോ. നിന്റെ ജീവിതം നിൻ കാര്യം മാത്രം, എന്റെ കർമ്മം ഞാൻ കൊക്കൊക്കൊക്കൊക്കോ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കടമ്മനിട്ടയുടെ കവിത കോഴി, ആലപിച്ചത് ചിത്ര. ഇതോടുകൂടി ഇന്നത്തെ കവിധാര ഇവിടെ പൂർണ്ണമാകും.
2: വചനാമൃതം.
3: നിങ്ങൾ സ്വയം വിശ്വസിച്ചാൽ മാത്രമേ ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയൂ. നിങ്ങളുടെ ഉള്ളിൽ എല്ലാ ശക്തിയും അടങ്ങിയിരിക്കുന്നു. സ്വാമി വിവേകാനന്ദൻ.
4: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
1: ഇന്ന് മെയ് 26, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം മെയ് 26 വർഷത്തിലെ 146-ാം ദിനമാണ്. മെയ് 26-ന് നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1889 ഈഫൽ ടവറിന്റെ ലിഫ്റ്റ് ബഹുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. 1918 ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ജോർജിയ സ്ഥാപിതമായി. 2006 ജാവ ഭൂകമ്പത്തിൽ 5,700 പേർ മരിക്കുകയും 200,000 പേർ ഭവനരഹിതരാവുകയും ചെയ്തു. അമേരിക്കയിലെ ആദ്യ ബഹിരാകാശ യാത്രികയായ സാലി റൈഡ്, ഭാരതത്തിലെ പ്രസിദ്ധ കൃഷിശാസ്ത്രജ്ഞനായിരുന്ന ബെഞ്ചമിൻ പിയറിപാൽ തുടങ്ങിയവരുടെ ജന്മദിനവും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി ജീവൻ ബലിയർപ്പിച്ച മലയാളിയായ ചെമ്പകരാമൻ പിള്ളയുടെ ചരമദിനവും മെയ് 26-നാണ്.
4: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാകായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
0: ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം: സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി,

0: IHC and IGI certified diamonds. 92.5 silver ornaments. Phone 9656120022. Srireesh Jewelry, Mattanur.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പത്രവിശേഷം ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കി ഇന്ധനവിലയിൽ തുടർച്ചയായ വർധന. കോവിഡ് കാലത്ത് വിലക്കയറ്റത്തിന് സമാനമായി രണ്ടാഴ്ചക്കിടെ നാലാം തവണയാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ വില കൂട്ടിയത്. ഇന്നലെ കൊച്ചിയിൽ പെട്രോൾ ലിറ്ററിന് 2.85 രൂപ കൂട്ടി. ഡീസലിന് 2.86 രൂപയുടെ വർധനവുമായി 102.42 രൂപയിലെത്തി. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമെങ്കിലും പശ്ചിമേഷ്യൻ പ്രതിസന്ധി വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ കടുത്ത സമ്മർദ്ദമുണ്ടാക്കുന്നതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ആഗോള ഉൽപ്പന്ന വിപണിയിലെ അനിശ്ചിതത്വം മുൻനിർത്തി വിദേശ നാണ്യം പരമാവധി സംരക്ഷിക്കാൻ കൂട്ടായ ശ്രമമുണ്ടാകണമെന്നും മുംബൈയിൽ ചെറുകിട വ്യവസായ വികസന ബാങ്കിന്റെ വാർഷികാഘോഷത്തിനിടെ അവർ പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിസന്ധി പരിഹരിക്കാനുള്ള മാർഗങ്ങൾ തേടി പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ഇറക്കുമതി ഇന്ധനത്തെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കണമെന്നാണ് മന്ത്രാലയങ്ങൾക്കുള്ള നിർദ്ദേശം. പശ്ചിമേഷ്യൻ സംഘർഷം മൂലം ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള ചരക്ക് നീക്കം നേരിടുന്ന പ്രതിസന്ധി കേന്ദ്ര സർക്കാരിന്റെ ചെലവുകളെ താളം തെറ്റിക്കുന്നു. പ്രതിസന്ധി നീണ്ടാൽ ഭക്ഷ്യം, LPG, വളം സബ്സിഡി ഇനത്തിൽ ബജറ്റിൽ കണക്കാക്കിയിരിക്കുന്ന വിഹിതത്തേക്കാൾ 50% അധിക ചെലവ് സർക്കാരിനുണ്ടാകുമെന്ന് ധനമന്ത്രാലയം വിലയിരുത്തി. നീറ്റ് UG ചോദ്യചോർച്ചയിൽ പരീക്ഷ നടത്തിയ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ NTA വിമർശിച്ച് സുപ്രീംകോടതി. മുൻപുണ്ടായ വീഴ്ചകളിൽ നിന്ന് NTA പാഠം പഠിച്ചിട്ടില്ലെന്നത് സങ്കടകരമാണെന്ന് ജസ്റ്റിസുമാരായ PS നരസിംഹ, അലോക് ആരാധ എന്നിവരുടെ ബെഞ്ച് നിരീക്ഷിച്ചു. അവർ പാഠം പഠിച്ചിട്ടില്ലെന്നത് സങ്കടകരമാണ്. സമിതിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാനെടുത്ത നടപടികൾ വിശദീകരിച്ച് സത്യവാങ്മൂലം നൽകാൻ NTAയോട് കോടതി ആവശ്യപ്പെട്ടു. രാജ്യമനസാക്ഷിയെ ഉലച്ച അട്ടപ്പാടി മധുവധക്കേസിലെ 12 പ്രതികളെ 3 വീതം ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച് ഹൈക്കോടതി. പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങളും ചെയ്തെന്ന് വിലയിരുത്തിയാണ് ജസ്റ്റിസ് രാജവിജയരാഘവനും ജസ്റ്റിസ് KV ജയകുമാറും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിച്ചത്. ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി, 3 ലക്ഷം രൂപ വീതം പിഴയും അടക്കണം. പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ നീതി തേടിയെത്തിയ കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശി KK ഹർഷിനക്ക് സർക്കാർ ജോലി നൽകി. തളർത്താൻ നോക്കിയ അതേ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉദ്യോഗസ്ഥയായി ഹർഷിന ഇന്ന് ചുമതലയേൽക്കും. ആരോഗ്യമന്ത്രി K മുരളീധരൻ നിയമന ഉത്തരവ് ഹർഷിനക്ക് കൈമാറി. പ്ലസ് വൺ പ്രവേശനത്തിലെ പ്രശ്നം പരിഹരിക്കാൻ 30% വരെ അധിക സീറ്റ് അനുവദിച്ച് സർക്കാർ. കഴിഞ്ഞ വർഷം വരെ തുടർന്ന താൽക്കാലിക ബാച്ചുകൾ ഈ വർഷം തുടരാനും അനുമതി നൽകി. തിരുവനന്തപുരം, കോഴിക്കോട്, പാലക്കാട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ സർക്കാർ സ്കൂളുകളിലാണ് 30% പ്ലസ് വൺ സീറ്റുകൾ അധികമായി അനുവദിച്ചത്. ഇതേ ജില്ലകളിലെ 7 സ്കൂളുകളിൽ 20% സീറ്റുകളും കൂട്ടി. കണ്ണൂർ വിമാനത്താവളത്തിൽ സോളാർ പ്ലാന്റിന്റെ നിർമ്മാണം അവസാനഘട്ടത്തിലെത്തി. വിമാനത്താവളത്തിലെ വൈദ്യുതി ചാർജ് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 4 MW സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നത്. കാർ പാർക്കിംഗ് ഏരിയയിലും ടെർമിനൽ കെട്ടിടത്തിന്റെ പരിസരത്തുമായാണ് സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ദോഹയിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് June 4 തുടങ്ങും. ചൊവ്വ, ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് 9:40 ദോഹയിലെത്തും. തിരികെ 10:40 പുറപ്പെട്ട് പുലർച്ചെ 5:25 കണ്ണൂരിലെത്തും. കണ്ണൂർ ജില്ലാ കലക്ടറായി P വിഷ്ണുരാജ് ചുമതലയേറ്റു. ഇന്നലെ രാവിലെ 11 മണിക്ക് കലക്ടർ അരുൺ കെ വിജയനിൽ നിന്ന് അദ്ദേഹം ചുമതല ഏറ്റെടുത്തു. വ്യവസായ ടൂറിസം വളർച്ചയ്ക്ക് ടീമുണ്ടാക്കുമെന്ന് കലക്ടറായി ചുമതലയേറ്റ P വിഷ്ണുരാജ് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് നേതാവ് മട്ടന്നൂർ എടന്നൂരിലെ SP ഷുഹൈബ് വധക്കേസിലെ പ്രതികളുടെയും അവരുടെ അഭിഭാഷകന്റെയും പെരുമാറ്റം മനഃപൂർവ്വം വിചാരണ നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചതാണെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. ഷുഹൈബ് വധക്കേസിലെ പ്രതികളുടെ ജാമ്യം റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവിലാണ് പരാമർശം. വൈശാഖോത്സവത്തെ വരവേൽക്കാൻ കൊട്ടിയൂർ ഒരുങ്ങി. ഉത്സവത്തിന് എത്തുന്ന ഭക്തർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്ന പ്രവൃത്തികളെല്ലാം അന്തിമഘട്ടത്തിലാണ്. അക്കരെ കൊട്ടിയൂരിൽ കയ്യാലകളുടെ നിർമ്മാണം 90% പൂർത്തിയായി. 40 കയ്യാലകളാണ് നിർമ്മിച്ചത്. പടിഞ്ഞാറേ നട പൂർണ്ണമായി പൊളിച്ചു മാറ്റി കരിങ്കൽ കൊണ്ട് കെട്ടി ബലപ്പെടുത്തിയിട്ടുണ്ട്. പടിഞ്ഞാറേ നടയിൽ നിന്നുള്ള ക്യൂവും കിഴക്കേ നടയിൽ നിന്നുള്ള ക്യൂവും ബന്ധിപ്പിക്കുന്ന മേൽപ്പാലത്തിൽ

0: നിർമ്മാണം പൂർത്തിയായി വരുന്നു. വൈശാഖ ഉത്സവം നടക്കുന്ന മെയ് 28 മുതൽ ജൂൺ 24 വരെ പാൽചുരം ബോയ്സ് ടൗൺ ചുരം റോഡിൽ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി കേളകം പോലീസ് അറിയിച്ചു. ഭാരവാഹനങ്ങൾ നെടുമ്പയിൽ പേരിയ ചുരം റോഡിലൂടെ പോകണമെന്നാണ് നിർദ്ദേശം. കൊട്ടിയൂർ ദേവസ്വം മന്നഞ്ചേരിയിൽ നിർമ്മിച്ച പാലം ഇന്ന് രാവിലെ 11 മണിക്ക് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. നവീകരിച്ച പാർക്കിംഗ് ഗ്രൗണ്ടുകൾ വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫും അക്കരെ നടപ്പന്തൽ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ കെ വാസുവും ഉദ്ഘാടനം ചെയ്യും. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷ സമർപ്പണം ബന്ധപ്പെട്ട വെബ്സൈറ്റുകളിൽ വഴി തുടങ്ങി. ജൂൺ 3 വരെ 10 ദിവസമാണ് ഏകജാലകം വഴി അപേക്ഷിക്കാനുള്ള സമയം. ആദ്യ പ്രവേശന നടപടികൾ പൂർത്തിയായി. ജൂലൈ 2 പ്ലസ് വൺ ക്ലാസുകൾ തുടങ്ങുന്ന തരത്തിലാണ് ക്രമീകരണം. ട്രയൽ അലോട്ട്മെന്റ് ജൂൺ 8, ആദ്യ അലോട്ട്മെന്റ് ജൂൺ 15, മുഖ്യ അലോട്ട്മെന്റ് അവസാനിക്കുന്നത് ജൂലൈ 1. പ്ലസ് ടു VHSC പരീക്ഷാ ഫലം ഇന്ന് വൈകിട്ട് 3 മണിക്ക് മന്ത്രി എൻ ഷംസുദ്ദീൻ സെക്രട്ടേറിയറ്റിലെ PRD ചേംബറിൽ പ്രഖ്യാപിക്കും. വിവിധ വെബ്സൈറ്റുകളിലും മൊബൈൽ ആപ്പുകളിലും ഫലം ലഭിക്കും. മെയ് 25 മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ കാലാവധി തീരുന്ന റാങ്ക് പട്ടികകൾക്ക് PSC നവംബർ 30 വരെ അധിക സമയം അനുവദിച്ചു. സർക്കാർ നൽകിയ ശുപാർശ ഇന്നലെ കമ്മീഷൻ യോഗം ചർച്ച ചെയ്ത് അംഗീകരിക്കുകയായിരുന്നു. 200-ലേറെ റാങ്ക് പട്ടികകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. ജൂൺ 21 നടക്കുന്ന NEET UG പുനഃപരീക്ഷ സുരക്ഷിതമായി നടത്താൻ സഹകരിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സംസ്ഥാന മുഖ്യമന്ത്രിമാർക്കും ലഫ്റ്റനന്റ് ഗവർണർമാർക്കും നടത്തിപ്പുകാർക്കും കത്തയച്ചു. രാജ്യത്ത് കടുത്ത ചൂടായതിനാൽ പരീക്ഷാ കേന്ദ്രങ്ങളിൽ അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. ലഹരിക്കെതിരെയുള്ള ആഭ്യന്തര വകുപ്പിന്റെ പദ്ധതിയായ തൂഫാൻ ദ നാർക്കോ ഹണ്ട് സ്കൂൾ തുറക്കുന്ന ദിവസം പ്രഖ്യാപിക്കും. പദ്ധതിയുടെ വിശദമായ രൂപരേഖക്ക് ഇന്നലത്തെ മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. ചുരുങ്ങിയ ദിവസം കൊണ്ട് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായ ക്രോക്കോസ് ജനതാ പാർട്ടി CJP പ്രവർത്തനം ഓൺലൈനിൽ നിന്ന് പൊതുസമൂഹത്തിലേക്ക് വിപുലീകരിക്കുന്നു. രാജ്യത്തെ യുവജനങ്ങളുടെ ശബ്ദമാകുന്ന തരത്തിൽ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ എക്സ് അക്കൗണ്ടിലൂടെ CJP ക്യാമ്പയിൻ നിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. ക്രോക്കോസ് ജനതാ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി അടിയന്തരമായി കേൾക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. വിഷയത്തെ വൈകാരികമായി എടുക്കരുതെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. വലിയ അടിയന്തര പ്രാധാന്യമൊന്നും ഇക്കാര്യത്തിനില്ല. എറണാകുളം ജില്ലയിലെ മലയിടം തുരുത്തിൽ കോടതി ഉത്തരവ് പ്രകാരം കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കേണ്ടി വന്നാൽ പകരം വീടും സ്ഥലവും നൽകി പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ധന വിലവർദ്ധനയുടെ ആഘാതം ധനവകുപ്പ് പരിശോധിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓരോ ദിവസവും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൊരു അവസാന തീരുമാനം വന്നാൽ മാത്രമേ സർക്കാരിന് തീരുമാനത്തിലെത്താനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന രത്തൻ യു കെൽക്കറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയെ നിയമിച്ചതിൽ അസ്വാഭാവികതയൊന്നുമില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തെരഞ്ഞെടുപ്പ് ഓഫീസറായിരിക്കെ അദ്ദേഹത്തിനെതിരെ CPMO BJPയോ പരാതിയൊന്നും ഉന്നയിച്ചിരുന്നില്ല. നടപടികളുമായി ബന്ധപ്പെട്ട ചില പരാതികൾ പ്രതിപക്ഷത്തു നിന്ന് ഞങ്ങൾ മാത്രമാണ് നൽകിയിരുന്നത്. ഹജ്ജ് കർമ്മത്തിന്റെ 2-ാം ദിവസമായ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ പങ്കെടുക്കും. ഇന്നലെ മിനായിൽ പ്രാർത്ഥനയിലും ധ്യാനത്തിലും കഴിഞ്ഞവർ ഇന്ന് പുലർച്ചെ മുതൽ അറഫയിലേക്ക് തിരിച്ചിരുന്നു. 3 മാസമായി നടക്കുന്ന പശ്ചിമേഷ്യൻ യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് US സർക്കാർ വ്യത്യസ്ത പ്രസ്താവനകൾ നടത്തവെ ഇറാൻ പ്രതിനിധി സംഘം ഖത്തറിൽ സമാധാന കരാർ സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഒപ്പിടുന്നതിന് വഴിമുടക്കി നിൽക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് സന്ദർശനം. ബക്രീദ് കാരണം ഈ മാസം 28 പാസ്പോർട്ട് ഓഫീസ് അവധിയായതിനാൽ ആ ദിവസത്തേക്ക് നൽകിയ അപ്പോയിൻമെന്റുകൾ മുഴുവൻ തൊട്ട് തലേദിവസമായ 27 മാറ്റിയതായി കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ അറിയിച്ചു. ബക്രീദ് പ്രമാണിച്ച് സപ്ലൈകോ വിൽപ്പനശാലകൾ ഈ മാസം 28 അവധിയായിരിക്കും. 27 മെഡിക്കൽ സ്റ്റോർ ഒഴികെയുള്ള സപ്ലൈകോ വിൽപ്പനശാലകൾ തുറന്നു പ്രവർത്തിക്കും. കായിക വാർത്തകൾ. ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തലശ്ശേരി കോണറോവയൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടത്തിവരുന്ന റൈസിംഗ് സ്റ്റാർസ് ക്രിക്കറ്റ് ലീഗ് U16 ബോയ്സ് ടൂർണമെന്റിൽ റൈസിംഗ് ഈഗിൾസും റൈസിംഗ് റോയൽസും തമ്മിൽ നടന്ന മത്സരത്തിൽ റൈസിംഗ് റോയൽസ് 13 റൺസിന് വിജയിച്ചു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന് സമാപനം. ചാമ്പ്യന്മാരായി ആഴ്സണൽ. 22 വർഷത്തിന് ശേഷമാണ് ആഴ്സണൽ ക്ലബ്ബ് കിരീടം നേടുന്നത്. IPL ക്വാളിഫയർ 1 ബംഗളൂരു ഗുജറാത്ത് മുഖാമുഖം ഇന്ന്. മത്സരം രാത്രി 7:30 മുതൽ. ജയിച്ചാൽ ഫൈനലിൽ. ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ സൂപ്പർ ഡിവിഷൻ ലീഗിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ പയ്യന്നൂർ കോളേജ് ഏകപക്ഷീയമായ 2 ഗോളിന് ജിംഖാന എഫ് സിയെ പരാജയപ്പെടുത്തി. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്,
1: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
1: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
2: 9447371836,
1: 8078502836. ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേ ഒരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ രണ്ടാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ. സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
1: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
3: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
1: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
3: 5ാം തരം മുതൽ 10ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
1: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
5: ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: കുഞ്ഞികൃഷ്ണൻ കൊതേരി ആലപിച്ച ശ്രീ മഹാദേവനാം മട്ടന്നൂരപ്പന്റെ ഇന്ന് തുടങ്ങുന്ന ഗാനം

0: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
0: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
2: ഹിമഗിരി സുതയുടെ പതിയുടെ പദതളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
0: മെയ് 29 മുതൽ ജൂൺ 24 വരെ എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
1: അമൃതാംശു കലചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കൊടപ്പുവായി നൽകേണേ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ദക്ഷ

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ രാവിലെ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. അടുത്ത മാസം 21 നീറ്റ് യുജി പുനഃപരീക്ഷ സുരക്ഷിതവും വിജയകരവുമാക്കാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കത്തെഴുതി. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം ഇന്ന്. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. ഐപിഎൽ പ്ലേ ഓഫ് ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ ഒന്നാം ക്വാളിഫയറിൽ വൈകിട്ട് നേരിടും. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. രാവിലെ 11:15 പ്രധാനമന്ത്രിയുടെ ഓഫീസിലാണ് കൂടിക്കാഴ്ച. ഉച്ചകഴിഞ്ഞ് ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും മുഖ്യമന്ത്രി കാണും. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി വി ഡി സതീശൻ നാളെ കൂടിക്കാഴ്ച നടത്തും. സിബിഎസ്ഇ പരീക്ഷാഫലവുമായി ബന്ധപ്പെട്ട പരാതികളിൽ കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് മുഖ്യമന്ത്രി വി ഡി സതീശൻ കത്തയച്ചു. നിരവധി വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ചതിലും വളരെ കുറഞ്ഞ മാർക്കാണ് ലഭിച്ചതെന്ന പരാതി വ്യാപകമാണ്. തുടർന്ന് പുനർമൂല്യനിർണയ നടപടികളിലും പരാതി ഉയർന്നു. വെബ്സൈറ്റിലും രജിസ്ട്രേഷനിലും ഫീസടയ്ക്കുന്നതിലും ഉണ്ടായ ബുദ്ധിമുട്ടും മുഖ്യമന്ത്രി കത്തിൽ വിശദീകരിച്ചു. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് തിരുവനന്തപുരം PMGയിലെ വിജിലൻസ് ആസ്ഥാനത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ SP റാങ്ക് മുതൽ മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ചേരുന്ന ആദ്യ ഉന്നതതല യോഗമാണിത്. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ യോഗത്തിൽ അധ്യക്ഷനായിരിക്കും. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. അടുത്ത മാസം 21 നടത്താനിരിക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷ സുരക്ഷിതവും വിജയകരവുമാക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കത്തെഴുതി. മുഖ്യമന്ത്രിമാർക്കും ലഫ്റ്റനന്റ് ഗവർണർമാർക്കുമാണ് സഹകരണം തേടി പ്രധാൻ കത്ത് നൽകിയത്. വടക്കേ ഇന്ത്യയിലെ ഉഷ്ണതരംഗം പരിഗണിച്ച് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ആവശ്യത്തിന് ശുദ്ധജലവും ഇരിപ്പിട സൌകര്യങ്ങളും ശൌചാലയങ്ങളും സജ്ജമാക്കണമെന്ന് കത്തിൽ പറയുന്നു. പരീക്ഷാ ദിവസം വേണ്ടത്ര വാഹന സൌകര്യമൊരുക്കണമെന്നും നിർദ്ദേശമുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാവിലെ BSFന്റെ രാജസ്ഥാൻ സാഞ്ചു ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കും. സുരക്ഷാ സേനാംഗങ്ങളുമായി സംവദിക്കുന്ന അദ്ദേഹം ഏതാനും ക്ഷേമ പദ്ധതികളും ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് ബിക്കാനീറിലെ അതിർത്തി മേഖലയിലെ സുരക്ഷാസ്ഥിതി അദ്ദേഹം അവലോകനം ചെയ്യും. എബോള സാഹചര്യത്തിൽ രാജ്യത്തെ വിമാന കമ്പനികൾ പാലിക്കേണ്ട പൊതു നടപടികൾ സിവിൽ വ്യോമയാന ഡയറക്ടറേറ്റ് ജനറൽ പുറപ്പെടുവിച്ചു. ഉഗാണ്ട, കോംഗോ മേഖലയിൽ സർവീസ് നടത്തുന്ന കമ്പനികൾ യാത്രക്കാരെ പുറത്തിറക്കും മുൻപ് അവരിൽ നിന്ന് രോഗബാധയില്ലെന്ന സത്യപ്രസ്താവന വാങ്ങേണ്ടതാണ്. പനിയോ പേശിവേദനയോ കടുത്ത ക്ഷീണമോ അടക്കം രോഗലക്ഷണങ്ങൾ പ്രത്യേകം നിരീക്ഷിക്കണം. ഇന്ത്യയിലെത്തി 21 ദിവസത്തിനകം ഇത്തരം ലക്ഷണങ്ങൾ കണ്ടെത്തുന്നവർ വൈദ്യസഹായം തേടുകയും അക്കാര്യം വിമാനത്താവളത്തിലെ ആരോഗ്യ ഓഫീസിൽ അറിയിക്കേണ്ടതുമാണ്. ഗ്രാമ നഗര സഹകരണ ബാങ്കുകളിൽ തുടർച്ചയായി 10 കാലാവധി പൂർത്തിയാക്കിയ ഡയറക്ടർമാർ തുടർന്ന് ഇടവേളയെടുക്കണമെന്ന ഭേദഗതി റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചു. ബന്ധപ്പെട്ട കക്ഷികളിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണം പരിശോധിച്ച് അടുത്ത ജനുവരിയോടെ കരട് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുമെന്ന് RBI അറിയിച്ചു. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പേയിൽ കുടുങ്ങിയ 300+ വിനോദസഞ്ചാരികളെ 7 മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ താഴെയെത്തിച്ചു. 65 ക്യാബിനുകളിലെ യാത്രക്കാരാണ് സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് 500 ഉയരത്തിൽ കുടുങ്ങിപ്പോയത്. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം ഇന്ന്. വൈകിട്ട് 3 മന്ത്രി എൻ ഷംസുദ്ദീൻ തിരുവനന്തപുരത്ത് ഫലം ഔപചാരികമായി പുറത്തുവിടും. തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
2: HSC, VHSC, THSC പരീക്ഷാഫലങ്ങൾ 3 തന്നെ സംസ്ഥാന സർക്കാരിന്റെ നമ്മുടെ കേരള മൊബൈൽ ആപ്പിലൂടെയും ലഭ്യമാകും. വെബ്സൈറ്റിലൂടെ ഒരേ സമയം നിരവധി പേർ ഫലം പരിശോധിക്കുമ്പോൾ ഉണ്ടാകാവുന്ന തടസ്സങ്ങൾ ഒഴിവാക്കാൻ മൊബൈൽ ആപ്പ് സഹായകമാകുമെന്ന് അധികൃതർ അറിയിച്ചു. result.kerala.gov.in അടക്കമുള്ള വെബ്സൈറ്റുകളിലും ഫലം ലഭ്യമാകും. 450,000 വിദ്യാർത്ഥികളാണ് മാർച്ച് മാസത്തിൽ നടത്തിയ പ്ലസ് ടു പരീക്ഷ എഴുതിയത്.
1: ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു. June 3 10 ഏകജാലകം വഴി അപേക്ഷ നൽകാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന് മക്കയിലെ ജബലു റഹ്മയിൽ പ്രാർത്ഥനകളോടെ 18 ലക്ഷത്തിലധികം തീർത്ഥാടകർ അണിനിരക്കും. നമീറ പള്ളിയിൽ ഉച്ചയ്ക്ക് പ്രത്യേക പ്രഭാഷണത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷമാണ് തീർത്ഥാടകർ അറഫയിൽ സംഗമിക്കുന്നത്. സന്ധ്യയോടെ അറഫ വിടുന്ന തീർത്ഥാടകർ പ്രാർത്ഥനകളുമായി മുസ്ദലിഫയിലേക്ക് നീങ്ങും. തുറന്ന ആകാശത്തിന് താഴെ വിശ്രമിച്ച ശേഷം നാളെ പുലർച്ചെ ജംറയിലെത്തി പിശാചിന്റെ പ്രതീകത്തിന് കല്ലെറിയുകയും മുടി മുറുകുകയും ചെയ്യുന്നതോടെ ഹജ്ജ് കർമ്മങ്ങൾക്ക് അർദ്ധവിരാമമാകും. തുടർന്ന് മിനായിലെ കൂടാരങ്ങളിലേക്ക് മടങ്ങുന്ന തീർത്ഥാടകർ ബാക്കി കർമ്മങ്ങൾ പൂർത്തിയാക്കും. ലഹരിക്കെതിരെ കേരള പോലീസ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ ബ്രാൻഡ് അംബാസഡർമാരാകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ ലഹരി വിൽക്കുന്ന അധോലോക സംഘങ്ങളെ ഇല്ലാതാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം വെങ്ങാനൂർ BPS ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC സഹവാസ ക്യാമ്പ് ഐക്യ 2026 സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ചെന്നിത്തല. ക്യാമ്പിൽ 939 കേഡറ്റുകൾ പങ്കെടുത്തു. സെറിമോണിയൽ പരേഡിൽ മന്ത്രി കേഡറ്റുകളുടെ അഭിവാദ്യം സ്വീകരിച്ചു. സംസ്ഥാന പോലീസ് മേധാവി അടക്കം മുതിർന്ന ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സംബന്ധിച്ചു. ഇന്ധന വിലവർദ്ധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വൈകിട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് KPCC ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനൽ തിരുവനന്തപുരത്ത് അറിയിച്ചു. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ 4 തവണ ഇന്ധനവില വർദ്ധിപ്പിച്ചതിനെതിരെയാണ് പ്രതിഷേധം. സത്യപ്രതിജ്ഞ ചെയ്ത് 10 ദിവസമായപ്പോഴേക്കും മുഖ്യമന്ത്രി VD സതീശന്റെ മുഖംമൂടി അഴിഞ്ഞുവീണെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. UDF അധികാരത്തിലെത്തിയാൽ 10 മിനിറ്റ് കൊണ്ട് മുനമ്പം പ്രശ്നം പരിഹരിക്കുമെന്ന വാഗ്ദാനം തെരഞ്ഞെടുപ്പ് തന്ത്രമായിരുന്നുവെന്നും സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിൽ പ്രതികളായ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് എന്നിവർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. ആലപ്പുഴ MLA AD തോമസ്, യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ജ്യുവൽ കുര്യാക്കോസ് എന്നിവർക്കാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത്. ഏഴിമല നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ അഭ്യാസമുറകൾ ഇന്ന് പ്രദർശിപ്പിക്കും. വ്യാഴാഴ്ചത്തെ പാസിംഗ് ഔട്ട് പരേഡിന് മുന്നോടിയായാണ് പ്രദർശന പരിപാടി. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
3: കേഡറ്റുകളുടെ രക്ഷിതാക്കൾക്കും അക്കാദമിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കും മുന്നിലാണ് അഭ്യാസ പ്രകടനങ്ങൾ നടക്കുക. അക്കാദമി മൈതാനിയിൽ 1.5 മണിക്കൂറോളം നീളുന്ന പ്രദർശനം കഠിനമായ പരിശീലന മുറകളുടെ നേർക്കാഴ്ചയായിരിക്കും. നാവിക അക്കാദമി കമാൻഡന്റ് വൈസ് അഡ്മിറൽ മനീഷ് ശ്രദ്ധ മുഖ്യാതിഥിയായി പങ്കെടുക്കും. നാളെ ബിരുദദാന ചടങ്ങുണ്ടാവും. 28 നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയായി പങ്കെടുക്കും. ആകെ 311 കേഡറ്റുകളാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ഇതിൽ 66 പേർ വനിതാ കേഡറ്റുകളാണ്. വിയറ്റ്നാം, സീഷെൽസ്, ടാൻസാനിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 6 പേരും പരിശീലനം പൂർത്തിയാക്കിയവരിൽ ഉൾപ്പെടും.
1: IPL പ്ലേ ഓഫ് ക്രിക്കറ്റിൽ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ 1-0 ഇന്ന് നേരിടും. വൈകിട്ട് 7:30 ധർമ്മശാലയിലാണ് മത്സരം. ഇതിലെ വിജയി നേരിട്ട് IPL ഫൈനലിലെത്തും. തോൽക്കുന്ന ടീമിന് 2-ാം ക്വാളിഫയറിൽ ഒരവസരം കൂടി ലഭിക്കും. മഡ്ഗാവോയിൽ സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഗ്രൂപ്പ് ബിയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ മാലദ്വീപിനെ മറുപടിയില്ലാത്ത 11 ഗോളിന് തോൽപ്പിച്ചു. ഇന്ത്യ ഞായറാഴ്ച അടുത്ത മത്സരത്തിൽ നിലവിൽ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ നേരിടും. പയ്യന്നൂരിൽ 22-ാമത് സംസ്ഥാന മിനി ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മലപ്പുറത്തിന് കിരീടം. കാസർഗോഡിനെയാണ് മലപ്പുറം തോൽപ്പിച്ചത്. എലൈറ്റ് ഡിവിഷൻ ഫുട്ബോൾ ടൂർണമെന്റ് കിരീടം മലപ്പുറം കൊണ്ടോട്ടി EMEA കോളേജ് കരസ്ഥമാക്കി. ഇന്നലെ കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ സോക്കർ ക്ലബ്ബ് മലപ്പുറത്തെ മറുപടിയില്ലാത്ത 4 ഗോളിനാണ് അവർ തോൽപ്പിച്ചത്. സാറ്റ് തിരൂരാണ് റണ്ണേഴ്സപ്പ്. സംസ്ഥാനത്ത് നാളെ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ തിരുവനന്തപുരം പാളയത്ത് രാത്രി SFI KSU സംഘർഷമുണ്ടായി. 3 വട്ടം ജലപീരങ്കി പ്രയോഗിച്ചാണ് പോലീസ് വിദ്യാർത്ഥികളെ പിരിച്ചുവിട്ടത്. സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ 37-ൽ 35 സീറ്റും SFIക്കാണ്. സപ്ലൈകോ വിൽപ്പനശാലകൾ നാളെ തുറന്ന് പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 28-ന് വിൽപ്പനശാലകൾക്ക് അവധിയായിരിക്കും. നാളെ സപ്ലൈകോ മെഡിക്കൽ സ്റ്റോറുകൾക്ക് അവധിയാണ്. ബക്രീദ് പ്രത്യേക കിറ്റ് വിൽപ്പന നാളെ വരെ നീട്ടിയിട്ടുണ്ട്. ഭിന്നശേഷി പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തണമെന്ന് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് മുഖ്യമന്ത്രി VD സതീശന് നിവേദനം നൽകി. ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായി KFB ഭാരവാഹികൾ തിരുവനന്തപുരത്ത് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ രാവിലെ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. അടുത്ത മാസം 21 നീറ്റ് യുജി പുനഃപരീക്ഷ സുരക്ഷിതവും വിജയകരവുമാക്കാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സംസ്ഥാനങ്ങൾക്ക് കത്തെഴുതി. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം ഇന്ന്. 1st ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധിഃ ഝാഃ. അഥ വാർത്താഃ. രാഷ്ട്രപതി പദാസീന ദ്രൗപദി മുർമു ഹ്യഃ രാഷ്ട്രപതി ഭവനെ ആയോജിതെ നാഗരിക അലങ്കരണ സമാരോഹെ ഷഡ്ഷ്ടിഃ പ്രമുഖാഗ്രഗണ്യ വിഭൂതിഭ്യഃ പദ്മ പുരസ്കാരാൻ പ്രാദാത്. ഏതേഷു ദ്വാഭ്യാം വിഭൂതിഭ്യാം പദ്മവിഭൂഷണം ഷഡ്ഭ്യഃ പദ്മഭൂഷണം സഹൈവ അഷ്ടപഞ്ചാശത് വിഭൂതിഭ്യഃ പദ്മശ്രീഃ പ്രദത്തഃ. കലാക്ഷേത്രേ വിശിഷ്ട യോഗദാനാർത്ഥം സുപ്രസിദ്ധഃ ചലച്ചിത്ര അഭിനേതാ ധർമേന്ദ്രസിംഹ ദേഉൽ മഹോദയഃ മൃത്യോപരാന്തം പദ്മവിഭൂഷണ സമ്മാനേന അലങ്കൃതഃ. അഭിനേതുഃ ഭാര്യാ ഹേമാ മാലിനീ ഏതം പുരസ്കാരം സ്വീകൃതവതീ. പ്രഖ്യാതഃ ഭാരതീയ സാരംഗീ വാദകഃ ഡോക്ടർ എൻ രാജം അപി പദ്മവിഭൂഷണ സമ്മാനേന സുപൂജിതഃ. അസ്മിന് അലങ്കരണ സമാരോഹേ ഉപരാഷ്ട്രപതിഃ സി പി രാധാകൃഷ്ണൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രി അമിത്ഷാഹ ഗജേന്ദ്രസിംഗ് ഷേഖാവതഃ എച്ച് ഡി കുമാരസ്വാമി ച ഉപസ്ഥിതാഃ ആസന്. രാഷ്ട്രപതി പദാസീന ദ്രൗപദി മുർമുഹു അദ്യ ആരഭ്യ സിക്കിം രാജ്യസ്യ ത്രിദിവസാത്മികാം യാത്രാം വിധാസ്യതി. സിക്കിം പ്രവാസകാലേ സാ വിവിധേഷു കാര്യക്രമേഷു ഭാഗം ഗ്രഹീഷ്യതി. അനേകാനി സ്ഥാനാനി ച ദ്രക്ഷ്യതി. രാഷ്ട്രപതി മഹോദയ സായങ്കാലേ ഗംഗ്ടോക് നഗരെ സ്ഥിതേ നൈംനോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജി ഇതി സംസ്ഥാം പ്രതി ഗമിഷ്യതി. സിക്കിം സർവകാരേണ തസ്യാഃ സ്വാഗതായ വിപുലാഃ പ്രബന്ധാഃ വിഹിതാഃ. വിശ്വ സ്വാസ്ഥ്യ സംഘടനേന ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ അഥ യുഗാണ്ട ദേശേഷു ഇബോള സംക്രമണം അന്താരാഷ്ട്രീയ ചിന്തായാഃ സാർവജനിക സ്വാസ്ഥ്യ ആപാത്കാലത്വേന ഘോഷിതം. ഏതദന്തരം നഗര വിമാനന മഹാദേശാലയേന വിമാന വിപണീനാം കൃതെ ഏക മാനക സഞ്ചാലന പ്രക്രിയ പ്രസാരിത. അത്രാവധേയാസ്പദം വർത്തതേ യത് വിമാനേഷു അനിവാര്യ രൂപേണ പദക്ഷേപാഃ വിഹിതവ്യാഃ ഭവിഷ്യന്തി. യഥാ ഇബോള സങ്കടം ദൃഷ്ട്വാ യദി കസ്യാപി യാത്രിണഃ ജ്വരഃ ദൗർബല്യം പീഡാ ശിരോവേദന കണ്ഠദാഹഃ വമനമിത്യാദിനി ലക്ഷണാനി ദൃശ്യന്തെ തർഹി സഹ സദ്യഃ ഏവ വിമാന കർമ്മചാരിഭ്യഃ ആഗമാനന്തരം ചികിത്സാ വിഭാഗേഭ്യഃ സൂചയേത്. മഹാനിദേശാലയേന സ്പഷ്ടീകൃതം യത് ഭാരതെ ആഗമനാത് ഏക വിംശതി ദിനാനാം മധ്യേ യദി ഏതാദൃശാനി ലക്ഷണാനി ഉത്പദ്യന്തേ തർഹി യാത്രിണഃ നിർദിഷ്ട ചികിത്സാലയേഭ്യഃ ചികിത്സാ സഹായം പ്രാപ്നുയുഃ. ഭാരതീയ ഋതു വിജ്ഞാന വിഭാഗേന അദ്യ യാവത് മധ്യപ്രദേശ് ഒഡീസ തെലങ്കാന ഉത്തരപ്രദേശ് വിദർഭ ക്ഷേത്രേഷു ഊഷ്ണസ്ഥിതിമുദ്ദിശ്യ റെഡ് അലർട്ട് ഇതി രക്തവർണീയ സഞ്ചേതന പ്രസാരിത. വിഭാഗേന ആഗാമി ദ്വിത്രി ദിനേഷു ഹരിയാണ ചണ്ഡീഗഢ് ദില്ലി പഞ്ചാബ് ഉത്തരപ്രദേശ് രാജസ്ഥാന രാജ്യേഷു തീവ്ര ഊഷ്ണതരംഗസ്യ പൂർവസൂചന പ്രഖ്യാപിത. ഇതാദൃശിയ സ്ഥിതിഃ അദ്യ യാവത് ഛത്തീസ്ഗഢ് തടീയ ആന്ധ്രപ്രദേശ് ഹിമാചലപ്രദേശ് ജമ്മുകശ്മീർ ലഡാഖ് ജാർഖണ്ഡ് ഉത്തരാഖണ്ഡ് രാജ്യേഷു അപി ഭവിതും സംഭാവ്യത്തെ. ആയുഷ് മന്ത്രി പ്രതാപ് റാവ് ജാധവഃ അവദത് യത് സർവകാരഃ യോഗ പ്രാകൃതിക ചികിത്സാ മാധ്യമേന കൃത്സ്നേഹി ദേശേ നിവാരക സ്വാസ്ഥ്യ സേവാഃ സുദൃഢീകരോതി. നവദില്യാം ആയുഷ് മന്ത്രാലയസ്യ സംസദീയ പരാമർശദാത്രി സമിത്യാഃ ചതുർത്ഥ ഉപവേശനെ അധ്യക്ഷതാം കുർവൻ ശ്രീ ജാധവഃ അവചത് यत योगः प्राकृतिक चिकित्सा च समग्र निवारक स्वास्थ्य सेवायै भारतस्य शाश्वतं योगदानं वर्तते। अस्मिन् उपवेशने भारते योग प्राकृतिक चिकित्सा क्षेत्रस्य विस्तारे स्वास्थ्य संवर्धन सम्बद्धेषु प्रयासेषु च तथा च पारंपरिक चिकित्सा पद्धतीनां वैश्विक प्रसारे च विस्तरेण चर्चा अभवत। सः अग्रे सूचितवान् यत् सम्प्रति विश्वस्य 90+ देशेषु अन्ताराष्ट्रिय योग दिवसः समारोहः आचर्यते। इति वार्ताः।

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്നേഹസ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ കേൾക്കാം. PFC കേരള ജില്ലാതല ഫുട്ബോൾ സെലക്ഷൻ ട്രയൽസ് ഇന്ന് കണ്ണൂർ പോലീസ് ടർഫ് ഗ്രൗണ്ടിൽ നടക്കും. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സമ്പൂർണമായ സ്കോളർഷിപ്പോടെ റെസിഡൻഷ്യൽ ഫുട്ബോൾ അക്കാദമിയിൽ ചേരാൻ അവസരം ലഭിക്കും. CBSE സംസ്ഥാന സിലബസ് വിദ്യാഭ്യാസ സൗകര്യങ്ങൾക്കൊപ്പം പ്രൊഫഷണൽ ഫുട്ബോൾ പരിശീലനവും അക്കാദമിയിൽ നൽകും. സെലക്ഷൻ ട്രയൽസ് രാവിലെ 8 മണിക്ക് ആരംഭിക്കും. താൽപ്പര്യമുള്ളവർ ഫുട്ബോൾ കിറ്റും ആവശ്യമായ രേഖകളും സഹിതം കൃത്യസമയത്ത് വേദിയിൽ റിപ്പോർട്ട് ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് 9447697654 അല്ലെങ്കിൽ 9447597654 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ചുഴലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ HSST സീനിയർ ഇംഗ്ലീഷ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, മലയാളം, ഫിസിക്സ്, കൊമേഴ്സ്, ബോട്ടണി, ജേർണലിസം, സൈക്കോളജി എന്നീ വിഭാഗങ്ങളിലും HSST ജൂനിയർ വിഭാഗത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി വിഭാഗത്തിലും താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നതിന് ഈ മാസം 28 11 മണിക്ക് നിശ്ചയിച്ചിരുന്ന അഭിമുഖം ഈ മാസം 30 മാറ്റിയതായി പ്രിൻസിപ്പൽ അറിയിച്ചു. സമയത്തിൽ മാറ്റമില്ല. ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 28 നടത്താൻ തീരുമാനിച്ച അഭിമുഖം ഈ മാസം 30 മാറ്റിയതായി പ്രിൻസിപ്പൽ അറിയിച്ചു. ഇന്റഗ്രേറ്റീവ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന പഞ്ചകർമ്മ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷിക്കാം. ഏതെങ്കിലും സ്ട്രീമിൽ ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ ക്ലാസ് 12 പരീക്ഷ ജയിച്ചിരിക്കണം. ഉയർന്ന പ്രായപരിധി 40 വയസ്സ്. സഹായങ്ങൾക്ക് admissions@nimhans.net എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. JDC കോഴ്സ് തലശ്ശേരി സംസ്ഥാന സഹകരണ യൂണിറ്റിന്റെ കീഴിൽ തലശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന സഹകരണ പരിശീലന കോളേജിൽ 2026-27 വർഷത്തെ ജൂനിയർ ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ JDC കോഴ്സിന് ഓൺലൈനായി അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി 30 വരെ നീട്ടി. അടിസ്ഥാന യോഗ്യത SSLC. www.skookerala.gov.in എന്ന വിലാസത്തിൽ അപേക്ഷിക്കാം. വിശദ വിവരങ്ങൾക്ക് 0490235045 അല്ലെങ്കിൽ 8590643790 എന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. തദ്ദേശീയ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: ജനസമക്ഷം.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം തൊഴിൽ അറിയിപ്പുകൾ. ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ HSST മലയാളം സീനിയർ, കെമിസ്ട്രി ജൂനിയർ തസ്തികകളിൽ ഒഴിവുണ്ട്. അഭിമുഖം 2 June രാവിലെ 10:30 നടക്കും. പെരിങ്ങോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് അഭിമുഖം ഈ മാസം 30 രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ വെച്ച് നടക്കും. കടന്നപ്പള്ളി ഗവൺമെന്റ് HSSൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഉറുദു, ഇംഗ്ലീഷ് അധ്യാപകരുടെ താൽക്കാലിക ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 30 രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ വെച്ച് നടക്കും. കണ്ണപുരം മടക്കര ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂളിൽ ഒരു താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം നാളെ രാവിലെ 11 സ്കൂളിൽ വെച്ച് നടക്കും. ചെറുപുഴ പ്രാപ്പുയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ LPST UPST അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ഈ മാസം 29 രാവിലെ 10 നടക്കും. തൊഴിൽ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: ജനസമക്ഷം.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം നാട്ടുവിശേഷം. പഴയങ്ങാടി മാടായിക്കാവിന്റെയും ഉപക്ഷേത്രങ്ങളുടെയും പരിധിയിൽ വരുന്ന ക്ഷേത്രങ്ങളിലെയും കാവുകളിലെയും ഉത്സവങ്ങൾക്ക് പരിസമാപ്തി കുറിക്കുന്ന മാടായി തിരുവർക്കാട്ടുകാവിലെ കലശം ഈ മാസം 31 നടക്കും. പീലിക്കോട് വടക്കൻ വീട് തറവാട് ദേവസ്ഥാനം മൂവാണ്ട് കളിയാട്ടം ഈ മാസം 30-31 തീയതികളിൽ നടക്കും. ജവഹർലാൽ നെഹ്റുവിന്റെ 62nd ചരമവാർഷിക ദിനത്തിൽ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്റർ അനുസ്മരണം സംഘടിപ്പിക്കും. നാളെ 3:30 മുൻ സ്പീക്കർ VM സുധീരൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. TO മോഹനൻ MLA മുഖ്യാതിഥിയാകും. നാട്ടുവിശേഷമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം. നിങ്ങൾക്കായി അവതരിപ്പിച്ചത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
4: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട് മേഡ് മാജിക്.
4: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
4: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കോക്കനട്ട്.
4: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.
6: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
6: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
4: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്,
6: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
4: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
6: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
6: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
6: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
6: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
7: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
0: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: ജനകീയം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ജനകീയത്തിലേക്ക് സ്വാഗതം. റിട്ടയർഡ് അധ്യാപികയും കണ്ണൂർ സയൻസ് പാർക്ക് ഡയറക്ടറുമായ ശ്രീമതി ജ്യോതി കേളോത്ത് സംസാരിക്കുന്നു ഇന്നത്തെ ജനകീയത്തിൽ.
1: നമസ്കാരം. ജ്യോതി കേളോത്ത്, കണ്ണൂർ സയൻസ് സെന്ററിന്റെ ഡയറക്ടർ. എപ്പോഴും ഈ ശാസ്ത്ര താല്പര്യമുള്ള കുട്ടികൾക്കും അതുപോലെ ഗവേഷകർക്കും വലിയൊരു കൗതുകമാണ് നമ്മുടെ സ്ഥാപനം. കണ്ണൂർ ജില്ലയിൽ ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടെന്ന് കുട്ടികളുടെ സന്ദർശനത്തിലൂടെയാണ് കൂടുതലും അറിയുന്നത്. പുതിയ കാലം ശാസ്ത്രത്തിൻ്റെ യുഗമാണ്. അത് സോദാഹരണം ഡെമോൺസ്ട്രേഷൻ അവിടെ അവൈലബിളാണ്. ഏതായാലും റേഡിയോ മലബാറിലൂടെ സയൻസ് സെൻ്ററിൻ്റെ സയൻസ് പാർക്കിൻ്റെ വിശേഷങ്ങൾ പറയാൻ അങ്ങനെ സ്വാഗതം ചെയ്യുകയാണ്. എപ്പോഴാണ് നമ്മുടെ പാർക്ക് ആരംഭിച്ചത് അവിടെ കണ്ണൂർ?
2: സയൻസ് പാർക്ക് ആരംഭിച്ചത് 2002. ആദ്യമൊക്കെ നല്ല ഇതിലായിരുന്നു.
1: അന്ന് എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു?
2: സയൻസ് പാർക്ക് തുടങ്ങിയത് തന്നെ കുട്ടികളിലും അതേപോലെ പൊതുജനങ്ങളിലും സയൻസിനോടുള്ളൊരു അഭിമുഖ്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതിലാണ്.
1: ഗവൺമെന്റ് നേരിട്ടാണോ? എന്തെങ്കിലും
2: ഗവൺമെന്റ് നേരിട്ടല്ല, ജില്ലാ പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലാണ് സയൻസ് പാർക്ക് തുടങ്ങിയത്. അന്ന് ജെയിംസ് മാത്യു MLA നേതൃത്വത്തിലാണ് തുടങ്ങിയത്. പിന്നെ കുറെ കാലം നല്ല നിലയിൽ സയൻസ് പാർക്ക് പോയിക്കൊണ്ടിരുന്നു. കോവിഡൊക്കെ വന്ന കാലത്ത് കുറച്ച് ഡൗണായി. അന്നേരം കുട്ടികൾക്ക് പ്രവേശനമൊന്നുമില്ല, അടച്ചിടേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. പിന്നെ ഞാനവിടെ ചാർജ് എടുത്തത് 2022. അതിനുശേഷം ജില്ലാ പഞ്ചായത്ത് ഫണ്ടൊക്കെ അനുവദിച്ചു, നല്ല മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. റിനോവേറ്റ് ചെയ്തു പൂർണ്ണമായും, എക്സിബിഷനൊക്കെ പൂർണ്ണമായി നന്നാക്കി, എക്സിബിറ്റ്സൊക്കെ നന്നാക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് വന്ന് കാണാൻ ഒരു 2-2.5 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യാനുള്ളൊരു സൗകര്യമുണ്ട്. സയൻസിനോട് താല്പര്യമുള്ള കുട്ടികൾക്ക് നല്ല മോട്ടിവേഷൻ ഉണ്ടാകുന്ന തരത്തിലുള്ളൊരു പാർക്ക് തന്നെയാണ് ഇപ്പോൾ കണ്ണൂർ സയൻസ് പാർക്ക് ഉള്ളത്.
1: ഈ പാർക്കിലെ കാര്യങ്ങൾ കമ്പാർട്ട്മെന്റലായിട്ട് ക്ലാസിഫിക്കേഷൻ അവിടെ ഉണ്ടോ? ഏതൊക്കെ വിഭാഗത്തിലാണ് കൂടുതൽ കാര്യങ്ങൾ ഉള്ളത്?
2: നമുക്ക് കൂടുതലും എക്സിബിറ്റ്സ് ഉള്ളത്, പ്രദർശന വസ്തുക്കൾ ഉള്ളത് ഫിസിക്സിലാണ്. ഫിസിക്സ് റിലേറ്റഡ് ആണ് കൂടുതലും. അതായത് കുട്ടികളുടെ 8th standard to 12th class വരെയുള്ള കുട്ടികൾക്ക് അവരെ പാഠഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, നേരത്തെ കുട്ടികൾക്ക് പരീക്ഷിച്ച് കാണാൻ പറ്റാത്ത എല്ലാ വസ്തുക്കളും നമ്മൾ അവിടെ എക്സിബിറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. 2 demonstrator നമുക്കുണ്ട്. അത് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവരുടെ പാഠഭാഗങ്ങൾ ഒന്നുകൂടെ ഹൃദയസ്ഥമാക്കാനുള്ള ഒരു സന്ദർഭം അവിടെയുണ്ട്.
1: നേരിട്ട് കാണാനുള്ളൊരു സൗകര്യം കൂടി അവർക്ക് ഉണ്ടോ?
2: അതെ, നേരിട്ട് കണ്ട് ചെയ്യാനുള്ളൊരു സന്ദർഭം കൂടെ. അതൊക്കെ കംപ്ലീറ്റ് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുട്ടികൾക്ക് കണ്ട് പഠിക്കാനും അവരുടെ പാഠഭാഗങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനും ഉള്ളൊരു സാഹചര്യം അവിടെ സയൻസ് പാർക്കിലുണ്ട്.
1: ഒരുപാട് ബ്രാഞ്ച് ഉണ്ടല്ലോ ഫിസിക്സിനുള്ളിൽ തന്നെ. അപ്പോൾ അതിൽ സ്പെസിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും പ്രത്യേകിച്ചിട്ട്
2: ഫിസിക്സ് നമ്മൾ ചെയ്തിട്ടുള്ളത്, അവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത് കുട്ടികളുടെ 8th standard to 12th കുട്ടികളുടെ കറിക്കുലമായിട്ട് റിലേറ്റഡ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിന് പുറത്തേക്ക് നമ്മൾ പോയിട്ടില്ല. പിന്നെ മാത്സ് ഉണ്ട്, ISRO ഒരു പവലിയൻ ഉണ്ട്, അതിന് 20 മിനിറ്റോളം കാണാനുള്ള നല്ല
1: പ്ലാനറ്റോറിയം പോലെയാണോ?
2: പ്ലാനറ്റോറിയം പോലെയല്ല, ഷോ ഉണ്ട്, നല്ലൊരു ISRO ഒരു പവലിയനാണ്. അത് വന്ന് കണ്ടു കഴിഞ്ഞാലത് കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഇത് തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. പിന്നെ അതുകൂടാതെ നമുക്കുള്ളത് ഒരു പുരാരേഖ വകുപ്പിൻ്റെ ഒരു എക്സിബിഷൻ ഹാളുണ്ട്. അത് പഴയ താളിയോല ഗ്രന്ഥങ്ങൾ പോലെയുള്ള, അതേപോലെ പഴയ പുരാതന രേഖകളൊക്കെ അത് വളരെ ഭംഗിയായി പ്രദർശിപ്പിച്ചിട്ടുള്ളൊരു ഷോ റൂമുണ്ട്.
1: അത് എവിടുന്ന് കളക്ട് ചെയ്താണോ? ലോക്കലായിട്ടാണോ അല്ലെങ്കിൽ?
2: അത് മിക്കവാറും അത് കണ്ണൂർ ബേസ്ഡ് തന്നെയാണ് അത് വരുന്നത്. കണ്ണൂർ ബേസ്ഡ് ആയിട്ടുള്ള പഴയ കാല ചരിത്രങ്ങൾ തന്നെയാണ് അതിൽ. അത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും അത് പഠിക്കുന്ന കുട്ടികൾക്ക് കാണാൻ കിട്ടാത്ത അപൂർവങ്ങളായിട്ടുള്ള രേഖകൾ അതിൽ വരുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ഗവേഷണം ചെയ്യുന്ന കുട്ടികൾക്ക് വന്ന് കാണാൻ വളരെ നല്ലൊരു,
1: നമ്മൾ യൂറോപ്യൻ സോളർ റിലേഷനോ അല്ലെങ്കിൽ പഴയ രാജാക്കന്മാരുടെ അതൊക്കെ അതിൻ്റെ മാനുസ്ക്രിപ്റ്റ്സ് ഒക്കെ ഉണ്ടാവില്ല,
2: പഴയ രേഖകളൊക്കെയാണ് ഉള്ളത്. പിന്നെ അതിനൊരു ചെറിയൊരു ഷോവും കൂടെ അതിൻ്റെ കൂടെ ഒരുക്കിയിട്ടുണ്ട്. അത് നമ്മളൊരു വർഷം മുന്നെയാണ് പിന്നെ മന്ത്രി കടന്നപ്പള്ളി ഇനോഗ്രേഷൻ ചെയ്തത്. കടന്നപ്പള്ളിയാണ്
1: അതിൻ്റെ വകുപ്പ് മന്ത്രി. ഒരു വർഷമായിട്ടാണ് പുരാരേഖയുടെ ഒരു പവലിയൻ
2: നേരത്തെ ഉണ്ടായിരുന്നു, അതൊന്ന് റിനോവേറ്റ്
1: ചെയ്തത്. ഇതാണ് കാര്യമായിട്ട് അവിടുത്തെ.
2: പിന്നെ നല്ലൊരു ലൈബ്രറി ഉണ്ട്,
1: സയൻസ് ലൈബ്രറി ആണ്,
2: സയൻസ് ലൈബ്രറി. പിന്നെ അത് കൂടാതെ നമുക്ക് ഒരു 3D show ഉണ്ട്, ചെറിയ കുട്ടികൾക്ക് 3D show വളരെ കൗതുകമുള്ള ഇതാണ്. മൊത്തത്തിൽ 2.5-3 മണിക്കൂർ കുട്ടികൾക്ക് വന്ന് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ആക്ച്വലി സയൻസ് പാർക്ക് തന്നെയാണ്.
1: എക്സ്പെരിമെന്റ് സയൻസ് എക്സ്പെരിമെന്റ് ആയിട്ട് ബന്ധപ്പെട്ടതാണല്ലോ അല്ലേ, അതിന് എന്തെങ്കിലും സൗകര്യങ്ങൾ അവിടെ ഉണ്ടോ?
2: എക്സ്പെരിമെന്റ് ഡയറക്റ്റ് ചെയ്യാനില്ല. നമ്മളിപ്പോൾ കുട്ടികൾക്ക് വരുന്നവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഫാക്കൽറ്റീസിനെ വരുത്തിക്കൊണ്ട് അവർക്ക് ഏതിലാണോ ക്ലാസ് വേണ്ടത് ആ ക്ലാസ് കണ്ടക്ട് ചെയ്യുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെരിമെന്റും കൂടെ നമ്മളതിൻ്റെ ഒപ്പം ചെയ്യാറുണ്ട്. അതേപോലെ വെക്കേഷൻ ടൈമിൽ നമ്മൾ ക്യാമ്പൊക്കെ നടത്തും. അപ്പോൾ ആ ക്യാമ്പിൽ എല്ലാ സബ്ജക്റ്റും ഓരോ സബ്ജക്റ്റും വെച്ചിട്ട് ഓരോ ഫാക്കൽറ്റിനെ കൊണ്ടുവന്ന് നമ്മൾ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കാറുണ്ട്. അതൊക്കെ കുട്ടികൾക്ക് നല്ല മോട്ടിവേഷൻ ഉണ്ടാവുന്ന ക്ലാസ്സുകളാണ്. കുട്ടികൾക്ക് എത്ര കിട്ടിയാലും മതി വരാത്ത തരത്തിലാണ് അവരുടെ റെസ്പോൺസ് ഉണ്ടാവുന്നത്.
1: പാർക്കിൽ അതിൻ്റെ ഒരു സെമിനാർ ഹാള്, ക്ലാസ് റൂം, അങ്ങനത്തെ സൗകര്യങ്ങൾ ഉണ്ടാവും.
2: സെമിനാർ ഹാളൊക്കെ നമുക്കുണ്ട്.
1: തിയേറ്ററുണ്ട്,
2: ലൈബ്രറി ഉണ്ട്.
1: നമ്മളിപ്പോൾ സാധാരണ സ്കൂൾ ഒരു കുട്ടികളുടെ ഒരു വിജ്ഞാന വിനോദ സഞ്ചാരമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഒരു ഇത്തരം സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാറുള്ളത്. ഇപ്പം കണ്ണൂരാണെങ്കിൽ സെൻ്റ് ആഞ്ചലോ ഫോർട്ട്, ഇതുപോലത്തെ ചരിത്ര സ്ഥലങ്ങളും അതുപോലെ പഠിക്കാൻ താല്പര്യം, നിങ്ങൾ പറഞ്ഞതുപോലെ കുറച്ചും കൂടി താല്പര്യമുള്ളവർക്ക് സന്ദർശിക്കാവുന്ന ഒരു സ്ഥലമാണ് ഈ സയൻസ് പാർക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ വരുന്ന കുട്ടികൾ ഏതെങ്കിലും കാറ്റഗറി ആണോ ശരിക്കും? ഏതെങ്കിലും പ്രൈമറി സ്റ്റുഡൻസ് ആണോ?
2: പ്രൈമറി സ്റ്റുഡൻസ് തൊട്ടിട്ട് പ്ലസ് ടു വരെയുള്ള കുട്ടികൾ വരാറുണ്ട്, പബ്ലിക് വരാറുണ്ട്, ചിലപ്പോൾ ക്ലബ്ബ് കണ്ടക്ട് ചെയ്തിട്ട് വരും.
1: പബ്ലിക്കിന് പെർമിറ്റഡ് ആണല്ലേ?
2: ആ, പബ്ലിക്കിന് പെർമിറ്റഡ് ആണ്.
1: എൻട്രി
2: ഫീ ഉണ്ട്. നമ്മൾ കുട്ടികളുടെ അടുത്തുനിന്ന് ഒരു ചെറിയ ഫീസ് 40 രൂപയാണ് വാങ്ങിക്കുന്നത്. അഡൽസിൻ്റെ അടുക്കുന്ന 50 rupees 50 rupees വാങ്ങിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 3D ഷോ കാണണമെങ്കിൽ ഒരു കണ്ണട വേണം. അതിൻ്റെ പൈസ നമ്മൾ എക്സ്ട്രാ, അതിനൊരു 15 രൂപയോളം ആ കണ്ണടക്ക് ചിലവ് വരുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ എക്സ്ട്രാ വാങ്ങുന്നില്ല, ഈ ഇൻക്ലൂഡഡ് ആണ്, 40 രൂപ എൻട്രി ഫീസ്.
1: ഇപ്പോഴെങ്ങനെ നമ്മൾ പറഞ്ഞു 2022 അങ്ങ് ചുമതല. ഈ 22 ശേഷം കേവലം ഒരു 3 വർഷം ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, സന്ദർശകരുടെ എണ്ണത്തിൽ പ്രകടമായ മാറ്റം ഉണ്ട്.
2: റിനോവേഷൻ നടന്നതിന് ശേഷം എല്ലാം നന്നാക്കി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷം നല്ല റഷ് ഉണ്ടായിരുന്നു, കുട്ടികൾ നല്ല തിരക്കുണ്ടായിരുന്നു. അതിന് മുന്നത്തെ വർഷങ്ങളിലുള്ളതിനേക്കാൾ നല്ലൊരു തിരക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ തന്നെ ജൂൺ തൊട്ടിട്ട് കുട്ടികൾ വരാൻ തുടങ്ങി.
1: നമ്മളിപ്പോ ഒരു എക്സിബിഷൻ സെന്റർ, കുട്ടികൾക്ക് കൗതുകങ്ങൾ കാണാനുള്ള ഒരു സ്ഥലത്തിന് ഉപരിയായിട്ടൊരു ഒരു ഇന്റലക്ച്വൽ സെന്റർ കൂടിയാണല്ലോ അതല്ലേ?
2: അതെ അതെ,
1: റിസർച്ച് ബേസ്ഡ് ആയ സ്ഥലമാണ്. അതുപോലെ വിദ്യാഭ്യാസ വകുപ്പായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജിലെ ശാസ്ത്ര വകുപ്പൊക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടെന്തെങ്കിലും റിസർച്ചോ മറ്റെന്തെങ്കിലും കാര്യങ്ങളും, സെമിനാർ, സംവാദങ്ങൾ ഇങ്ങനെയൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്?
2: നമ്മൾക്ക് അതിനുള്ളൊരു വേദിയുണ്ട്. പക്ഷേ മിക്കവാറും കുട്ടികളുടെ കോളേജായാലും ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജായാലും അവർക്ക് അവരെ സിലബസുമായിട്ട് റിലേറ്റഡ് അവരെ ടൈം കുറച്ച് തിരക്കായിരിക്കുമല്ലോ. അപ്പം അതുകൊണ്ട് അവർക്ക് അങ്ങനെ വരാൻ പറ്റാറില്ല. ചിലപ്പോഴൊക്കെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്, പക്ഷേ അവർ ടൈം കിട്ടാത്തത് കൊണ്ടുള്ളൊരു പ്രശ്നങ്ങൾ.
1: പിന്നെ റിസർച്ച് ഒക്കെ ചെയ്യുന്നവർക്കൊരു ഒരു അസിസ്റ്റൻസ് സപ്പോർട്ട് ആയിട്ട് അങ്ങനെ ആരെങ്കിലും വരാറുണ്ടോ നിങ്ങളുടെ റഫറൻസിന് മറ്റൊക്കെ ആയിട്ട്?
2: റഫറൻസ് നമുക്ക് അങ്ങനെ ഹൈ ലെവലിൽ റഫറൻസിൻ്റെ ഒരു സാധ്യത നമുക്ക് കുറവാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെറിയ കുട്ടികൾ തന്നെയാണ്. പിന്നെ ആ തരത്തിലേക്ക് ലൈബ്രറി മാറ്റണം എന്നുണ്ട്. നമ്മൾ ലൈബ്രറി ഒരു റഫറൻസ് ലൈബ്രറി ആണ്. ഇനി അടുത്ത സ്റ്റെപ്പ് അതാണ്, ഗവേഷണ വിദ്യാർത്ഥികൾക്ക് വന്നിരുന്ന് റഫർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റഫറൻസ് ലൈബ്രറിയിലേക്ക് മാറ്റണം എന്നുള്ളതാണ് ഇനി ചെയ്യാനുള്ളത്.
1: ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ തന്നെയാണല്ലോ അല്ലേ?
2: അതെ അതെ, ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്.
1: അവിടെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ്, എത്ര സ്റ്റാഫ് ഉണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ?
2: നമുക്ക് എപ്പോഴും ആകെ ഞാൻ ഉൾപ്പെടെ 4 സ്റ്റാഫേ ഉള്ളൂ. 2 ഡെമോൺസ്ട്രേറ്റർമാരും ഡയറക്ടറും പിന്നെ ഒരു FTM, അങ്ങനെ 4 സ്റ്റാഫാണുള്ളത്.
1: ഒരുപക്ഷെ കുട്ടികളോട് ഒരു വാട്ടർ തീം പാർക്കും അല്ലെ സയൻസ് പാർക്കും പ്രിഫറൻസ് ചോദിച്ചാൽ പലരും പറയാ ഒരിക്കലും സയൻസ് പാർക്ക് ആയിരിക്കില്ല അല്ലേ?
2: കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ വന്നു കഴിഞ്ഞാൽ പോകാൻ തന്നെ മടി കാണിക്കുന്ന കുട്ടികൾ,
1: അതായത്
2: കണ്ടു മതിയാവാത്തത് കൊണ്ട്
1: വന്നതിന് ശേഷമാണ് അതിൻ്റെ ഒരു
2: മനസ്സിലാവുന്നത്. പഠിക്കുന്ന കുട്ടികൾ, പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് കൂടുതൽ, ചില കുട്ടികൾ പാരന്റ്സിനെയും കൂട്ട ഇട്ടിട്ട് വെക്കേഷനിൽ വരും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ പറയും നിങ്ങളുടെ സമയം എടുത്ത് നിങ്ങൾ കണ്ടോളാൻ പറയും. അപ്പൊ അവര് നോട്ട്സൊക്കെ കുറിച്ച് വൈകുന്നേരം വരെ അത് അവിടെ സ്പെൻഡ് ചെയ്യുന്ന കുട്ടികളുണ്ട്. ഇപ്പോഴ് സയൻസ് എന്ന കുട്ടികൾ ഒഴിഞ്ഞു പോകുന്ന, മാറിപ്പോകുന്നൊരു സിറ്റുവേഷൻ, അവർക്ക് പെട്ടെന്ന് ജോലിയിലേക്ക് അപ്പൊ സയൻസ് ഡെവലപ്മെന്റ് വരുന്നില്ല. അത് നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകുന്നുണ്ടല്ലോ. അപ്പൊ അതിന് അതൊക്കെയാണ് നമ്മൾ ഈ സ്ഥാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പൊതു പബ്ലിക്കിനെ സയൻസിലേക്ക് അട്രാക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ആ തരത്തിൽ ചില കുട്ടികൾ നമ്മളോട് നല്ലൊരു അട്രാക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ വാട്ടർ തീം പാർക്കിനേക്കാൾ
1: ചിലപ്പോൾ
2: സയൻസ് പാർക്കായിരിക്കും ഇൻട്രസ്റ്റ്.
1: പറഞ്ഞ പോലെ ഒരു ഡെവലപ്ഡ് സൊസൈറ്റിയിൽ ശാസ്ത്രാവബോധം അത്യാവശ്യമാണ്.
2: അത്യാവശ്യമാണ്.
1: പ്രത്യേകിച്ചും പുതിയ കാലത്ത് വളരെ അഡ്വാൻസ്ഡ് ആണെങ്കിലും കൂടി അശാസ്ത്രീയമായ പല വിശ്വാസങ്ങളും രീതികളൊക്കെ നമ്മളിപ്പോൾ വച്ച് പുലർത്തുന്നുണ്ട്.
2: അപ്പൊ
1: അതിലൊരു ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് ഇതിന്റെ റോൾ ഉണ്ടോ? അതെ,
2: നമ്മൾ വെക്കേഷൻ ക്യാമ്പൊക്കെ നടത്തുമ്പോൾ ആക്ച്വലി നമുക്ക് തോന്നാറ് ഇപ്പോഴത്തെ കുട്ടികൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറത്തേക്ക് ബ്രൈറ്റും ആണ്, ബ്രില്യൻ്റും ആണ്. അവർക്ക് കാര്യങ്ങൾ നേരത്തെ നമ്മളെ കുട്ടിക്കാലം പോലെയല്ല, നല്ല ബോധമുള്ള കുട്ടികളാണ്. കാച്ചിങ് പവറും, അത് മാത്രമല്ല അവർക്ക് നോളജും കൂടുതലാണ്. നമ്മൾ വെറുതെ തോന്നുകയാണ് കുട്ടികൾക്ക് ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയാണെന്നൊക്കെ
1: പറയുന്നത്,
2: അതൊക്കെ വെറുതെ പറയുന്നത്. അവർക്ക് വേണ്ടുന്നത് മാത്രമേ അവർ പഠിക്കുന്ന കുട്ടികൾ, വളരെ അപൂർവം കുട്ടികളെ എനിക്ക് തോന്നുന്നുള്ളൂ ഈ സൈബർ അഡിക്റ്റിലേക്കൊക്കെ പോകുന്നത്. അവർക്ക് കാര്യങ്ങൾ അറിയാം, അപ്പോൾ അവരോട് നമുക്ക് അർത്ഥമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല നമുക്ക് അവരോട്. അപ്പം അങ്ങനെ നമുക്ക് നല്ല ജെമ്മായിട്ടുള്ള കുട്ടികളെയാണ് നമ്മൾ ക്യാമ്പിലേക്കൊക്കെ വരുന്നത്. താല്പര്യമുള്ള കുട്ടികളല്ലേ വരുള്ളൂ. അപ്പോൾ ആ കുട്ടികൾക്ക് നമ്മൾ 3 ദിവസത്തേക്ക് ഒരു ക്യാമ്പൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പോകുമ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത് ഇനിയും ക്യാമ്പ് നടത്താതെ നമ്മൾ വരുന്ന കുട്ടികൾക്ക് താല്പര്യമുണ്ട്. പക്ഷേ നമുക്ക് ഈ എക്സാം അതുപോലെ കലോത്സവങ്ങളൊക്കെ ഒഴിയുന്ന സമയത്തേ നമുക്ക് ക്യാമ്പുകളൊക്കെ നടത്താൻ പറ്റുള്ളൂ.
1: ഇങ്ങനൊരു ഒരു ഇന്റൻഷൻ കൂടി ഇതിന്റെ ഒരു സ്ഥാപനത്തിന്റെ പിറകിൽ ഉണ്ടാവും ജില്ലാ പഞ്ചായത്ത്.
2: ഉണ്ട്. സയൻസ് പ്രൊമോഷൻ, കണ്ണൂർ ജില്ലയിൽ സയൻസ് പ്രൊമോഷൻ ആണ് നമ്മളെ അൾട്ടിമേറ്റ് ചെയ്യുന്നത്.
1: നമ്മളെ സ്റ്റുഡൻസിനോട് അല്ലെങ്കിൽ പബ്ലിക്കിനും അവിടെ എൻട്രി ഉണ്ടെന്ന് പറഞ്ഞു, അവരോട് എന്താണ് പാർക്കിന്റെ ഒരു മേധാവി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്യാനുള്ളത് പറയാനുള്ളത്?
2: അതെ, ശാസ്ത്രാവബോധമുള്ളൊരു കമ്മ്യൂണിറ്റി, ശാസ്ത്രാവബോധമുള്ളൊരു പുതുതലമുറ വളർന്നു വരണം, അതിനുള്ളൊരു നല്ലൊരു തുടക്കം നമ്മുടെ സയൻസ് പാർക്കിൽ ഉണ്ടാവണം എന്നുള്ളതാണ് പറയാനുള്ളത്.
1: തീർച്ചയായിട്ടും നമുക്ക് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഒരു ശാസ്ത്രബോധമുള്ളൊരു സമൂഹം നമുക്ക് ഏത് പ്രദേശത്തിൻ്റെയും അഡ്വാൻസ്മെൻറ്റിന് ഇന്നെവിറ്റബിൾ ആണ്, അനിവാര്യമാണ്. അപ്പം അതിന് കണ്ണൂരിൽ ഇതുപോലത്തെ സ്ഥാപനങ്ങൾ ധാരാളം ഇല്ല. മറ്റ് വിനോദ കേന്ദ്രങ്ങൾ ധാരാളം ഉണ്ടെങ്കിൽ കൂടി വിജ്ഞാന കേന്ദ്രങ്ങൾ വളരെ പരിമിതമാണ്. അപ്പോൾ കൂടുതൽ കുട്ടികൾ ഉപയോഗപ്പെടുത്തട്ടെ, പൊതുജനങ്ങൾ ഉപയോഗപ്പെടുത്തട്ടെ, ജില്ലാ പഞ്ചായത്ത് വിഭാവനം ചെയ്ത രീതിയിൽ ഈ പാർക്ക് നമ്മുടെ സമൂഹത്തിന് വലിയൊരു മുതൽക്കൂട്ടായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ, അതിന് നേതൃത്വം വഹിക്കാൻ അങ്ങേക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
0: റിട്ടയർഡ് അധ്യാപികയും കണ്ണൂർ സയൻസ് പാർക്ക് ഡയറക്ടറുമായ ശ്രീമതി ജ്യോതി കേളോത്താണ് ഇപ്പോൾ സംസാരിച്ചത്. ഇന്നത്തെ ജനകീയം ഇവിടെ പൂർണ്ണമാകുന്നു. ജനകീയം.
3: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. 2-വീലർ, 3-വീലർ, 4-വീലർ തുടങ്ങി വാഹനങ്ങളേതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207-244-177.
0: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
4: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
4: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
5: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത ഭഞ്ച.
1: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
5: ഹിമഗിരി സുതയുടെ പതിയുടെ പദതളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷദ്വേഷമശേഷം നിന്നിൽ.
1: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
5: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ
6: മെയ് 29 മുതൽ ജൂൺ 24 വരെ എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30
7: അമൃതാംശു കലചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
6: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.

0: പ്രധാന വാർത്തകൾ. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷനാകും. എൽ പി ജി സിലിണ്ടറുകളിൽ നിന്ന് പി എൻ ജി കണക്ഷനുകളിലേക്ക് മാറുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പ് വേയിൽ കുടുങ്ങിയ 300-ലേറെ വിനോദസഞ്ചാരികളെ പ്രഖ്യാപനത്തെ തുടർന്ന് വിമാനക്കമ്പനികൾക്ക് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് ഡിജിസിഎ. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മറ്റ് ജില്ലകളിൽ മഴയുടെ ശക്തി കുറയും. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ 1 ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ സിക്കിം സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഗാംഗ്ടോക്കിലെ നംഗ്യാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജി ഇന്ന് സന്ദർശിക്കുന്ന രാഷ്ട്രപതി നാളെ നാഥുല ചുരത്തിൽ എത്തും. ഗാംഗ്ടോക്കിലെ സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലും സംബന്ധിക്കും. വ്യാഴാഴ്ച സിക്കിം പോലീസിന് പ്രസിഡന്റ്സ് പോലീസ് കളർ പുരസ്കാരം സമ്മാനിക്കും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിറ്റ്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. മുൻഗണനാ മേഖലകളിലെ സഹകരണം, നിലവിലുള്ള പദ്ധതികളുടെ പുരോഗതി എന്നിവ യോഗം ചർച്ച ചെയ്യും. ഇന്തോ പസഫിക് മേഖലയിലെ സമീപകാല സംഭവ വികാസങ്ങളും മറ്റ് അന്താരാഷ്ട്ര വിഷയങ്ങളും യോഗം വിലയിരുത്തും. ആഗോള അനിശ്ചിതാവസ്ഥയുടെയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെയും പശ്ചാത്തലത്തിലാണ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നടക്കുന്നത്. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ഇന്ത്യയിലെത്തിയ ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ജപ്പാനും തമ്മിൽ സവിശേഷ തന്ത്രപ്രധാന ആഗോള പങ്കാളിത്തമാണുള്ളതെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന് ഏറെ പ്രാധാന്യവും സ്വാധീനവുമുണ്ടെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു.
1: Between India and Japan, of course, we have a special strategic and global partnership, and that signals that our ties have a larger implication, importance, impact. Today, I look forward to discussing our bilateral cooperation, to discussing global and regional issues, particularly in this current situation, and West Asia is important.
0: എൽ പി ജി സിലിണ്ടറുകളിൽ നിന്ന് പി എൻ ജി കണക്ഷനുകളിലേക്ക് മാറുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. പുതുക്കിയ ഭേദഗതി പ്രകാരം എൽ പി ജി സിലിണ്ടറിനൊപ്പം പി എൻ ജി കണക്ഷനും സ്വന്തമാക്കുന്ന ഉപഭോക്താക്കൾക്ക് ഇനിപ്പറയുന്ന 2 ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാൻ അവസരമുണ്ടാകും. പി എൻ ജി കണക്ഷൻ ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ എൽ പി ജി കണക്ഷൻ റദ്ദാക്കുന്നതിനായി ഉപഭോക്താക്കൾക്ക് അപേക്ഷിക്കാം. ഭാവിയിൽ പി എൻ ജി സൌകര്യമില്ലാത്ത മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറേണ്ടി വരികയാണെങ്കിൽ എൽ പി ജി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന ട്രാൻസ്ഫർ വൌച്ചർ വാങ്ങി സൂക്ഷിക്കാനും സാധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വരും ദിവസങ്ങളിൽ രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിക്കും. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട യോഗങ്ങളിൽ അദ്ദേഹം സംബന്ധിക്കും. ഇന്നലെ രാത്രി രാജസ്ഥാനിലെ ബിക്കാനീറിലെത്തിയ ആഭ്യന്തരമന്ത്രി ഇന്ന് രാവിലെ ബി എസ് എഫിന്റെ സാഞ്ചു ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കും. ഉച്ചകഴിഞ്ഞ് ബിക്കാനീറിലെ അതിർത്തി പ്രദേശങ്ങളിലെ സുരക്ഷാസ്ഥിതി ശ്രീ അമിത്ഷാ അവലോകനം ചെയ്യും. വെള്ളിയാഴ്ച ഗുജറാത്തിലെ ഭുജിലെത്തുന്ന അദ്ദേഹം അടുത്ത മാസം 5 ത്രിപുരയുടെ അതിർത്തി പ്രദേശങ്ങളും സന്ദർശിക്കും. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പ് വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ സുരക്ഷിതമായി തിരികെയെത്തിച്ചു. സാങ്കേതിക തകരാറിനെ തുടർന്ന് ഇന്നലെയാണ് 300-ലധികം സഞ്ചാരികൾ റോപ്പ് വേയുടെ ക്യാബിനുള്ളിൽ കുടുങ്ങിയത്. 500 അടിക്ക് മുകളിൽ 65 ക്യാബിനുകളിലാണ് ഇവർ യാത്ര ചെയ്തിരുന്നത്. എൻഡിആർഎഫ്, എസ്ഡിആർഎഫ്, ജമ്മുകശ്മീർ പോലീസ്, കരസേനയുടെ ചിനാർ കോർപ്സ് തുടങ്ങിയവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ 7 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തെ തുടർന്നാണ് എല്ലാവരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ സാധിച്ചത്. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിലും യുഗാണ്ടയിലും എബോള വൈറസ് പടർന്നതോടെ വിമാനക്കമ്പനികൾക്ക് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് ഡിജിസിഎ. വിശദാംശങ്ങളിലേക്ക്.
2: യുഗാണ്ട, കോംഗോ എന്നിവിടങ്ങളിൽ സർവീസ് നടത്തുന്ന വിമാനക്കമ്പനികൾ യാത്രക്കാരിൽ നിന്ന് സെൽഫ് ഡിക്ലറേഷൻ ഫോമുകൾ ഫയൽ ചെയ്ത് ശേഖരിക്കുന്നത് ഉറപ്പാക്കണമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. നിലവിലെ എബോള ഭീഷണി കണക്കിലെടുത്ത് പനി, ക്ഷീണം, പേശിവേദന, തലവേദന, തൊണ്ടവേദന, ഛർദി, വയറിളക്കം തുടങ്ങിയ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ ചികിത്സ തേടണം. ഇന്ത്യയിലെത്തി 21 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടായാലും യാത്രക്കാർ ആശുപത്രികളിൽ നിന്ന് വൈദ്യസഹായം തേടുകയും വിമാനത്താവളത്തിലെ മെഡിക്കൽ ഓഫീസിനെ അറിയിക്കുകയും ചെയ്യണമെന്ന് ഡിജിസിഎ അറിയിച്ചു. ട്രിപ്പിൾ ലെയർ മാസ്കുകൾ, ഡിസ്പോസിബിൾ ഗ്ലൌസുകൾ, പിപിഇ കിറ്റുകൾ, ഹാൻഡ് സാനിറ്റൈസറുകൾ, ബയോഹസാർഡ് ഡിസ്പോസൽ ബാഗുകൾ എന്നിവയുടെ മതിയായ സ്റ്റോക്ക് സൂക്ഷിക്കാനും വിമാനക്കമ്പനികൾക്ക് ഡിജിസിഎ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്.

0: ആകാശവാണി.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ കേന്ദ്രത്തിൽ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 മെയ് 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. രാവിലെ സേവാതീർത്ഥിലാണ് കൂടിക്കാഴ്ച. ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും സന്ദർശിക്കും. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് തിരുവനന്തപുരം PMG വിജിലൻസ് ആസ്ഥാനത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിലാണ് യോഗം. SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യത്തെ ഉന്നതതല യോഗമാണിത്. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. 10 ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയും. ശക്തമായ തിരമാലയെ തുടർന്ന് നാളെ കടലാക്രമണം ഉണ്ടാകാനും സാധ്യത. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഇന്നലെ മഞ്ഞ ജാഗ്രതയുണ്ടായിരുന്ന 9 ജില്ലകളിൽ എറണാകുളം ആലപ്പുഴ ജില്ലകളിൽ ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിക്കുന്ന മഞ്ഞ ജാഗ്രത തുടരും. അതിനു പുറമെ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലും ഇന്നും മഞ്ഞ ജാഗ്രതയായിരുന്നു. ചാലക്കുടി അന്തിക്കാട് എന്നിവിടങ്ങളിൽ ഇന്ന് 10 മില്ലിമീറ്ററിനടുത്തും വർക്കലയിൽ 7 മില്ലിമീറ്ററിനടുത്തും മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. കേരള ലക്ഷദ്വീപ് തീരത്ത് കനത്ത കാറ്റിനുള്ള സാധ്യത കണക്കിലെടുത്ത് നാളെ വരെ മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
1: IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് ധർമ്മശാലയിൽ തുടക്കമാകും. 1 ക്വാളിഫയറിൽ നിലവിലെ ചാമ്പ്യൻമാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. നാളെ എലിമിനേറ്റർ മത്സരവും 29 രണ്ടാം ക്വാളിഫയറും നടക്കും. മെയ് 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. കൊച്ചി തുറമുഖത്തിന്റെ 98th ദിനാഘോഷം ഇന്ന്. വില്ലിംഗ്ടൺ ഐലൻഡ് സാമുദ്രിക ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറിയും കൊച്ചിൻ പോർട്ട് അതോറിറ്റി മുൻ ചെയർപേഴ്സണുമായ പോൾ ആന്റണി മുഖ്യാതിഥിയാകും. തുറമുഖ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2:30 പൊതുജനങ്ങൾക്ക് സൌജന്യമായി കപ്പൽ സന്ദർശിക്കാം. 1928 മെയ് 26 കൊച്ചി തുറമുഖത്ത് ആദ്യ കപ്പലായ SS പത്മ എത്തിയ ചരിത്ര ദിവസത്തിന്റെ ഓർമ്മ പുതുക്കലാണ് തുറമുഖ ദിനം. ശബരിമലയിൽ ഇന്ന് പ്രതിഷ്ഠാ ദിനം. ഇടവമാസത്തിലെ അത്തം നാളായ ഇന്ന് രാവിലെ 5 മുതൽ സന്നിധാനത്ത് നട തുറന്ന് പൂജകൾ ആരംഭിച്ചു. പതിവ് പൂജകൾക്കൊപ്പം വിശേഷാൽ പൂജകളും നടക്കും. പൂജകൾ പൂർത്തിയാക്കി ഇന്ന് രാത്രി 10 നടയടയ്ക്കും. ഹജ്ജ് കർമ്മങ്ങളിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് ഇന്ന് തുടക്കം. 20 ലക്ഷത്തോളം തീർത്ഥാടകർ ചടങ്ങിൽ പങ്കെടുക്കും. 1.25 ലക്ഷം ഇന്ത്യക്കാരടക്കം 20 ലക്ഷത്തിനടുത്ത് ഹാജിമാർ മിനായിലെത്തിയിട്ടുണ്ട്. ഇന്നുച്ചയ്ക്ക് മുൻപ് മുഴുവൻ ഹാജിമാരും അറഫയിലെത്തും. ശനിയാഴ്ച വരെ ഹജ്ജിന്റെ കർമ്മങ്ങൾ നീളും. കേരളത്തിൽ 2 വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3 വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഏതൊരു കരാറിലും സൌദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അബ്രഹാം ഉടമ്പടിയിൽ പങ്കാളികളാകണമെന്ന നിബന്ധന കൂടി ഉൾപ്പെടുത്തണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായുള്ള ചർച്ചകൾ നല്ല രീതിയിലാണ് പുരോഗമിക്കുന്നതെന്ന് അദ്ദേഹം അറിയിച്ചു. സൌദി അറേബ്യ, ഖത്തർ, പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത്, ജോർദാൻ, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾ അബ്രഹാം ഉടമ്പടിയുടെ ഭാഗമാകണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ അധ്യക്ഷനാകും. LPG സിലിണ്ടറുകളിൽ നിന്ന് PNG കണക്ഷനുകളിലേക്ക് മാറുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പ് വേയിൽ കുടുങ്ങിയ 300-ലേറെ വിനോദസഞ്ചാരികളെ സുരക്ഷിതമായി തിരികെ എത്തിച്ചു. കോംഗോയിലെയും യുഗാണ്ടയിലെയും എബോള വൈറസ് വ്യാപനത്തെ തുടർന്ന് വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് DGCA. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മറ്റ് ജില്ലകളിൽ മഴയുടെ ശക്തി കുറയും. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL 1 ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: ഏവർക്കും റേഡിയോ ഇറ്റ് സ്കൂളിലേക്ക് സ്വാഗതം. 2025 വർഷത്തെ മട്ടന്നൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ ശബ്ദലേഖനത്തിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: ഒരു ദേശഭക്തി ഗാനം.

ప్రదీప భారతం పద పద నిధ నిధ నిసరిసలారి.

0: ഒരു കഥാപ്രസംഗമാണ്.
1: മാന്യ സദസ്സിന് വന്ദനം. ചിലപ്പതികാരം എന്ന മനോഹരമായ കാവ്യത്തിലെ മധു നിശ്ചന്ദയായ കഥ കണ്ണകി. നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന കഥ. ചോളം നാട്ടിലെ കാവേരി പൂപ്പട്ടണം, മഹാപ്രഭുക്കന്മാരുടെ മഹാനഗരം. ആ മഹാപ്രഭുക്കന്മാരിൽ ഒരാളാണ് കോവളൻ.

ഗ്രാമസഭ കിവ നിറഞ്ഞ കോവളന്റെ പ്രിയ ഭഗ്നിയായിരുന്നു കണ്ണകി. മാന്ത്രികാ ദമ്പതികളായവർ ജീവിതോത്സവം ആസ്വദിക്കുകയായിരുന്നു. സുന്ദരിയും സുമുഖയും സുശീലയുമായ കണ്ണകിയെ ആണ്ടവൻ കോവിലെ വെച്ച് ആദ്യമായി കണ്ട ആ സലഭ നിമിഷം അവൻ അവളെ ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കുമായിരുന്നു.

കണകി, ഉന്നെ കിടച്ചത് എൻ മഹാഭാഗ്യം. നീ ഇല്ലാമേ എൻ വാഴവേ ഇല്ലേ. അത് കേൾക്കെ അവൾ നാണം കൊണ്ട് തുടുത്തു പോകും. അങ്ങനെ ഇരിക്കെ അമ്മൻ കോവിലിൽ ഉത്സവത്തിന് കൊടി കയറി. തേർണവും തേരും തേരോട്ടവും എല്ലാത്തിൻ മുൻപതിയിൽ കോവളം തന്നെ. തേരക്കുത്ത് ആരംഭിക്കുകയായി. നാട്ടിലെ അഴകിയ റാണി മാധവിയാണ് നർത്തകി. നൃത്തം ആരംഭിച്ചു. നൃത്തസന്ധ്യ ഉണർന്നു. തടപട താളമേഴത്തോടെ മതിവരും മാധവി ഒരു സ്വർഗറാണിയായി മാറി. നൃത്തം അവസാനിച്ചു. അവൾ കൈ തൊഴുതു. അണിയറയിലേക്ക് പോയി. പിന്നാലെ കോവളനും. പ്രിയരെ, കോവളൻ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു ആ നൃത്തസന്ധ്യ. അന്ന് തൊട്ട് അവൻ വീട്ടിലെത്തുന്നത് തന്നെ വല്ലപ്പോഴുമായിരുന്നു. കണ്ണകെ കാണുന്നത് തന്നെ അവനെ ചെറുത്തിയായിരുന്നു. മദ്യപിച്ച് ബഹളം കൂട്ടുന്ന കോവളന്റെ മുഖത്ത് നോക്കി അവൾ കണ്ണീരോടെ ചോദിച്ചു, അങ്ങ് എന്തിനിങ്ങനെ ദുഷിക്കുന്നു? ഞാൻ എന്താ തെറ്റ് ചെയ്തു? കോവളൻ അവളുടെ വാക്കിന് ഒരു വിലയും കൽപ്പിക്കാതെ പിന്നെയും മാധവിയുടെ അടുത്തേക്ക് തന്നെ പോയി. കണ്ണകിയുടെ കണ്ണീർ പൊഴിഞ്ഞ നാളുകൾ കൊഴിഞ്ഞുകൊണ്ടേയിരുന്നു. കോവളൻ തിരിച്ചു വന്നില്ല. തഞ്ചാവൂർ മട്ടുപ്പാകി മാധവി കോവളനെ മയക്കെഴുത്തു.

ആ നൃത്തക്കാരിയുടെ കളിപ്പാവയായി കോവളൻ മാറി. അവൾ ആഗ്രഹിച്ചതെന്തും അവൻ കാൽ കീഴിൽ കൊണ്ടു നൽകുമായിരുന്നു. പിന്നീട് കോവളൻ അവളുടെ അടുത്തേക്ക് പോയി. ഏറെ കഴിഞ്ഞില്ല, അവർ സ്നേഹം കൊണ്ട് മൂടി നിൽക്കുന്ന കവലയം തീർത്തു. പിന്നീട് കണ്ണകിയെ ഓർമ്മ വന്ന കോവളൻ അവളെ ഓർമ്മിച്ചുകൊണ്ടേയിരുന്നു. ഏറെ കഴിഞ്ഞില്ല മാധവി അവൻ്റെ മുഖത്ത് നോക്കി അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു, കണ്ട മദ്യപാനിക്ക് കയറി കടക്കൻ്റെ സത്രമല്ലിത് കടക്ക് പുറത്ത്. മാധവി, ഇത് നീ തന്നെ? അതെ, ആള് മാറിയിട്ടില്ല, ഞാൻ തന്നെയാ, കടക്ക് പുറത്ത്. അവൾ വാതിലുകൾ പൊട്ടിയടച്ചു. കോവളൻ തെരുവിൽ നിന്ന് അലഞ്ഞു ഉരുകുന്നു.

കോവളൻ തെരുവിൽ നിന്ന് അലഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നീട് കൊളുത്തി വെച്ച നിലവിളിക്കിനു മുന്നിൽ വിതുമ്പ് കയറിയായിരുന്ന കണ്ണകി പെട്ടെന്ന് പുറത്തൊരു കാലച്ച. യാർത് അവൾ കരുതി വെച്ച കൊടുവാൾ എടുത്തില്ല. കാരണം അന്ന് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അന്നേ ഇന്നത്തെ പോലെ പൈശാചികമായിരുന്നില്ല. ഇന്ന് 90 കഴിഞ്ഞ വൃത്തിക്ക് പോലും മനസ്സമാധാനമില്ല. അവൾ ചെല്ല പഴുതിലൂടെ മല്ലി നോക്കി. കടവളെ, കോവളൻ! അവൾ ഓടിച്ചെന്ന് കതുക് തുറന്നു. കോവളൻ്റെ കാൽ തൊട്ട് വന്ദിച്ചു. കണ്ണകി, എനിക്ക് മാപ്പ് തരൂ. അങ്ങ് എന്താണ് പറയുന്നത്? തെറ്റുപറ്റുന്നത് സാധാരണയല്ലേ? അങ്ങനെ വരൂ, വാങ്ങോ, ഉള്ള വാങ്ങോ. കണ്ണകി, ജീവിക്കാനിനി നമുക്ക് എന്താണ് മാർഗം? നോക്കൂ,

അങ്ങ് ഇത് വാങ്ങിക്കോളൂ, ഇത് വിറ്റാൽ നമുക്ക് തകർന്നു പോയതെല്ലാം വീണ്ടെടുക്കാം. പിറ്റേന്ന് തന്നെ കോവളനും കണ്ണകിയും മധുരയിലേക്ക് പുറപ്പെട്ടു. കൂട്ട വയറും കുറുക്കൻ കണ്ണുമുള്ള തട്ടാൻ ചിലമ്പ് വാങ്ങി തിരിച്ചും മറിച്ചും നോക്കി. ഏറെ കഴിഞ്ഞില്ല, അകത്തേക്ക് പോയി. പിന്നീട് ഒരു കുതിരവണ്ടി നിറയെ ഭടന്മാർ വന്ന് കോവളനെ തട്ടിക്കൊണ്ടുപോയി. തമ്പ്രാട്ടിയുടെ ചിലമ്പ് കെട്ട കള്ളനെ കാണാൻ ജനങ്ങൾ കൊട്ടാരത്തിലേക്ക് ഓടിയെത്തി. തമ്പ്രാട്ടിയുടെ ചിലമ്പ് കെട്ട കള്ളനെ കടക്കു വണ്ടിയിൽ

0: തമ്പ്രാട്ടി, തമ്പ്രാട്ടിയും രാജാവും ചിലമ്പക്കട്ട കള്ളനെ കാണാൻ ഓടിയെത്തി. തമ്പ്രാട്ടിയുടെ ചിലമ്പക്കട്ട കള്ളൻ എന്നാൽ കോവളനായിരുന്നില്ല, അത് മറ്റാരോ ആയിരുന്നു എന്ന സത്യം പിന്നീട് തമ്പ്രാട്ടിക്ക് മനസ്സിലായി. അത് കണ്ണകി കോവളന്റെ തല വെട്ടിയായിരുന്നു പാഞ്ചുമന്യൻ. തൻ്റെ പ്രാണനാഥൻ്റെ തല വെട്ടിയായിരുന്നത് കണ്ട് കണ്ണകി അഴിഞ്ഞുലഞ്ഞ മുടിയോടെ തീപാറുന്ന കണ്ണീരോടെ ഓടിയെത്തി. തൻ്റെ പ്രാണനാഥൻ്റെ ചോര കണ്ട് അവൾ പ്രതികാര ദുർഗിയായ കണ്ണകി സിംഹാസനത്തിരിക്കുന്ന മാനനെ തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, ഹേ മന്നവ, നേരെ ഞാൻ കെട്ടിത്തരാം. ഇതാ നിങ്ങൾ കട്ടെന്ന് പറഞ്ഞ ചിലമ്പ്, ഇതിൻ്റെ ഒരു ജോഡിയാണ് നിങ്ങൾ കട്ടെന്ന് പറഞ്ഞത്. അവൾ സിംഹാസനത്തിലേക്ക് മുന്നിൽ ചിലമ്പ് വലിച്ചെറിഞ്ഞു. ചിലമ്പുകൾ പൊട്ടി, രത്നങ്ങൾ ചിതറി. തമ്പ്രാട്ടിയുടെ ചിലമ്പകത്ത് മുത്തോ രത്നമോ? മുത്ത് അല്ലാതെന്താ? എങ്കിൽ നോക്കൂ, ഇതിനകത്ത് ചിലമ്പുകൾ, ഈ ചിലമ്പിനകത്ത് രത്നമാണ്. ഒരു നിമിഷം തെറ്റിദ്ധരിച്ച രാജാവും രാജ്ഞിയും ആത്മഹത്യ ചെയ്തു. പിന്നീട് ഒരു നിമിഷം പ്രതികാര ദുർഗിയായ കണ്ണകി അവൾ ഒരലർച്ചയോടെ അവളുടെ വലതുമുല പറിച്ചെറിഞ്ഞുകൊണ്ട് മന്നനെ പ്രാഗിക്കൊണ്ട് പറഞ്ഞു, ഹേ മന്നവ, നീയും നിന്റെ സകൽ സാമ്രാജ്യവും ചുട്ട് ചാമ്പലാവട്ടെ. ഒരു കാറ്റിലുനീളം അഗ്നിജാലകൾ പടർന്നു. പ്രിയരെ, ധർമ്മം പിഴിച്ച ഭരണാധികാരിക്ക് ആ ധർമ്മം തന്നെ അന്തകനാകും. നന്ദി, നമസ്കാരം.
1: രണ്ടായിരത്തി 2025 വർഷത്തെ മട്ടന്നൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ ശബ്ദലേഖനത്തിന്റെ തുടർഭാഗം അടുത്ത ദിവസം റേഡിയോ എയ്റ്റ് സ്കൂളിൽ.
2: ഇതോടുകൂടി ഇന്നത്തെ റേഡിയോ അറ്റ് സ്കൂൾ ഇവിടെ പൂർണ്ണമാകുന്നു.

0: റേഡിയോ ആറ്റ് സ്കൂൾ.
1: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
2: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
1: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
3: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
1: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
2: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
1: മെയ് 29 മുതൽ ജൂൺ 24 വരെ എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
2: അമൃതാംശു കലചൂടും പുരിജടാശകലം അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
1: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
2: ദക്ഷിണ

0: 90.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: സ്മൃതി ഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ. സ്മൃതി ഗീതങ്ങൾ
2: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്മൃതി ഗീതങ്ങളിലേക്ക് സ്വാഗതം. പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവർക്കായി, പഴയ പാട്ടുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇതാ നമ്മുടെ ഇനി വരുന്ന ഒരു മണിക്കൂർ നേരം മാറ്റിവെക്കാം. ഇന്നത്തെ സംഗീതയാത്ര 1960 പുറത്തിറങ്ങിയ പൂത്താലി എന്ന സിനിമയിലെ മനോഹരമായ ഒരു ഗാനത്തോടുകൂടി ആരംഭിക്കാം അല്ലേ? പി സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത പൂത്താലി എന്ന ചിത്രം. തിക്കുറിശി, കൊട്ടാരക്കര ശ്രീധരൻ നായർ, മിസ് കുമാരി, കെ വി ശാന്തി എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഇതിൽ മനോഹരങ്ങളായ ഒട്ടനവധി ഗാനങ്ങളുണ്ട്. എല്ലാത്തിനും തിരുനയനാർ കുറിച്ച് മാധവൻ നായരാണ് വരികൾ എഴുതിയത്. ഈണം കൊടുത്തത് ബ്രദർ ലക്ഷ്മണൻ. ഇന്ന് കമകര പുരുഷോത്തമനും പി ലീലയും സംഘവും ആലപിച്ച കളിയാടും പൂമാല, പാൽക്കടല് തന്റെ തിരമാല, ഉടലുയരും താണിയിടും, ഇതിനർത്ഥം എന്തു പറയാമോ എന്ന ഗാനം കേൾക്കാം.

റേഡിയോ മലബാറിലൂടെ സ്മൃതി ഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പൂത്താലി എന്ന സിനിമയിലെ ഗാനത്തിന് ശേഷം നമുക്കിനി 1960 എം കുഞ്ചാക്കോ സംവിധാനം ചെയ്ത സീത എന്ന സിനിമയിലെ അതിമനോഹര ഗാനം കേൾക്കാം. പി സുശീലാമ്മയുടെ ശബ്ദത്തിൽ പ്രേംനസീർ, തിക്കുറിശി, കുഞ്ചാക്കോ, കുശലകുമാരി, പുന്നശ്ശേരി, കാഞ്ചന എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. രാമായണ കഥയ്ക്ക് സീതയുടെ ഭാഷ്യം നൽകിയ ചിത്രം തന്നെയായിരുന്നു സീത. എക്സൽ പ്രൊഡക്ഷൻസ് വിതരണം നടത്തിയ ഈ ചിത്രം 1960 ഓഗസ്റ്റ് മാസം 24 തീയതിയാണ് റിലീസ് ചെയ്തത്. പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു ചിത്രം കൂടിയായിരുന്നു സീത. ഏകദേശം 13 ഗാനങ്ങളാണ് അഭയദേവ് ഈ ചിത്രത്തിനു വേണ്ടി എഴുതിയത്. എല്ലാ ഗാനങ്ങൾക്കും വി ദക്ഷിണാമൂർത്തി ഈണം പകർന്നു. സ്മൃതിഗീതങ്ങളിലൂടെ അടുത്തതായി കേൾക്കാം സീത എന്ന ചിത്രം.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, സ്മൃതി ഗീതങ്ങളിലൂടെ രണ്ട് ഗാനങ്ങൾ നമ്മൾ കേട്ടു. അടുത്തതായി ബി എസ് സരോജ, തിക്കുറിശി സുകുമാരൻ നായർ, രാജകുമാരി, കെ പി ഉമ്മർ, സദാനന്ദൻ, കാഞ്ചന, എസ് പി പിള്ള, ബഹദൂർ, എൽ പൊന്നമ്മ, രാജമ്മ, തങ്കം, ടി വി മാത്യു, പുഷ്പം, ബോബൻ കുഞ്ചാക്കോ എന്നിവരഭിനയിച്ച് 1960 മാർച്ച് മാസം 21 റിലീസിനെത്തിയ ഉമ്മ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. എം കുഞ്ചാക്കോ തന്നെയാണ് ഈ ചിത്രവും സംവിധാനം ചെയ്തത്. ഏവരും ഏറ്റുപാടുന്ന കദളിവാഴ കയ്യിലിരുന്ന് എന്ന് തുടങ്ങുന്ന ഗാനം ഈ ചിത്രത്തിലേതാണ്. എന്നാൽ ഇന്നത്തെ സ്മൃതിഗീതങ്ങളിലൂടെ വെളിക്കു കാണുമ്പം നിനക്ക് ഞാനൊരു പരുക്കൻ മുള്ളുള്ള മുരിക്ക് എന്ന ഗാനം കേൾക്കാം. മെഹബൂബാണ് പാടിയത്. പി ഭാസ്കരൻ മാസ്റ്ററുടെ വരികൾക്ക് ഈണം കൊടുത്തത് എം എസ് ബാബുരാജ്.

0: തലകുലുക്കടി തലകുലുക്കടി ഉടനെ കല്യാണ കുറി കുറിക്കണം എനിക്ക് തലകുലുക്കടി തലകുലുക്കടി തലകുലുക്കടി ഉടനെ കല്യാണ കുറി കുറിക്കണം എനിക്ക്.
1: റേഡിയോ മലബാർ സ്മൃതി ഗീതങ്ങളിലൂടെ പഴയ സിനിമയിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം 1960 ഫെബ്രുവരി മാസം 2 പുറത്തിറങ്ങിയ സ്ത്രീ ഹൃദയം എന്ന ചിത്രത്തിൽ നിന്നുമാണ്. അംബിക, ചാന്ദിനി, സി ആർ ലക്ഷ്മി, സരസ്വതി, വിജയം, പാപ്പുകുട്ടി, പ്രേംനവാസ് തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ ഈ ചിത്രം കുടുംബ പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷ നൽകിയ ഒന്നായിരുന്നു. 8 ഗാനങ്ങളുള്ള ഈ ചിത്രത്തിൽ നിന്നും പി ഭാസ്കരൻ മാസ്റ്റർ വരികളെഴുതി, എൽ പി ആർ വർമ്മ ഈണം കൊടുത്ത്, എ എം രാജ, ജിക്കി എന്നിവർ ആലപിച്ച കഥ പറയാമോ കാറ്റേ, ഒരു കഥ പറയാമോ കാറ്റേ എന്ന ഗാനമാണ്.

റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്മൃതി ഗീതങ്ങളിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം. അടുത്ത ഗാനം 1960 പി സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത് February 18 പുറത്തുവന്ന ആന വളർത്തിയ വാനമ്പാടി എന്ന സിനിമയിലേതാണ്. എസ് പി പിള്ള, ശ്രീറാം, എം എൻ നമ്പ്യാർ, എസ് ടി സുബ്ബലക്ഷ്മി, സി കെ സരസ്വതി, തിക്കുറിശി.

ബഹദൂർ, മിസ് കുമാരി, കെ വി ശാന്തി തുടങ്ങിയവരെല്ലാം അഭിനയിച്ച ഈ സിനിമയിൽ അതിമനോഹരങ്ങളായ ഒരുപാട് ഗാനങ്ങളുണ്ട്. എല്ലാ പാട്ടിനും തിരുനയനാർ കുറിച്ച് മാധവൻ നായരാണ് വരികളെഴുതിയത്. ഈണം കൊടുത്തത് ബ്രദർ ലക്ഷ്മണൻ. ഇതിൽ നിന്നും എ എം രാജ, പി ലീല എന്നിവർ ചേർന്ന് പാടിയ പൈമ്പാലൊഴുകും ചോല തന്നിൽ തുള്ളും മീനായി മാറുവേൻ, പനിമലർ പൊയ്ക്ക നീരിൽ പൊങ്ങി നീന്തി നിന്നയൻ, കടക്കണ്ണു ചിമ്മി കാണുവേൻ എന്ന ഗാനം കേൾക്കാം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സ്മൃതി ഗീതങ്ങളിലൂടെ അടുത്ത ഗാനം നീലി സാലി എന്ന ചിത്രത്തിൽ നിന്നുമാണ്. 1960 എം കുഞ്ചാക്കോ ആണ് ചിത്രം സംവിധാനം ചെയ്തത്. ബഹദൂർ, എസ് ജെ ദേവ്, ബോബൻ കുഞ്ചാക്കോ, വിലാസിനി, ശ്രീരഞ്ജിനി, പുന്നശ്ശേരി കാഞ്ചന തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളായി സ്ക്രീനിൽ നിറഞ്ഞു നിന്നു. ഇതിൽ മെഹബൂബ്, എ പി കോമള എന്നിവർ ചേർന്ന് പാടിയ മനുഷ്യന്റെ നെഞ്ചിൽ പടച്ചോൻ കുഴിച്ചിട്ട മധുരക്കനിയാണ് അനുരാഗം എന്ന ഗാനം കേൾക്കാം. പി ഭാസ്കരന്റെ വരികൾക്ക് കെ രാഘവനാണ് ഈണം കൊടുത്തത്.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. മലബാറിന്റെ മധുരസ്വരം. സ്മൃതി ഗീതങ്ങളിലൂടെ ഒട്ടനവധി ഗാനങ്ങൾ കേട്ടു. ഇനിയും പാട്ടുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അടുത്ത ഗാനം ഉണ്ണിയാർച്ച എന്ന സിനിമയിൽ നിന്നുമാണ്. 1961 എം കുഞ്ചാക്കോ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ തിക്കുറിശി സുകുമാരൻ നായർ ബഹദൂർ, കോട്ടയം ചെല്ലപ്പൻ മണവാളൻ ജോസഫ് പറവൂർ ഭരതൻ, കെ പി എസ് സി സണ്ണി എസ് ജെ ദേവ്, ഹരി നാണുക്കുട്ടൻ ജഗതി, എൻ കെ ആചാരി, റീത്ത, പുന്നശ്ശേരി കാഞ്ചന, മാവേലിക്കര പൊന്നമ്മ, കൊച്ചിൻ അമ്മിണി തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളായി എത്തിയിട്ടുണ്ട്. ഉണ്ണിയാർച്ച എന്ന സിനിമയെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ടത് ഇതിലെ ഗാനങ്ങളെപ്പറ്റി തന്നെയാണ്. കാരണം 31 ഗാനങ്ങളാണ് ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ 2-3 പരമ്പരാഗതമായി ഉപയോഗിച്ചു പോകുന്ന വരികളാണെങ്കിലും ഇവയും മറ്റൊരു ഗാനവും ഒഴികെ എല്ലാത്തിനും വരികളെഴുതിയത് പി ഭാസ്കരൻ മാസ്റ്ററാണ്. ഉറങ്ങാതെന്നുണ്ണി എന്ന് തുടങ്ങുന്ന ഗാനത്തിനു വേണ്ടി ശാരംഗപാണിയും വരികളെഴുതി. ഗാനങ്ങൾക്കെല്ലാം ഈണം കൊടുത്തത് കെ രാഘവൻ മാസ്റ്റർ. ഇന്നത്തെ സ്മൃതി ഗീതങ്ങളിൽ അടുത്തതായി അധികം വൈകാതെ കേൾക്കാം എ എം രാജപാടിയെ ഗാനം ആരു നീയൻ മാരിവില്ലേ ഊരു കാണാൻ വന്നതാണോ.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
1: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
0: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
1: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
0: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്,
1: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
0: 5 മുതൽ 10 വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
1: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: സ്മൃതി ഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ സ്മൃതി ഗീതങ്ങൾ
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളുടെ സ്മൃതി ഗീതങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം മുടിയനായ പുത്രൻ എന്ന സിനിമയിൽ നിന്നുമാണ്. രാമുക്കാരിയായിട്ട് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ സത്യൻ, അടൂർ ഭാസി, മിസ് കുമാരി, അംബിക, സുകുമാരൻ തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് നല്ല ഗാനങ്ങൾ ഈ സിനിമയിലും ഉണ്ട്. എത്ര മനോഹരം എന്ന് തുടങ്ങുന്ന ഗാനത്തിന് ജി ശങ്കരക്കുറുപ്പാണ് വരികൾ എഴുതിയത്. എല്ലാ ഗാനങ്ങൾക്കും ഈണം കൊടുത്തത് MS ബാബുരാജ്. ഇന്നത്തെ സ്മൃതി ഗീതങ്ങളിൽ നമുക്ക് ശാന്ത പി നായർ ആലപിച്ച പുൽമാടമാണേലും പൂമേടയാണേലും പൊന്നോടുമേയണ പൂനിലാവേ എന്ന ഗാനം കേൾക്കാം.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അടുത്ത ഗാനം ഭക്തകുചേല എന്ന സിനിമയിൽ നിന്നുമാണ്. 1961 പി സുബ്രഹ്മണ്യമാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. തിക്കുറിശ്ശി, കൊട്ടാരക്കര ശ്രീധരൻ നായർ, മിസ് കുമാരി തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ഏകദേശം 24 ഗാനങ്ങളാണ് ഈ സിനിമയിലുള്ളത്. ഇതിൽ തിരുനയനാർക്കുറിച്ച് മാധവൻ നായർ വരികളെഴുതി, ബ്രദർ ലക്ഷ്മണൻ ഈണം കൊടുത്ത്, പി എൽ ലീല, എ പി കോമള എന്നിവരാലപിച്ച കനിവ് നിറയും മനസ്സിനുള്ളിൽ എന്ന ഗാനം കേൾക്കാം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സ്മൃതി ഗീതത്തിലൂടെ റേഡിയോ മലബാറിന്റെ പഴയ പാട്ടുപെട്ടിയിലൂടെ നമുക്കിനി അരപ്പവൻ എന്ന സിനിമയിലെ അതിമനോഹരമായ ഒരു ഗാനം കേൾക്കാം. കെ ശങ്കർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ സത്യൻ, അംബിക, കെ വി ശാന്തി തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളായി സ്ക്രീനിലെത്തി. ഏകദേശം 10 ഗാനങ്ങളുള്ള ഈ ചിത്രത്തിൽ കെടാമംഗലം സദാനന്ദനാണ് ഓരോ പാട്ടിനും വരികൾ എഴുതിയത്. ഈണം കൊടുത്തത് ജി കെ വെങ്കിടേഷ്. നമുക്കിപ്പോൾ പി ബി ശ്രീനിവാസ്, പി ലീല എന്നിവർ ചേർന്ന് ആലപിച്ച മത്തുപിടിക്കും ഇരുട്ടത്ത് കുത്തിയിരിക്കണ നേരത്ത് എന്ന ഗാനം കേൾക്കാം.

0: കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സ്മൃതിഗീതങ്ങളിലെ അടുത്ത ഗാനം 1961 പി സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത രാത്രി എന്ന ചിത്രത്തിൽ നിന്നുമാണ്. തിക്കുരിശി, കൊട്ടാരക്കര ശ്രീധരൻ നായർ, മിസ്കുമാരി, അംബിക തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ഇതിൽ 11 ഗാനങ്ങളുണ്ട്. നമുക്കിപ്പോൾ പി ഭാസ്കരൻ വരികളെഴുതി, ബ്രദർ ലക്ഷ്മണൻ ഈണം കൊടുത്ത്, കമുകര പുരുഷോത്തമൻ, എ പി കോമള എന്നിവർ ചേർന്ന് പാടിയ അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ പ്രേമം കയ്പാണ് നെല്ലിക്ക പോലെ എന്ന ഗാനം കേൾക്കാം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, 1961 പുറത്തിറങ്ങിയ ജ്ഞാനസുന്ദരി എന്ന സിനിമയിലെ ഗാനം കേൾക്കാം. അടുത്തതായി കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ തിക്കുറിശി, ബഹദൂർ, എസ് പി പിള്ള, എൽ വിജയലക്ഷ്മി, പങ്കജവല്ലി തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. 13 ഗാനങ്ങളാണ് ഈ സിനിമയിലുള്ളത്. എല്ലാ ഗാനങ്ങൾക്കും വരികൾ എഴുതിയത് അഭയദേവാണ്. ഈണം കൊടുത്തത് വി ദക്ഷിണാമൂർത്തി. ഇതിൽ ദക്ഷിണാമൂർത്തിയും കെ വി ശാന്തിയും ചേർന്ന് പാടിയ കണ്ട നല്ലൊരു ചേട്ട എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം സ്മൃതിഗീതങ്ങളിലൂടെ.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ മലബാറിന്റെ മധുരസ്വരം. മധുരഗീതങ്ങൾക്കായി കാതോർത്തിരിക്കുന്ന ശ്രോതാക്കൾക്കായി സ്മൃതിഗീതങ്ങളിലൂടെ നമുക്കിനി ഉമ്മിണി തങ്ക എന്ന സിനിമയിലെ ഗാനം കേൾക്കാം. കൊട്ടാരക്കര ശ്രീധരൻ നായർ, മുതുകുളം രാഘവൻപിള്ള, പത്മിനി രാഗിണി തുടങ്ങിയവർ അഭിനയിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തത് ജി വിശ്വനാഥാണ്. ഇതിൽ പി ഭാസ്കരൻ മാസ്റ്റർ വരികളെഴുതി, വി ദക്ഷിണാമൂർത്തി ഈണം കൊടുത്ത്, പി ലീല പാടിയ വേളിക്കുന്നിൽ പള്ളിമഞ്ചൽ എന്ന ഗാനം കേൾക്കാം ഇപ്പോൾ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സ്മൃതിഗീതങ്ങളിലൂടെ അടുത്ത ഗാനം 1961 ടി ആർ സുന്ദരം സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ കണ്ടം വെച്ച കോട്ട് എന്ന സിനിമയിലെ ഗാനമാണ്. ഈ ചിത്രത്തിൽ തിക്കുറിശി, ബഹദൂർ, അംബിക തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. 9 ഗാനങ്ങളുള്ള ഈ സിനിമയിൽ നിന്നും നമുക്ക് തെക്കുന്നു വന്ന കാറ്റ് എന്ന ഗാനം കേൾക്കാം. പി ലീലയുടെ ശബ്ദത്തിൽ പി ഭാസ്കരൻ മാസ്റ്ററുടെ വരികൾക്ക് MS ബാബുരാജാണ് ഈണം കൊടുത്തത്.

കൊള്ളാളികളെ കൊള്ളയടിക്കുന്ന മുതലാളികളുടെ കോട്ടല്ല കഷ്ടത പെരുകിയ സാധുജനങ്ങളുടെ കണ്ണീരൊപ്പുന കോട്ടാണ് തൊഴിലാളികളെ കൊള്ളയടിക്കുന്ന മുതലാളികളുടെ കോട്ടല്ല കഷ്ടത പെരുകിയ സാധുജനങ്ങളുടെ

അഖിൽമാരുടെ കോട്ടല്ല ഇത് ഫക്കീറണയണ കോട്ടാണ്. റബ്ബിൻ കൽപ്പന കേട്ട് നടക്കുന്ന കൽബിനെ മൂടിയ കോട്ടാണ്. ഫക്കീർമാരുടെ കോട്ടല്ല ഇത് ഫക്കീറണയണ കോട്ടാണ്. റബ്ബിൻ കൽപ്പന കേട്ട് നടക്കുന്ന

0: വർഷം നാലായി കോട്ടിനകത്തൊരു വാലൻ പാട്ടയിരിക്കുന്നു. കോളറും തിന്ന് കീശയും തിന്ന് കോട്ടും കൂടി തിന്നല്ലേ. കണ്ടം വെച്ചൊരു കൂട്ടാണ്, പണ്ടേ കിട്ടിയ കൂട്ടാണ്, മമ്മദ് കാക്കടെ കോട്ടാണ്, ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ്.
1: അടുത്തതായി സ്മൃതിഗീതങ്ങളിൽ കൃഷ്ണ കുചേല എന്ന സിനിമയിൽ നിന്നും ഒരു ഗാനം കേൾക്കാം. പി ഭാസ്കരന്റെ വരികൾക്ക് കെ രാഘവൻ മാസ്റ്റർ ഈണം കൊടുത്ത് ലീല, ശാന്ത പി നായർ, ജിക്കി തുടങ്ങിയവരാണ് ആലപിച്ചത്.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാർ സ്മൃതി ഗീതങ്ങളിലൂടെ ചില ചില മധുര മനോഹര ഗാനങ്ങൾ നമ്മൾ ഇന്ന് കേട്ടു. ഇനിയും സ്മൃതി ഗീതങ്ങളുടെ അടുത്ത എപ്പിസോഡിൽ പഴയ കാലത്തെ ഗാനങ്ങളുമായി നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരെ റേഡിയോ മലബാറിനൊപ്പം തുടരുക.
1: സ്മൃതി ഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ. സ്മൃതി ഗീതങ്ങൾ

0: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
1: ദക്ഷിണ കാശിയാ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
0: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
2: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
0: May 29 മുതൽ June 24 വരെ എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
1: അമൃതാംശു കലചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കൊടപ്പുവായി നൽകേണേ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.

0: സത്യതയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം, പുനഃപ്രക്ഷേപണം. ഉച്ചയ്ക്ക് 12 മണിക്ക് വായനശാല, 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 മണിക്ക് റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശ ഗാനങ്ങൾ. 2 മണിക്ക് അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. ഇതിൽ റിട്ടയർഡ് അധ്യാപികയും കണ്ണൂർ സയൻസ് പാർക്ക് ഡയറക്ടറുമായ ശ്രീമതി ജ്യോതി കേളോത്ത് സംസാരിക്കുന്നു. തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. 6 മണിക്ക് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 മണിക്ക് ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9:00 നാട്ടിലെ പാട്ട്. രാത്രി 10:00 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പത്രവിശേഷം ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കി ഇന്ധനവിലയിൽ തുടർച്ചയായ വർധന. കോവിഡ് കാലത്ത് വിലക്കയറ്റത്തിന് സമാനമായി രണ്ടാഴ്ചക്കിടെ നാലാം തവണയാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ വില കൂട്ടിയത്. ഇന്നലെ കൊച്ചിയിൽ പെട്രോൾ ലിറ്ററിന് 2.85 രൂപ കൂട്ടി, ഡീസലിന്

0: 2 രൂപ 86 പൈസയുടെ വർധനവുമായി 102 രൂപ 42 പൈസയിലെത്തി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമെങ്കിലും പശ്ചിമേഷ്യൻ പ്രതിസന്ധി വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ കടുത്ത സമ്മർദ്ദമുണ്ടാക്കുന്നതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ആഗോള ഉൽപ്പന്ന വിപണിയിലെ അനിശ്ചിതത്വം മുൻനിർത്തി വിദേശ നാണ്യം പരമാവധി സംരക്ഷിക്കാൻ കൂട്ടായ ശ്രമമുണ്ടാകണമെന്നും മുംബൈയിൽ ചെറുകിട വ്യവസായ വികസന ബാങ്കിന്റെ വാർഷികാഘോഷത്തിനിടെ അവർ പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിസന്ധി പരിഹരിക്കാനുള്ള മാർഗങ്ങൾ തേടി പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ഇറക്കുമതി ഇന്ധനത്തെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കണമെന്നാണ് മന്ത്രാലയങ്ങൾക്കുള്ള നിർദ്ദേശം. പശ്ചിമേഷ്യൻ സംഘർഷം മൂലം ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള ചരക്ക് നീക്കം നേരിടുന്ന പ്രതിസന്ധി കേന്ദ്ര സർക്കാരിന്റെ ചെലവുകളെ തളം തെറ്റിക്കുന്നു. പ്രതിസന്ധി നീണ്ടാൽ ഭക്ഷ്യം, LPG, വളം സബ്സിഡി ഇനത്തിൽ ബജറ്റിൽ കണക്കാക്കിയിരിക്കുന്ന വിഹിതത്തേക്കാൾ 50% അധിക ചെലവ് സർക്കാരിനുണ്ടാകുമെന്ന് ധനമന്ത്രാലയം വിലയിരുത്തി. നീറ്റ് UG ചോദ്യചോർച്ചയിൽ പരീക്ഷ നടത്തിയ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ NTA വിമർശിച്ച് സുപ്രീംകോടതി. മുൻപുണ്ടായ വീഴ്ചകളിൽ നിന്ന് NTA പാഠം പഠിച്ചിട്ടില്ലെന്നത് സങ്കടകരമാണെന്ന് ജസ്റ്റിസുമാരായ PS നരസിംഹ, അലോക് ആരാധ എന്നിവരുടെ ബെഞ്ച് നിരീക്ഷിച്ചു. അവർ പാഠം പഠിച്ചിട്ടില്ലെന്നത് സങ്കടകരമാണ്. സമിതിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാനെടുത്ത നടപടികൾ വിശദീകരിച്ച് സത്യവാങ്മൂലം നൽകാൻ NTAയോട് കോടതി ആവശ്യപ്പെട്ടു. രാജ്യമനസാക്ഷിയെ ഉലച്ച അട്ടപ്പാടി മധുവധക്കേസിലെ 12 പ്രതികളെ 3 വീതം ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച് ഹൈക്കോടതി. പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങളും ചെയ്തെന്ന് വിലയിരുത്തിയാണ് ജസ്റ്റിസ് രാജവിജയരാഘവനും ജസ്റ്റിസ് KV ജയകുമാറും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിച്ചത്. ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതി, 3 ലക്ഷം രൂപ വീതം പിഴയും അടക്കണം. പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ നീതി തേടിയെത്തിയ കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശി KK ഹർഷിനക്ക് സർക്കാർ ജോലി നൽകി. തളർത്താൻ നോക്കിയ അതേ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉദ്യോഗസ്ഥയായി ഹർഷിന ഇന്ന് ചുമതലയേൽക്കും. ആരോഗ്യമന്ത്രി K മുരളീധരൻ നിയമന ഉത്തരവ് ഹർഷിനക്ക് കൈമാറി. പ്ലസ് വൺ പ്രവേശനത്തിലെ പ്രശ്നം പരിഹരിക്കാൻ 30% വരെ അധിക സീറ്റ് അനുവദിച്ച് സർക്കാർ. കഴിഞ്ഞ വർഷം വരെ തുടർന്ന താൽക്കാലിക ബാച്ചുകൾ ഈ വർഷം തുടരാനും അനുമതി നൽകി. തിരുവനന്തപുരം, കോഴിക്കോട്, പാലക്കാട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ സർക്കാർ സ്കൂളുകളിലാണ് 30% പ്ലസ് വൺ സീറ്റുകൾ അധികമായി അനുവദിച്ചത്. ഇതേ ജില്ലകളിലെ 7 സ്കൂളുകളിൽ 20% സീറ്റുകളും കൂട്ടി. കണ്ണൂർ വിമാനത്താവളത്തിൽ സോളാർ പ്ലാന്റിന്റെ നിർമ്മാണം അവസാനഘട്ടത്തിലെത്തി. വിമാനത്താവളത്തിലെ വൈദ്യുതി ചാർജ് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 4 MW സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നത്. കാർ പാർക്കിംഗ് ഏരിയയിലും ടെർമിനൽ കെട്ടിടത്തിന്റെ പരിസരത്തുമായാണ് സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ദോഹയിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് June 4 മുതൽ തുടങ്ങും. ചൊവ്വ, ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് 9:40 ദോഹയിലെത്തും. തിരികെ 10:40 പുറപ്പെട്ട് പുലർച്ചെ 5:25 കണ്ണൂരിലെത്തും. കണ്ണൂർ ജില്ലാ കലക്ടറായി P വിഷ്ണുരാജ് ചുമതലയേറ്റു. ഇന്നലെ രാവിലെ 11 മണിക്ക് കലക്ടർ അരുൺ K വിജയനിൽ നിന്ന് അദ്ദേഹം ചുമതല ഏറ്റെടുത്തു. വ്യവസായ ടൂറിസം വളർച്ചയ്ക്ക് ടീമുണ്ടാക്കുമെന്ന് കലക്ടറായി ചുമതലയേറ്റ P വിഷ്ണുരാജ് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് നേതാവ് മട്ടന്നൂർ എടന്നൂരിലെ SP ഷുഹൈബ് വധക്കേസിലെ പ്രതികളുടെയും അവരുടെ അഭിഭാഷകന്റെയും പെരുമാറ്റം മനഃപൂർവ്വം വിചാരണ നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചതാണെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. ഷുഹൈബ് വധക്കേസിലെ പ്രതികളുടെ ജാമ്യം റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവിലാണ് പരാമർശം. വൈശാഖോത്സവത്തെ വരവേൽക്കാൻ കൊട്ടിയൂർ ഒരുങ്ങി. ഉത്സവത്തിന് എത്തുന്ന ഭക്തർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്ന പ്രവൃത്തികളെല്ലാം അന്തിമഘട്ടത്തിലാണ്. അക്കരെ കൊട്ടിയൂരിൽ കയ്യാലകളുടെ നിർമ്മാണം 90% പൂർത്തിയായി. 40 കയ്യാലകളാണ് നിർമ്മിച്ചത്. പടിഞ്ഞാറേ നട പൂർണ്ണമായി പൊളിച്ചു മാറ്റി കരിങ്കൽ കൊണ്ട് കെട്ടി ബലപ്പെടുത്തിയിട്ടുണ്ട്. പടിഞ്ഞാറേ നടയിൽ നിന്നുള്ള ക്യൂവും കിഴക്കേ നടയിൽ നിന്നുള്ള ക്യൂവും ബന്ധിപ്പിക്കുന്ന മേൽപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി വരുന്നു. വൈശാഖോത്സവം നടക്കുന്ന May 28 മുതൽ June 24 വരെ പാൽചുരം ബോയ്സ് ടൗൺ ചുരം റോഡിൽ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി കേളകം പോലീസ് അറിയിച്ചു. ഭാരവാഹനങ്ങൾ നെടുമ്പയിൽ പേരിയ ചുരം റോഡിലൂടെ പോകണമെന്നാണ് നിർദ്ദേശം. കൊട്ടിയൂർ ദേവസ്വം മന്നഞ്ചേരിയിൽ നിർമ്മിച്ച പാലം ഇന്ന് രാവിലെ 11 മണിക്ക് ദേവസ്വം മന്ത്രി K മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. നവീകരിച്ച പാർക്കിംഗ് ഗ്രൗണ്ടുകൾ വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫും അക്കരെ നടപ്പന്തൽ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസുവും ഉദ്ഘാടനം ചെയ്യും. 1ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷ സമർപ്പണം ബന്ധപ്പെട്ട വെബ്സൈറ്റുകളിൽ വഴി തുടങ്ങി. June 3 വരെ 10 ദിവസമാണ് ഏകജാലകം വഴി അപേക്ഷിക്കാനുള്ള സമയം. ആദ്യ പ്രവേശന നടപടികൾ പൂർത്തിയായി. ജൂലൈ 2 പ്ലസ് വൺ ക്ലാസ്സുകൾ തുടങ്ങുന്ന തരത്തിലാണ് ക്രമീകരണം. ട്രയൽ അലോട്ട്മെന്റ് ജൂൺ 8, ആദ്യ അലോട്ട്മെന്റ് ജൂൺ 15, മുഖ്യ അലോട്ട്മെന്റ് അവസാനിക്കുന്നത് ജൂലൈ 1. +2 VHSE പരീക്ഷാ ഫലം ഇന്ന് വൈകിട്ട് 3 മന്ത്രി എൻ ഷംസുദ്ദീൻ സെക്രട്ടേറിയറ്റിലെ PRD ചേംബറിൽ പ്രഖ്യാപിക്കും. വിവിധ വെബ്സൈറ്റുകളിലും മൊബൈൽ ആപ്പുകളിലും ഫലം ലഭിക്കും. മെയ് 25 മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ കാലാവധി തീരുന്ന റാങ്ക് പട്ടികകൾക്ക് PSE നവംബർ 30 വരെ അധിക സമയം അനുവദിച്ചു. സർക്കാർ നൽകിയ ശുപാർശ ഇന്നലെ കമ്മീഷൻ യോഗം ചർച്ച ചെയ്ത് അംഗീകരിക്കുകയായിരുന്നു. 200+ റാങ്ക് പട്ടികകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. ജൂൺ 21 നടക്കുന്ന NEET UG പുനഃപരീക്ഷ സുരക്ഷിതമായി നടത്താൻ സഹകരിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സംസ്ഥാന മുഖ്യമന്ത്രിമാർക്കും ലഫ്റ്റനന്റ് ഗവർണർമാർക്കും നടത്തിപ്പുകാർക്കും കത്തയച്ചു. രാജ്യത്ത് കടുത്ത ചൂടായതിനാൽ പരീക്ഷാ കേന്ദ്രങ്ങളിൽ അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. ലഹരിക്കെതിരെയുള്ള ആഭ്യന്തര വകുപ്പിന്റെ പദ്ധതിയായ തൂഫാൻ ദ നാർക്കോ ഹണ്ട് സ്കൂൾ തുറക്കുന്ന ദിവസം പ്രഖ്യാപിക്കും. പദ്ധതിയുടെ വിശദമായ രൂപരേഖക്ക് ഇന്നലത്തെ മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. ചുരുങ്ങിയ ദിവസം കൊണ്ട് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായ ക്രോക്കോസ് ജനതാ പാർട്ടി CJP പ്രവർത്തനം ഓൺലൈനിൽ നിന്ന് പൊതുസമൂഹത്തിലേക്ക് വിപുലീകരിക്കുന്നു. രാജ്യത്തെ യുവജനങ്ങളുടെ ശബ്ദമാകുന്ന തരത്തിൽ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ എക്സ് അക്കൗണ്ടിലൂടെ CJP ക്യാമ്പയിൻ നിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. ക്രോക്കോസ് ജനതാ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി അടിയന്തരമായി കേൾക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. വിഷയത്തെ വൈകാരികമായി എടുക്കരുതെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. വലിയ അടിയന്തര പ്രാധാന്യമൊന്നും ഇക്കാര്യത്തിനില്ല. എറണാകുളം ജില്ലയിലെ മലയിടം തുരുത്തിൽ കോടതി ഉത്തരവ് പ്രകാരം കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കേണ്ടി വന്നാൽ പകരം വീടും സ്ഥലവും നൽകി പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ധന വില വർധനയുടെ ആഘാതം ധനവകുപ്പ് പരിശോധിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓരോ ദിവസവും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൊരു അവസാന തീരുമാനം വന്നാൽ മാത്രമേ സർക്കാരിന് തീരുമാനത്തിലെത്താനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന രത്തൻ യു കേൽക്കറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയെ നിയമിച്ചതിൽ അസ്വാഭാവികതയൊന്നുമില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തെരഞ്ഞെടുപ്പ് ഓഫീസറായിരിക്കെ അദ്ദേഹത്തിനെതിരെ CPMO BJPO പരാതിയൊന്നും ഉന്നയിച്ചിരുന്നില്ല. നടപടികളുമായി ബന്ധപ്പെട്ട ചില പരാതികൾ പ്രതിപക്ഷത്തു നിന്ന് ഞങ്ങൾ മാത്രമാണ് നൽകിയിരുന്നത്. ഹജ്ജ് കർമ്മത്തിന്റെ 2 ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ പങ്കെടുക്കും. ഇന്നലെ മിനായിൽ പ്രാർത്ഥനയിലും ധ്യാനത്തിലും കഴിഞ്ഞവർ ഇന്ന് പുലർച്ചെ മുതൽ അറഫയിലേക്ക് തിരിച്ചിരുന്നു. 3 നടക്കുന്ന പശ്ചിമേഷ്യൻ യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് US സർക്കാർ വ്യത്യസ്ത പ്രസ്താവനകൾ നടത്തവെ ഇറാൻ പ്രതിനിധി സംഘം ഖത്തറിൽ സമാധാന കരാർ സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഒപ്പിടുന്നതിന് വഴിമുടക്കി നിൽക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് സന്ദർശനം. ബക്രീദ് കാരണം ഈ മാസം 28 പാസ്പോർട്ട് ഓഫീസ് അവധിയായതിനാൽ ആ ദിവസത്തേക്ക് നൽകിയ അപ്പോയിൻമെന്റുകൾ മുഴുവൻ തൊട്ട് തലേദിവസമായ 27 മാറ്റിയതായി കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ അറിയിച്ചു. ബക്രീദ് പ്രമാണിച്ച് സപ്ലൈകോ വിൽപ്പനശാലകൾ ഈ മാസം 28 അവധിയായിരിക്കും. 27 മെഡിക്കൽ സ്റ്റോർ ഒഴികെയുള്ള സപ്ലൈകോ വിൽപ്പനശാലകൾ തുറന്നു പ്രവർത്തിക്കും. കായിക വാർത്തകൾ. ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തലശ്ശേരി കോണറോവയൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടത്തിവരുന്ന റൈസിംഗ് സ്റ്റാർസ് ക്രിക്കറ്റ് ലീഗ് U16 ബോയ്സ് ടൂർണമെന്റിൽ റൈസിംഗ് ഈഗിൾസും റൈസിംഗ് റോയൽസും തമ്മിൽ നടന്ന മത്സരത്തിൽ റൈസിംഗ് റോയൽസ് 13 വിജയിച്ചു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന് സമാപനം. ചാമ്പ്യന്മാരായി ആഴ്സണൽ. 22 വർഷത്തിന് ശേഷമാണ് ആഴ്സണൽ ക്ലബ്ബ് കിരീടം നേടുന്നത്. IPL ക്വാളിഫയർ 1 ബംഗളൂരു ഗുജറാത്ത് മുഖാമുഖം ഇന്ന്. മത്സരം രാത്രി 7:30 മുതൽ. ജയിച്ചാൽ ഫൈനലിൽ. ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ സൂപ്പർ ഡിവിഷൻ ലീഗിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ പയ്യന്നൂർ കോളേജ് ഏകപക്ഷീയമായ 2 ജിംഖാന FC പരാജയപ്പെടുത്തി. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോ പാലോട്ടുപള്ളി മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
3: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
5: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിങ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. 2-വീലർ, 3-വീലർ, 4-വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
0: Stitchwell Botic and Beauty Parlor, second floor, Links Mall, Mattanur.
4: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
4: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.
5: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകിവിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.

0: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
1: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിങ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
2: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 04972 762400.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. വായനശാല.
1: ഏവർക്കും വായനശാലയിലേക്ക് സ്വാഗതം. ഇന്ന് വായനശാലയിലൂടെ ഡോക്ടർ സജിമോൻ ദിനമണി എഴുതിയ പ്രതീക്ഷയുടെ പാതകൾ, ജീവിത വിജയത്തിലേക്കുള്ള പ്രായോഗിക വഴികൾ എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള ഒരവലോകനം. അവതരിപ്പിക്കുന്നത് നന്ദാത്മജൻ കൊതേരി.
2: ഡോക്ടർ സജിമോൻ ദിനമണി എഴുതിയ പ്രതീക്ഷയുടെ പാതകൾ, ജീവിത വിജയത്തിലേക്കുള്ള പ്രായോഗിക വഴികൾ എന്ന പുസ്തകം തുറന്നു നോക്കി അവതാരിക വായിക്കുമ്പോൾ തന്നെ നമ്മൾ ആരെന്നും എന്തെന്നും എന്ന് തിരിച്ചറിയാനുള്ള പ്രായോഗികമായ അറിവ് തരുന്ന ഒരു പുസ്തകമായി നമുക്ക് അനുഭവപ്പെടാം. മനഃശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും ബിസിനസ് മാനേജ്മെന്റിൽ MBA കരസ്ഥമാക്കിയിട്ടുള്ള ഗ്രന്ഥകാരന്റെ ഈ പുസ്തകത്തിൽ വ്യക്തിത്വ വികസനത്തെക്കുറിച്ചും ഒരു മനുഷ്യന് വേണ്ടുന്ന ആത്മവിശ്വാസവും ജീവിതയാത്രയിലുണ്ടാകുന്ന വെല്ലുവിളികളെ എങ്ങനെ മറികടക്കാമെന്നും വെറും തത്വചിന്തകൾക്കപ്പുറം ദൈനംദിന ജീവിതത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്ന നല്ല ശീലങ്ങളെയും അതിലൂടെ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമെന്നും നമ്മെ മനസ്സിലാക്കി തരുന്നു. ഒരു പുസ്തകം എന്തെന്നറിയാൻ അതിൻ്റെ അവതാരിക വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ പുസ്തകത്തിൽ രണ്ടു പേരാണ് അവതാരിക എഴുതിയിട്ടുള്ളത്. ആദ്യ അവതാരിക എഴുതിയ KP രവീന്ദ്രൻ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ, മുന്നോട്ടുള്ള യാത്രയിൽ തളർന്നു പോകുമ്പോൾ ചേർത്ത് പിടിക്കാനും ഇരുളടഞ്ഞ വഴികളിൽ വെളിച്ചം പകരാനും ഒരു നല്ല പുസ്തകത്തോളം മികച്ച മറ്റൊന്നില്ല എന്ന വാചകമാണ്. രണ്ടാമത്തെ അവതാരിക എഴുതിയിട്ടുള്ള ഷമീൻ റഫീഖ് പറഞ്ഞു തുടങ്ങുന്നതാവട്ടെ, ജീവിതം ഒരിക്കലും നേരെ പോകുന്ന ഒരു പാതയല്ല. അനിശ്ചിതത്വങ്ങളും പരീക്ഷണങ്ങളും നിരാശയും നിറഞ്ഞ നിമിഷങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. ശക്തരായവർക്ക് പോലും ചില ഘട്ടങ്ങളിൽ തളർച്ച അനുഭവപ്പെടും. അത്തരം അവസരങ്ങളിൽ നമുക്ക് ആവശ്യമാകുന്നത് ഉപദേശങ്ങളല്ല, പ്രതീക്ഷയാണ്. വിമർശനമല്ല, ആത്മവിശ്വാസമാണ്. സമ്മർദ്ദമല്ല, ശരിയായ ദിശയാണ്. അവതാരകൻ പറഞ്ഞതുപോലെ തന്നെ ഇതെല്ലാം തരുന്ന ഒരു ഉത്തമ കൂട്ടുകാരനാണ് ഈ പുസ്തകമെന്ന് ഈ പുസ്തകം വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. വെളിച്ചത്തിലേക്കുള്ള ചുവടുവെപ്പുകൾ എന്ന തലക്കെട്ടുള്ള സ്നേഹപൂർവം നിന്റെ പ്രിയ സുഹൃത്ത് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ള ഭാഗങ്ങൾ ഈ പുസ്തകം എന്താണെന്ന് ഗ്രന്ഥകാരൻ വായനക്കാരന് ഒരു ഉത്തമ സുഹൃത്തിനോടെന്ന പോലെ പറഞ്ഞു തരുന്നുണ്ട്. സുഹൃത്തേ, എന്തിനാണ് ഞാൻ ഈ പുസ്തകം എഴുതിയതെന്ന് നീ ചോദിച്ചേക്കാം. നമ്മുടെ ജീവിതയാത്രയിൽ നാം നേരിടുന്ന പരാജയങ്ങളും സങ്കടങ്ങളും നമ്മെ തളർത്താനല്ല, മറിച്ച് കൂടുതൽ കരുത്താക്കി മാറ്റാനാണെന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നിരാശയുടെ ആഴങ്ങളിൽ അകപ്പെട്ടു പോകുമ്പോൾ നമുക്ക് നമ്മെ തന്നെ നഷ്ടപ്പെടുന്നു. ആ നഷ്ടപ്പെട്ട നിമിഷങ്ങളിൽ നിന്നും പ്രത്യാശയുടെ പുതുപുരയിലേക്ക് നിങ്ങളെ കൈപിടിച്ചുയർത്തുക എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രഥമ ലക്ഷ്യമെന്ന് ഗ്രന്ഥകാരൻ വ്യക്തമാക്കുന്നുണ്ട്. വ്യക്തിത്വ വികസനം നിങ്ങളെ തന്നെ കണ്ടെത്താനുള്ള യാത്ര എന്ന ആദ്യ ഭാഗങ്ങളിൽ ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാവുന്ന വിധത്തിൽ ജീവിത വഴികളിലെ കല്ലും മുള്ളും വേർതിരിച്ച് എടുക്കുവാൻ വേണ്ടുന്ന കാര്യങ്ങൾ വിശദമായി പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ ആരാവണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതിലേക്കുള്ള ആദ്യപടി നിങ്ങളെ തന്നെ അറിയുക എന്നതാണ്. മറ്റുള്ളവരിലേക്കുള്ള ദൂരത്തേക്കാൾ വലുതാണ് നിങ്ങളിൽ നിന്ന് നിങ്ങളിലേക്കുള്ള യാത്ര. അവിടെയാണ് മാറ്റം തുടങ്ങുന്നത് എന്ന് എഴുത്തുകാരൻ പറഞ്ഞു തരുമ്പോഴാണ് നാം ആരെന്ന ചിന്ത നമ്മെ തൊട്ടുണർത്തി കടന്നു പോകുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നു എന്ന് തോന്നിപ്പോകുന്നത്. തുടർന്ന് ആ അധ്യായം വായിക്കുമ്പോൾ, ഓരോ വരിയിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മൾ ആരെന്ന് തിരിച്ചറിയുവാൻ പ്രേരിപ്പിക്കുകയാണ്. ആദ്യ അധ്യായമായ സ്വയം സ്നേഹിക്കുക, നിങ്ങളെ തന്നെ പ്രണയിച്ചു തുടങ്ങുക എന്ന ഭാഗം വായിക്കുമ്പോൾ വായനക്കാരൻ അറിയാതെ തൻ്റെ ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിപ്പോകും. മറ്റെന്തിനെയും സ്നേഹിക്കുന്നതിന് മുൻപ് നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമ്മിലേക്ക് തിരിച്ചറിവ് പകർന്നു നൽകുന്ന അധ്യായത്തിൽ ഒട്ടേറെ പ്രചോദനങ്ങൾ നൽകുകയാണ് എഴുത്തുകാരൻ. നമ്മൾ നമ്മെ തന്നെ സ്നേഹിക്കുമ്പോൾ നമുക്ക് ചുറ്റും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും അത് നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റിമറിക്കപ്പെടുകയും ചെയ്യുമെന്നും നമ്മുടെ വ്യക്തിജീവിതത്തിൽ ആത്മവിശ്വാസം പ്രകടമാവുകയും ചെയ്യുമെന്ന് ഉള്ള വരികൾ വായിക്കുമ്പോൾ ഒരു വേള നമ്മൾ ആ തലത്തിലേക്ക് അറിയാതെ എത്തിപ്പെടുകയാണ്. രണ്ടാം അധ്യായമായ ചിന്തയെ നിയന്ത്രിക്കുക, ചിന്തകളെ മെരുക്കാം, ജീവിതം മാറ്റാം എന്ന തലക്കെട്ടോടുകൂടി ഉള്ളതാണ്. ഇതിൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുവാനുള്ള വഴികളെക്കുറിച്ച്, നമ്മുടെ ചിന്തകളെ മാറ്റി പ്രതിഷ്ഠിക്കുവാനുള്ള കാര്യങ്ങൾ, കടൽ പോലെയുള്ള മനസ്സിൽ തിരമാലകൾ പോലെ അലയടിച്ചെത്തുന്ന ചിന്തകളെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് ഭംഗിയായി നമുക്ക് വായിച്ചു പോകാം. മനസ്സെന്ന സാമ്രാജ്യത്തിൽ ഏതുതരം ചിന്തകൾ വാഴണം എന്ന് തീരുമാനിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു എന്ന ചിന്തക്ക് വക നൽകുന്നു ഈ അധ്യായം. ആത്മവിശ്വാസം നിലനിർത്തുക, നിന്റെ ഉള്ളിലെ അണയാത ദീപം എന്ന മൂന്നാം അധ്യായം വായിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസത്തെ ഉണർത്തുവാനുള്ള ഒട്ടേറെ വഴികളിലൂടെ നമ്മെ നയിക്കുന്ന ഒരു ഭാഗമാണ്. അതിനുവേണ്ടി നല്ല കഥകൾ ഉദാഹരണമായി പറയുന്നുണ്ട്. ഈ അധ്യായവും വായിച്ചു കഴിയുമ്പോൾ ഓരോ വായനക്കാരനും ആത്മവിശ്വാസം ഉയർത്തുവാൻ കഴിയുമെന്ന് നിസ്സംശയം പറയട്ടെ. നാലാമത്തെ അധ്യായമായ മനസ്സിന്റെ ശാന്തത തേടി എന്ന പേരോടുകൂടിയുള്ള ഭാഗം വായിക്കുമ്പോൾ ജീവിത സാഹചര്യങ്ങളിൽ മനസമാധാനം നഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് മനസ്സിനെ ശാന്തമാക്കി സമാധാനം നിലനിർത്താൻ പ്രചോദനമാകുന്ന നല്ല വാക്കുകളെ കൊണ്ട് സമ്പുഷ്ടമാക്കിയിരിക്കുന്നു. ലോകം മുഴുവൻ കീഴടക്കിയാലും സ്വന്തം മനസ്സിനെ കീഴടക്കാൻ സാധിച്ചില്ലെങ്കിൽ ജീവിതം അപൂർണമാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ആ ഭാഗവും പുസ്തകത്തിൻ്റെ മതിപ്പെത്രയെന്ന് പറഞ്ഞു തരുന്നുണ്ട്. ശീലങ്ങളുടെ ശക്തി, നിന്റെ വിധിയെ മാറ്റുന്ന ചെറിയ ചുവടുകൾ എന്ന അഞ്ചാമത്തെ അധ്യായം നമ്മുടെ ശീലങ്ങളാണ് നമ്മുടെ ജീവിതം തന്നെ നിർമ്മിക്കുന്നത് എന്ന് പറഞ്ഞു തരുന്നുണ്ട്. ശീലങ്ങൾ ഒറ്റ ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല, മറിച്ച് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും എടുത്ത് ഒരു വലിയ കെട്ടിടം നിർമ്മിക്കുന്നത് പോലെയാണ് നമ്മൾ ശീലങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നത് എന്നും ശീലങ്ങളെ തിരിച്ചറിഞ്ഞ് നല്ല ശീലങ്ങളെ വിതക്കുവാനും വിളയിക്കുവാനും വേണ്ടുന്ന കാര്യങ്ങൾ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു അധ്യായമായി എഴുത്തുകാരൻ ഈ അധ്യായം സമർപ്പിക്കുന്നു. വെല്ലുവിളികളെ നേരിടൽ, വിജയത്തിലേക്കുള്ള ചവിട്ടുപടികൾ എന്ന ഭാഗം വായിക്കുമ്പോൾ ഓരോ വായനക്കാരനും ജീവിതത്തിൽ അവനവനുണ്ടാവുന്ന പ്രശ്നങ്ങളും കടമ്പകളും വെല്ലുവിളികളും തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ വേണ്ടുന്ന കാര്യങ്ങൾ ലളിതമായ ഭാഷയിൽ എഴുത്തുകാരൻ വിവരിക്കുന്നുണ്ട്. രണ്ടാം ഭാഗത്ത് ആദ്യ അധ്യായത്തിന് തോൽവിയെ പാഠമാക്കുക എന്ന് പേര് നൽകിയിരിക്കുന്നു. മനുഷ്യൻ ഇന്ന് അഭിമുഖീകരിക്കുന്ന തോൽവി അവൻ്റെ അവസാനമല്ല, മറിച്ച് അവൻ്റെ വിജയഗാഥയുടെ ആദ്യത്തെ വരി മാത്രമാണ്. ചെയ്ത കാര്യത്തിൽ എവിടെയോ ഒരു തിരുത്തൽ ആവശ്യമാണെന്ന് കാലം നൽകുന്ന സൂചനയാണ് തോൽവി. തോൽവി തളർത്താനല്ല, മറിച്ച് കൂടുതൽ കരുത്തനാക്കി മാറ്റുവാനാണ് വരുന്നത് എന്ന് മനസ്സിലാക്കി തരുന്ന നല്ലൊരു അധ്യായമായി ഈ ഭാഗം വായനക്കാരന് വായിച്ചു പോകാം. പരിമിതികളെ മറികടക്കുക എന്ന രണ്ടാം ഭാഗത്തെ രണ്ടാം അധ്യായം വായനക്കാരൻ്റെ കുറവുകളെക്കുറിച്ച് ബോധവാനാക്കുകയാണ്. യഥാർത്ഥ പരിമിതികൾ നമ്മുടെ ശരീരത്തിലോ സാഹചര്യത്തിലോ അല്ല, മറിച്ച് ചിന്തകളിലാണ്. ആ ചിന്തകളിലൂടെ വായനക്കാരനെ പരിമിതികൾ എന്തെന്നും അതിനെ മറികടക്കുവാനുള്ള വഴികൾ എന്തെന്നും മനസ്സിലാക്കി തരുന്ന നല്ലൊരു അധ്യായമായി നമുക്ക് വായിക്കുമ്പോൾ അനുഭവപ്പെടാം. അതിജീവനത്തിൻ്റെ കരുത്ത് എന്ന നാലാം അധ്യായത്തിൽ ജീവിതയാത്രയിൽ കാലിടറുമ്പോൾ നമ്മൾ സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു എന്ന്. പ്രതിസന്ധികളിൽ അങ്ങനെ ചിന്തിക്കാതെ സ്വയം ചോദിക്കാതെ ഒരു മനുഷ്യനും ഉണ്ടാവുമോ? എന്നാൽ അതിനെ മറികടക്കുവാനുള്ള വഴികളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്ന നല്ലൊരു അധ്യായമാണിതെന്നും വായിച്ചു പോകുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളുവാൻ കഴിയുമെന്നും സംശയലേശമെന്നിയെ പറയട്ടെ. വീണു പോകുമ്പോൾ തളർന്നു കിടക്കുന്നതല്ല, മറിച്ച് കൂടുതൽ കരുത്തോടെ എഴുന്നേൽക്കാനാണ് പഠിക്കേണ്ടത്. അതിനെയാണ് അതിജീവനം എന്ന് വിളിക്കുന്നത്. പ്രതിസന്ധികൾ പാഠപുസ്തകമാണ് തുടങ്ങിയ വരികൾ തളർന്നു പോകുന്ന വേളയിൽ വായനക്കാരന് ഊർജം പകരുന്ന വരികളാണെന്ന് നിസ്സംശയം പറയട്ടെ. പതറാത മനസ്സ് എന്ന പേര് കൊടുത്തിട്ടുള്ള അഞ്ചാം അധ്യായത്തിൽ വെല്ലുവിളികളെ അവസരങ്ങളാക്കി പതറാത മനസ്സോടുകൂടി തളരാതെ മുന്നോട്ടു പോകാനായി വായനക്കാരനെ ബോധവൽക്കരിക്കുന്ന വാക്കുകൾ കൊണ്ട് ഉണർത്തുകയാണ്. ഈ അധ്യായത്തിലെ ഓരോ വരികളും അത്തരത്തിലുള്ളതാണ്. വായിക്കും തോറും മാനസികമായ ഉണർവ് വായനക്കാരന് പകർന്നു കിട്ടുകയാണ്. മൂന്നാം ഭാഗത്ത് പ്രായോഗിക ജീവിതം എന്ന് പേര് നൽകിയ ഭാഗം ജീവിതത്തിന് ഒരു ചിട്ടയായ ക്രമങ്ങൾ ഉണ്ടാവണമെന്നും അതെങ്ങനെ വേണമെന്നും പ്രതിപാദിക്കുന്നുണ്ട്. മടി മാറ്റിവെച്ച് കർമ്മരംഗത്ത് സജീവമാകുക, നമ്മുടെ ഓരോ ദിവസവും നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ നാളുകൾ രൂപപ്പെടുന്നതെന്നും ഓരോ ചെറിയ വിജയത്തെയും ആഘോഷിക്കുക, ഓരോ പരാജയത്തിൽ നിന്നും പുതിയ പാഠങ്ങൾ പഠിക്കുക, ജീവിതം ഒരു പരീക്ഷണമല്ല അതൊരു അനുഭവമാണ് തുടങ്ങിയ വാക്കുകൾ പറഞ്ഞു നിർത്തുമ്പോൾ വായനക്കാരൻ ആ വാക്കുകളിലൂടെ യാത്ര ചെയ്യുകയാണ് എന്ന് സംശയമില്ലാതെ പറയട്ടെ. ലക്ഷ്യബോധത്തോടെയുള്ള യാത്ര എന്ന അധ്യായത്തിൽ വ്യക്തമായ ലക്ഷ്യമില്ലാതെ നടത്തുന്ന ഓരോ ചുവടും വെറുതെയാകാൻ സാധ്യതയുണ്ടെന്ന് വായനക്കാരനെ എഴുത്തുകാരൻ ബോധ്യപ്പെടുത്തുകയാണ്. നമ്മൾ ആരാവണം, എന്താവണം, എവിടെ എത്തണം എന്ന് നമ്മൾ സ്വയം തീരുമാനിക്കണം. ലോകം അതിനായി അനേകം വഴികൾ നമുക്കായി തുറന്നു തന്നിട്ടുണ്ട് എന്നത് മനസ്സിലാക്കി പോകേണ്ട വഴിയെക്കുറിച്ച് ഓരോരുത്തർക്കും വ്യക്തമായ ലക്ഷ്യമുണ്ടായിരിക്കണമെന്നും ഈ അധ്യായത്തിൽ എഴുത്തുകാരൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. സമയത്തെ വിലമതിക്കുക എന്ന അധ്യായമാവട്ടെ, നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷവും എങ്ങനെ വിനിയോഗിക്കണമെന്നും ആ നിമിഷങ്ങൾ കയ്യിൽ വന്നു ചേർന്ന നിധികൾ പോലെ കരുതി സമയത്തെ പാഴാക്കി കളയാതെ ജീവിതവുമായി താരതമ്യം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള വഴികളെക്കുറിച്ച് മനോഹരമായി വിവരിച്ചു തരുന്നുണ്ട്. മാറ്റത്തിൻ്റെ ചുവടുവെപ്പുകൾ എന്ന അധ്യായത്തിൽ മാറ്റം എന്നത് കേവലം ഒരു വാക്കല്ല, അതൊരു തിരഞ്ഞെടുപ്പാണെന്നും മാറ്റം നിങ്ങളിൽ നിന്നും തുടങ്ങട്ടെ എന്ന വരികളിൽ തുടങ്ങി ലോകം മാറണമെന്ന് ആഗ്രഹിക്കുന്നവർ പലപ്പോഴും സ്വയം മാറാൻ മറന്നുപോകുന്നു എന്ന മഹാത്മാഗാന്ധിയുടെ വാക്കുകളിലൂടെ വായനക്കാരനെ മാറ്റത്തിൻ്റെ പാതയിലേക്ക് നയിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. ഒരിക്കൽ നിങ്ങൾ പഠിക്കുന്നത് നിർത്തിയാൽ നിങ്ങൾ മരിക്കാൻ തുടങ്ങുന്നു എന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് തുടങ്ങുന്ന പഠനം ഒരിക്കലും നിർത്തരുത് എന്ന അധ്യായത്തിൽ പഠനം എങ്ങനെ ജീവിതത്തിന്റെ ഭാഗമാക്കാമെന്നും അതിനു വേണ്ടുന്ന എളുപ്പ വഴികൾ എന്തെന്നും വായനക്കാരന് മനസ്സിലാക്കി തരുന്നു. എബ്രഹാം ലിങ്കിന്റെയും എ പി ജെ അബ്ദുൾ കലാമിന്റെയും ജീവിത വഴികളിലൂടെ അവർ കൈവരിച്ച വിജയങ്ങൾ ഉദാഹരണമായി വിവരിച്ചുകൊണ്ട് ഈ അധ്യായം പഠനത്തിന്റെ മഹത്വം വായനക്കാരന് എത്രയെന്ന് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. വിജയത്തിന്റെ ഇരട്ട എഞ്ചിനുകൾ എന്ന അധ്യായത്തിൽ ശരീരവും മനസ്സും എങ്ങനെ ബന്ധപ്പെട്ടു നിൽക്കുന്നു എന്ന് വായനക്കാരന് വായിച്ചു പോകാവുന്നതാണ്. ജീവിതത്തിൽ തടസ്സങ്ങൾ വരുമ്പോൾ മനസ്സ് അസ്വസ്ഥമാകുന്നത് സ്വാഭാവികമാണെന്നും ഈ സമ്മർദ്ദം ശരീരത്തിൽ രോഗങ്ങളായി മാറുമെന്നും അവിടെയാണ് മനസ്സിനെ ശാന്തമാക്കി നിർത്താൻ ശീലിക്കേണ്ടതെന്നും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്തെന്നും മനസ്സിനെയും ശരീരത്തെയും പോഷിപ്പിക്കുവാൻ വേണ്ടുന്ന കാര്യങ്ങൾ എന്തെന്നും വായനക്കാരനെ ഈ അധ്യായം ബോധവൽക്കരിക്കുന്നു. ബന്ധങ്ങളും സാമൂഹികതയും എന്ന അധ്യായം വായിക്കുമ്പോൾ നമ്മൾ പടുത്തുയർത്തുന്ന ബന്ധങ്ങളുടെ ആഴമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഗുണനിലവാരം നിശ്ചയിക്കുന്നത് എന്ന വാക്കുകൾ വായനക്കാരനെ സമൂഹവുമായി എങ്ങനെ ബന്ധപ്പെടണമെന്ന് മനസ്സിലാക്കി തരുന്നുണ്ട്. നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്ന അധ്യായത്തിൽ ബന്ധങ്ങൾ കേവലം വികാരമല്ല, മറിച്ച് നാളേക്കുള്ള ഒരു കരുതൽ മൂലധനമാണെന്നും യഥാർത്ഥ വിജയം പണത്തിന്റെ സമ്പാദ്യമല്ല, തളരുമ്പോൾ ചേർത്ത് പിടിക്കാനുള്ള നല്ല ബന്ധങ്ങളാണെന്നും വായനക്കാരനെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ക്ഷമിക്കാൻ പഠിക്കുക എന്ന അടുത്ത അധ്യായത്തിൽ ക്ഷമ എന്നത് നമ്മുടെ ഉള്ളിലെ സമാധാനത്തിന് നമ്മൾ നൽകുന്ന മുൻഗണനയാണെന്നും മറ്റൊരാൾക്ക് നമ്മുടെ മനസ്സിന്റെ സമാധാനം തകർക്കാൻ അധികാരം നൽകാതിരിക്കലാണ് ക്ഷമയെന്നും പറഞ്ഞു വെക്കുകയാണ്. നന്ദി പറയാൻ പഠിക്കുക എന്ന അധ്യായത്തിലാവട്ടെ, മനുഷ്യൻ ജീവിതയാത്രയിൽ പലപ്പോഴും മറന്നുപോകുന്ന എന്നാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് നന്ദി എന്ന രണ്ടക്ഷരമെന്ന് വിവരിക്കുന്നുണ്ട്. നന്ദി എന്നത് വെറും വാക്കല്ല, അതൊരു ജീവിത മൂല്യമാണ്. ഓരോ മനുഷ്യന്റെയും വ്യക്തിത്വത്തിന്റെ ഭാഗമായി മാറേണ്ട അമൂല്യമായ വാക്കാണ് നന്ദി എന്നത്. ഈ അധ്യായം വായിച്ചു പോകുമ്പോൾ വായനക്കാരനെ ബോധ്യപ്പെടുകയാണ് ഇതെല്ലാം. സഹാനുഭൂതിയും സേവനവും, ഹൃദയങ്ങൾ തമ്മിലുള്ള പാലം എന്ന അധ്യായത്തിൽ സഹാനുഭൂതി എന്നാൽ മറ്റൊരാളുടെ വേദനയിൽ അയ്യോ പാപം എന്ന് പറയുന്നതല്ല, മറിച്ച് അയാളുടെ ചെരിപ്പിലൂടെ നാം കാലിറക്കി വെച്ച് നടന്നു നോക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന പ്രയാസവും വേദനയും അതേ തീവ്രതയോടെ നമ്മുടെ ഉള്ളിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് സഹാനുഭൂതിയെന്നും, സേവനമെന്നത് മറ്റൊരാൾക്ക് വേണ്ടി നാം നൽകുന്ന നമ്മുടെ വിലപ്പെട്ട സമയം, നമ്മുടെ അറിവ്, നമ്മുടെ പുഞ്ചിരി എന്നിവയെല്ലാമാണെന്നും സഹാനുഭൂതിയെ സ്വഭാവമാക്കിയും സേവനത്തെ ശ്വാസമാക്കിയും മാറ്റി ഹൃദയത്തിലേക്ക് ചേർത്ത് നിർത്തുക എന്നും വളരെ ലളിതമായി വായിച്ചു പോകാവുന്ന ഒരു അധ്യായമാണിത്. ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തൂ എന്ന അടുത്ത അധ്യായത്തിൽ ജീവിതം വലിയ അത്ഭുതങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പല്ല, മറിച്ച് കൊച്ചു സന്തോഷങ്ങളെ ചേർത്ത് പിടിക്കലാണെന്നും, സന്തോഷമെന്നത് ദൂരെയുള്ള ഒരു ലക്ഷ്യസ്ഥാനമല്ല, മറിച്ച് നാം സഞ്ചരിക്കുന്ന വഴിയിലുടനീളം ചിതറിക്കിടക്കുന്ന ചെറിയ പൂക്കളാണെന്നും, ചെറിയ കാര്യങ്ങളെ ആസ്വദിക്കൂ, പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ അവയായിരുന്നു വലിയ കാര്യങ്ങളെന്ന് നമുക്ക് മനസ്സിലാവുമെന്നും എഴുത്തുകാരൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പരാതികളില്ലാതെ ജീവിതം എന്ന അധ്യായത്തിൽ നമ്മൾ ദൈനംദിനം പറയുന്ന പരാതികൾ ആവശ്യത്തിനാണോ എന്ന് ചിന്തിക്കുവാൻ വക നൽകുന്നുണ്ട്. അനാവശ്യമായ പരാതികൾ മനസ്സിനെ കാർന്നു തിന്നുന്ന വിഷമാണ് എന്നും അത് നെഗറ്റീവ് ഊർജത്തെ നമ്മിലേക്ക് ക്ഷണിച്ചു വരുത്തുമെന്നും ഈ അധ്യായം വായിച്ചു കഴിയുമ്പോൾ പരാതികളില്ലാതെ സ്നേഹവും സമാധാനവും നിറഞ്ഞ ഒരു പുതു ജീവിതത്തിലേക്ക് വായനക്കാരൻ പ്രയാണം തുടങ്ങുമെന്നും ഗ്രന്ഥകാരൻ പ്രത്യാശിക്കുന്നുണ്ട്. ചാരത്തിൽ നിന്നൊരു ചിറകടി, കത്തിയെരിഞ്ഞര ചാരക്കൂമ്പാരത്തിൽ എന്ന ഭാഗം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ അഹം എന്ന ഭാവവും പഴയ ഞാൻ മരിച്ച് ഭയം, മടി, നിരാശ എന്നിവ കത്തിയെരിഞ്ഞ് ചാരമായാൽ മാത്രമേ ആത്മവിശ്വാസമുള്ള പുതിയൊരു മനുഷ്യനായി നീ മാറുമെന്നും, ആ കത്തിയെരിഞ്ഞ ചാരം വളമായി പുതിയ ചിറകുകൾ മുളക്കുന്നതിനുള്ള ഊർജമായി മാറുമെന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന ഭയം ആ ചാരത്തിൽ ഉപേക്ഷിച്ച് ഓരോ ചെറിയ ചുവടുവയ്പ്പും വലിയൊരു യാത്രയുടെ തുടക്കമാക്കി മുന്നേറുവാൻ നമുക്ക് പ്രചോദനമാകുന്ന ഒരു അധ്യായമായി ഈ അധ്യായം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. പരാജയം ഒരു അന്ത്യമല്ല എന്ന അധ്യായത്തിൽ ജീവിതയാത്രയിൽ ചിലപ്പോൾ വഴിതെറ്റിപ്പോകുമ്പോൾ ആ വഴിതെറ്റലിനെ പരാജയം എന്ന് വിളിക്കാതെ അതൊരു മാറ്റത്തിൻ്റെ തുടക്കത്തിൻ്റെ നാന്തി കുറിക്കലാണെന്നും എഴുത്തുകാരൻ നമുക്കായി എഴുതി ചേർക്കുന്നുണ്ട്. മാനസിക ദൃഢത എന്ന അധ്യായത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലെ കരുത്തിനെക്കുറിച്ച് നമുക്കുള്ള തെറ്റിദ്ധാരണ തിരുത്തി തരികയാണ് എഴുത്തുകാരൻ. വിജയഗാഥകൾ എന്ന അധ്യായത്തിൽ വീഴാതിരിക്കലല്ല, വീഴുമ്പോഴെല്ലാം എഴുന്നേൽക്കുന്നതാണ് വിജയമെന്നതും, വിജയിച്ചവരും പരാജയപ്പെട്ടവരും തമ്മിലുള്ള വ്യത്യാസം അവരുടെ കഴിവിലല്ല, മറിച്ച് വെല്ലുവിളികളോടുള്ള അവരുടെ മനോഭാവത്തിലാണ് എന്നും വായനക്കാരനെ ഉദ്ഘോഷിക്കുന്നുണ്ട്. സ്വയം വിലയിരുത്തൽ എന്ന അധ്യായവും നമ്മെക്കുറിച്ച് നാം നിഷ്പക്ഷമായ നിരീക്ഷണം നടത്തി ചോദ്യങ്ങൾ സ്വയം ചോദിച്ച് പിഴവുകൾ തിരുത്തി മാറ്റത്തിനുള്ള ധൈര്യം പകർന്നു നൽകുന്നു. അവസാനമായി വായനക്കാരോടുള്ള ആഹ്വാനമായി എഴുത്തുകാരൻ പറയുകയാണ്, ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാനെങ്കിലും തോന്നണമെന്ന്. മാറ്റം നിന്നിൽ തുടങ്ങുന്നു, പ്രായോഗിക വഴികൾ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന ഭാഗവും, പ്രത്യാശയുടെ ചിറകിലേറി നിനക്കായ ഒരു സ്നേഹരേഖ എന്ന ഭാഗവും കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ എഴുത്തിന് സമർപ്പിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് മറ്റൊരു തലത്തിലേക്ക് നമ്മെ ചിന്തിപ്പിക്കുന്ന തരത്തിൽ ഈ പുസ്തകം വായിച്ചു പോകാവുന്നതാണ്. കേവലം ചില തത്വങ്ങളല്ല, മറിച്ച് ജീവിതത്തെ തെളിച്ചമുള്ളതാക്കാനുള്ള തിരിച്ചറിവുകളെ വായനക്കാരനിലേക്ക് എത്തിക്കുകയാണ് പ്രതീക്ഷയുടെ പാതകൾ എന്ന പുസ്തകത്തിലൂടെ ഡോക്ടർ സജിമോൻ ദിനമണി നടത്തുന്നത് എന്നതിന് യാതൊരു സംശയമില്ല എന്ന് പറഞ്ഞു വെക്കട്ടെ.
1: ശ്രോതാക്കൾ ഇതുവരെ വായനശാലയിലൂടെ കേട്ടത് ഡോക്ടർ സജിമോൻ ദിനമണി എഴുതിയ പ്രതീക്ഷയുടെ പാതകൾ, ജീവിത വിജയത്തിലേക്കുള്ള പ്രായോഗിക വഴികൾ എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള ഒരവലോകനം. അവതരിപ്പിച്ചത് നന്ദാത്മജൻ കൊതേരി. ഇന്നത്തെ വായനശാല ഇവിടെ പൂർണ്ണമാകുന്നു.
0: വായനശാല

0: മുതൽ
1: കാലവർഷത്തിന് ഇന്നോ നാളെയോ തുടക്കമായേക്കും. ഐ പി എൽ ക്രിക്കറ്റ് ഒന്നാം ക്വാളിഫയറിൽ വൈകിട്ട് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. രാവിലെ 11:15 പ്രധാനമന്ത്രിയുടെ ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച. ഉച്ചകഴിഞ്ഞ് ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും മുഖ്യമന്ത്രി കാണും. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി വി ഡി സതീശൻ നാളെ കൂടിക്കാഴ്ച നടത്തും. മന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. പി എം ജിയിലെ വിജിലൻസ് ആസ്ഥാനത്ത് യോഗം പുരോഗമിക്കുകയാണ്. എസ് പിമാർ മുതൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വരെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യത്തെ ഉന്നതതല യോഗമാണിത്. യോഗത്തിനുശേഷം വാർത്താസമ്മേളനത്തിൽ മന്ത്രി രമേശ് ചെന്നിത്തല യോഗത്തിന്റെ വിശദാംശങ്ങൾ അറിയിക്കും. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാ ഫലം ഉച്ചകഴിഞ്ഞ മന്ത്രി എൻ ഷംസുദ്ദീൻ തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കും. എച്ച് എസ് ഇ, വി എച്ച് എസ് ഇ, ടി എച്ച് എസ് ഇ പരീക്ഷാ ഫലങ്ങൾ അപ്പോൾ തന്നെ നമ്മുടെ കേരളം മൊബൈൽ ആപ്പിലൂടെയും ലഭ്യമാകും. വെബ്സൈറ്റിലൂടെ ഒരേ സമയം നിരവധി പേർ ഫലം പരിശോധിക്കുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ഒഴിവാക്കാൻ മൊബൈൽ ആപ്പ് സഹായകമാകുമെന്ന് അധികൃതർ അറിയിച്ചു. റിസൾട്ട്സ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ അടക്കം വെബ്സൈറ്റുകളിലും ഫലം ലഭ്യമാകും. 450,000 വിദ്യാർത്ഥികളാണ് പ്ലസ് ടു പരീക്ഷ എഴുതിയത്. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു. June 3 10 ദിവസം ഏകജാലകം വഴി അപേക്ഷ നൽകാം. മുൻമുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും സിഎംആറിലും തമ്മിലെ ഇടപാടുകളിൽ ഇഡിക്ക് അന്വേഷണം തുടരാമെന്ന് കേരള ഹൈക്കോടതി വിധിച്ചു. കൊച്ചിൻ മിനറൽസ് ആന്റ് റോട്ടെൽ ലിമിറ്റഡ് കമ്പനിയും ഉദ്യോഗസ്ഥരും സമർപ്പിച്ച ഹർജി കോടതി തള്ളി. ഇതോടെ മാസപ്പിടിക്കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഇഡി അന്വേഷണം തുടരും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ യോഗത്തിൽ അധ്യക്ഷനായി. ക്വാഡ് രാജ്യങ്ങൾക്കിടയിലെ സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് യോഗത്തിനുശേഷം സംയുക്ത വാർത്താസമ്മേളനത്തിൽ ഡോ ജയശങ്കർ പറഞ്ഞു. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷി മിറ്റ്സോ മൊട്ടേഗി, യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഇന്ത്യ അമൃതകാലത്തിലൂടെ കടന്നുപോവുകയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. യുവാക്കളുടെ കഠിനാധ്വാനം 2047 വികസിത ഭാരതം എന്ന സ്വപ്നത്തെ രൂപപ്പെടുത്തുമെന്ന് ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ ലേഖനത്തിൽ ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. അടിസ്ഥാന സൌകര്യങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സ്ത്രീ ശാക്തീകരണം, സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ രാജ്യത്തിന്റെ നേട്ടങ്ങൾ എടുത്തുകാണിച്ച ഉപരാഷ്ട്രപതി ദൃഢനിശ്ചയം, അച്ചടക്കം, കൂട്ടായ പരിശ്രമം എന്നിവയിലൂടെ

0: രാഷ്ട്രനിർമ്മാണത്തിന്റെ ഉത്തരവാദിത്വം യുവതലമുറ ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേറ്റ ശേഷം ആത്മവിശ്വാസത്തിന്റെയും സാംസ്കാരിക നവോത്ഥാനത്തിന്റെയും ചരിത്രഘട്ടമാണ് 12 വർഷങ്ങളായി ആഘോഷിക്കുന്നതെന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ പറഞ്ഞു. സദ്ഭരണത്തിന്റെയും രാഷ്ട്രം ലക്ഷ്യമിടുന്ന 2047 വികസിത് ഭാരതത്തിന്റെ മഹത്തായ ദൃഢനിശ്ചയത്തിനും ശക്തമായ അടിത്തറയായി പ്രധാനമന്ത്രി മാറുന്നുവെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 12 വർഷ ഭരണത്തെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രശംസിച്ചു. ഇന്ത്യയുടെ നാഗരികവും വികസനപരവുമായ യാത്രയിലെ ഒരു പരിവർത്തന ഘട്ടമാണിതെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത 2014 മെയ് 26 രാജ്യത്തിന്റെ ഭരണം, ദർശനം, നേതൃത്വം, ദേശീയ ദൃഢനിശ്ചയം എന്നിവയിൽ നിർണായകമായ മാറ്റത്തിന് വഴിയൊരുക്കിയതായി അദ്ദേഹം സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഗുൽമാർഗിൽ കേബിൾ കാറുകളിൽ കുടുങ്ങിയ 300 വിനോദസഞ്ചാരികളെ രക്ഷപ്പെടുത്തിയത് ഇന്ത്യയുടെ ദുരന്ത നിവാരണ ഏജൻസികളുടെ വേഗം, പ്രൊഫഷണലിസം, ധൈര്യം, ഏകോപനം എന്നിവ പ്രതിഫലിപ്പിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. കാര്യക്ഷമതയോടെയും ദൃഢനിശ്ചയത്തോടെയും നടത്തിയ സേനകളുടെ ശ്രമങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരുടെ സമർപ്പണവും സേവനവും രാഷ്ട്രം അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നുവെന്നും രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. മക്കയിലെ ജബലു റഹ്മയിൽ പ്രാർത്ഥനകളോടെ 18 ലക്ഷത്തിലധികം തീർത്ഥാടകർ ഒത്തുചേരുകയാണ്. നമ്രാപ്പള്ളിയിൽ ഉച്ചയ്ക്ക് പ്രത്യേക പ്രഭാഷണത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം തീർത്ഥാടകർ അറഫയിൽ സംഗമിക്കും. സന്ധ്യയോടെ അറഫ വിടുന്ന തീർത്ഥാടകർ പ്രാർത്ഥനയുമായി മുസ്തലിഫയിലേക്ക് നീങ്ങും. തുറന്ന ആകാശത്തിന് താഴെ വിശ്രമിച്ച ശേഷം നാളെ പുലർച്ചെ ജംറയിലെത്തി പിശാചിന്റെ പ്രതീകത്തിന് കല്ലെറിയുകയും മുടിമുറിക്കുകയും ചെയ്യുന്നതോടെ ഹജ്ജ് കർമ്മങ്ങൾക്ക് അർദ്ധവിരാമമാകും. തുടർന്ന് മിനായിലെ കൂടാരങ്ങളിലേക്ക് മടങ്ങുന്ന തീർത്ഥാടകർ ബാക്കി കർമ്മങ്ങൾ പൂർത്തിയാക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് കാലവർഷത്തിന് ഇന്നോ നാളെയോ തുടക്കമായേക്കും. ജൂൺ 1 സാധാരണയായി എത്തുന്ന കാലവർഷം ഇത്തവണ നേരത്തെ ആരംഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ ജില്ലകളിൽ രാവിലെ മുതൽ വലിയ തോതിൽ മഴയില്ല. അതേസമയം കൊച്ചി, മൂന്നാർ, കുമരകം, നിലയ്ക്കൽ, കുമളി, ശബരിമല, വർക്കല, പൊന്മുടി തുടങ്ങി തെക്കൻ ജില്ലകളിലെ പല ഭാഗങ്ങളിലും രാവിലെ മുതൽ മഴയുണ്ട്. ഇന്ധനവില വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വൈകിട്ട് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് KPCC ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനൽ തിരുവനന്തപുരത്ത് അറിയിച്ചു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ 4 തവണ ഇന്ധനവില വർദ്ധിപ്പിച്ചതിനെതിരെയാണ് പ്രതിഷേധം. ഏഴിമല നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കാഡറ്റുകളുടെ അഭ്യാസമുറകൾ ഇന്ന് വൈകിട്ട് അക്കാദമി ഗ്രൌണ്ടിൽ പ്രദർശിപ്പിക്കും. മറ്റന്നാളത്തെ പാസിംഗ് ഔട്ട് പരേഡിന് മുന്നോടിയായാണ് പ്രദർശന പരിപാടി. നാവിക അക്കാദമി കമാൻഡന്റ് വൈസ് അഡ്മിറൽ മതീഷ് ചന്ദ്ര മുഖ്യാതിഥിയാകും. നാളെയാണ് ബിരുദദാന ചടങ്ങ്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് മറ്റന്നാൾ തുടക്കമാകും. തീർത്ഥാടകർക്ക് അക്കരെ കൊട്ടിയൂരിൽ എത്താനായി ബാവലിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച പാലം അല്പം മുമ്പ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: മന്ദഞ്ചേരിയിൽ നിന്ന് അക്കരെ കൊട്ടിയൂരിലേക്ക് 60 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള സ്റ്റീൽ പാലമാണ് നിർമ്മിച്ചത്. നേരത്തെയുണ്ടായിരുന്ന പാലത്തിന് ബലക്ഷയമുണ്ടായതിനെ തുടർന്നാണ് 2.5 കോടിയോളം രൂപ ചെലവഴിച്ച് പുതിയ പാലം പണിതത്. നവീകരിച്ച പാർക്കിംഗ് ഗ്രൌണ്ട് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അക്കരെ നടപ്പന്തലിന്റെ ഉദ്ഘാടനം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു നിർവഹിച്ചു. അക്കരെ കൊട്ടിയൂരിൽ കയ്യാലകളുടെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. 28 മുതൽ അടുത്ത മാസം 24 വരെ പാൽചുരം ബോയ്സ് ടൌൺ ചുരം റോഡിൽ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചു. വാഹനങ്ങൾ പേരിയ നെടുമ്പോയിൽ വഴി കടന്നുപോകണം. കർണാടക ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത്തവണ നിരവധി തീർത്ഥാടകർ കൊട്ടിയൂരിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
0: വയനാട് പുത്തുമലയിൽ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ മരിച്ചു. മേപ്പാടി പുത്തുമല സ്വദേശി ജെസ്സിയാണ് മരിച്ചത്. രാവിലെ ഭർത്താവ് ഷാജിക്കൊപ്പം സ്കൂട്ടറിൽ പോകുമ്പോൾ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. ഷാജിക്കും പരിക്കേറ്റു. കുടുംബത്തിന് അടിയന്തര ധനസഹായമായി 5 ലക്ഷം രൂപ വനംവകുപ്പ് ഇന്ന് തന്നെ കൈമാറും. കുടുംബത്തിലെ ആശ്രിതരിൽ ഒരാൾക്ക് താൽക്കാലിക ജോലി നൽകാനും തീരുമാനമായിട്ടുണ്ട്. കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് മേപ്പാടിയിൽ റോഡ് ഉപരോധിച്ചു. ആനയെ മയക്കുവെടിവെച്ച് പിടികൂടാൻ നടപടിയെടുക്കുമെന്ന് വനംവകുപ്പ് അറിയിച്ചു. ഐ പി എൽ ക്രിക്കറ്റ് ഒന്നാം ക്വാളിഫയറിൽ ഇന്ന് നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വൈകിട്ട് 7:30 ധർമ്മശാലയിലാണ് മത്സരം. വിജയിക്കുന്ന ടീം നേരിട്ട് ഫൈനലിൽ എത്തും. തോൽക്കുന്ന ടീമിന് രണ്ടാം ക്വാളിഫയറിൽ ഒരവസരം കൂടി ലഭിക്കും. നാളെ എലിമിനേറ്ററിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വൈകിട്ട് 7:30 മൊഹാലിയിലാണ് മത്സരം. വിജയിക്കുന്ന ടീം രണ്ടാം ക്വാളിഫയറിലേക്ക് മുന്നേറും. തോൽക്കുന്ന ടീം ടൂർണമെന്റിൽ നിന്ന് പുറത്താകും. നോർവേ ചെസ് 2026 ഓസ്ലോയിൽ ആരംഭിച്ചു. ഇന്ത്യൻ താരങ്ങളായ ആർ പ്രജ്ഞാനന്ദയും ഡി സുഗേഷും അർമഗഡോണിലെ ആദ്യ മത്സരത്തിൽ വിജയിച്ചു. പ്രജ്ഞാനന്ദ ട്രൈബേക്കിൽ വെസ്ലി സോയെ പരാജയപ്പെടുത്തി. വിൻസെന്റ് കീമറിനെയാണ് സുഗേഷ് തോൽപ്പിച്ചത്. സിംഗപ്പൂർ ഓപ്പൺ സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് തുടക്കം. മുൻനിര താരങ്ങളായ ലക്ഷ്യ സെന്നും പി വി സിന്ധുവും ഇന്ത്യൻ ടീമിന് നേതൃത്വം നൽകും. ആയുഷ് ഷെട്ടി, കിദംബി ശ്രീകാന്ത്, എച്ച് എസ് പ്രണോയ് എന്നിവരും ടൂർണമെന്റിൽ പങ്കെടുക്കും. ചൈനീസ് താരത്തിനെതിരെയാണ് ലക്ഷ്യ സെന്നിന്റെ ആദ്യ പോരാട്ടം. വനിതാ സിംഗിൾസിൽ പി വി സിന്ധു ഇന്തോനേഷ്യൻ താരത്തെ നേരിടും. കൊച്ചി തുറമുഖത്തിന്റെ 98th ദിനാഘോഷം ഇന്ന്. ആഘോഷത്തിന്റെ ഭാഗമായി ഉച്ചയ്ക്ക് 2:30 വരെ പൊതുജനങ്ങൾക്ക് സൌജന്യമായി കപ്പൽ സന്ദർശിക്കാം. 1928 May 26 കൊച്ചി തുറമുഖത്ത് ആദ്യ കപ്പലായ എസ് എസ് പത്മ എത്തിയ ചരിത്ര ദിവസത്തിന്റെ ഓർമ്മ പുതുക്കലാണ് തുറമുഖ ദിനം. പ്രധാന വാർത്തകൾ വീണ്ടും. മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. സംസ്ഥാനത്ത് കാലവർഷത്തിന് ഇന്നോ നാളെയോ തുടക്കമായേക്കും. ഐ പി എൽ ക്രിക്കറ്റ് ഒന്നാം ക്വാളിഫയറിൽ വൈകിട്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശ ഗാനങ്ങൾ. 2 അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. ഇതിൽ റിട്ടയർഡ് അധ്യാപികയും കണ്ണൂർ സയൻസ് പാർക്ക് ഡയറക്ടറുമായ ശ്രീമതി ജ്യോതി കേളോത്ത് സംസാരിക്കുന്നു. തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. 6 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9 നാട്ടിലെ പാട്ട്. രാത്രി 10 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്. നാട്ടുവിശേഷം. പഴയങ്ങാടി മാടായിക്കാവിന്റെയും ഉപക്ഷേത്രങ്ങളുടെയും പരിധിയിൽ വരുന്ന ക്ഷേത്രങ്ങളിലെയും കാവുകളിലെയും ഉത്സവങ്ങൾക്ക് പരിസമാപ്തി കുറിക്കുന്ന മാടായി തിരുവർക്കാട്ടുകാവിലെ കലശം ഈ മാസം 31 നടക്കും. പീലിക്കോട് വടക്കൻ വീട് തറവാട് ദേവസ്ഥാനം മൂവാണ്ട് കളിയാട്ടം ഈ മാസം 30-31 തീയതികളിൽ നടക്കും. ജവഹർലാൽ നെഹ്റുവിൻ്റെ 62 ചരമവാർഷിക ദിനത്തിൽ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്റർ അനുസ്മരണം സംഘടിപ്പിക്കും. 3:30 മുൻ സ്പീക്കർ VM സുധീരൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. TO മോഹനൻ MLA മുഖ്യാതിഥിയാകും. നാട്ടുവിശേഷമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.

0: പ്രധാന വാർത്തകൾ. ആഗോള വളർച്ചയുടെയും സ്ഥിരതയുടെയും ചാലകമായി ഇൻഡോ പസഫിക് മേഖല തുടരണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഗുൽമാർഗിൽ റോപ്വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ വിജയകരമായി രക്ഷപ്പെടുത്തിയത് ദുരന്ത നിവാരണ ഏജൻസികളുടെ കാര്യക്ഷമതയുടെ തെളിവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാർ സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ ഇറാൻ വിദേശകാര്യമന്ത്രിയും പാർലമെന്റ് സ്പീക്കറും ദോഹയിൽ. കോംഗോയിലും യുഗാണ്ടയിലും പടരുന്ന എബോള രോഗബാധയുടെ പശ്ചാത്തലത്തിൽ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഡിജിസിഎ. ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കാലവർഷം ഇന്നോ നാളെയോ എത്തുമെന്നും പ്രവചനം. ഐപിഎൽ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഒന്നാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. മൂന്ന് ദിവസത്തെ സിക്കിം സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗാംഗ്ടോക്കിലെത്തി. ഗവർണർ ഓംപ്രകാശ് മാത്തൂർ, മുഖ്യമന്ത്രി പ്രേംസിംഗ് തമാങ് തുടങ്ങിയവർ ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. ഗാംഗ്ടോക്കിലെ നംഗ്യാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജി സന്ദർശിക്കുന്ന രാഷ്ട്രപതി നാളെ നദുല ചുരത്തിൽ എത്തും. ആഗോള വളർച്ചയുടെയും സ്ഥിരതയുടെയും ചാലകമായി ഇൻഡോ പസഫിക് മേഖല തുടരണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇൻഡോ പസഫിക് മേഖലയുടെ പുരോഗതിക്കാണ് യോഗം പ്രഥമ പരിഗണന നൽകുകയെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു.
1: We have seen encouraging progress on many initiatives as maritime democracies, pluralistic societies and market economies. We share a responsibility towards a free and open Indo-Pacific. The region must remain a driver of global growth and stability. We will be underlining that today through our deliberations, which I'm confident will be useful and productive.
0: ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷി മിത്സു മൊട്ടേഗി, യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തുടങ്ങിയവരും യോഗത്തിൽ സന്നിഹിതരായിരുന്നു. യോഗത്തിനുശേഷം ജപ്പാനിലെയും ഓസ്ട്രേലിയയിലെയും വിദേശകാര്യമന്ത്രിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉച്ചയ്ക്ക് ശേഷം ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. 2026 നാഷണൽ സ്പോർട്സ് ഗവർണൻസ്, നാഷണൽ സ്പോർട്സ് ബോർഡ് ചട്ടം, നാഷണൽ സ്പോർട്സ് ട്രിബ്യൂണൽ ചട്ടം 2026 എന്നിവയ്ക്കുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ചട്ടപ്രകാരം തിരഞ്ഞെടുപ്പ് സമിതി ശുപാർശ ചെയ്യുന്ന പാനലിൽ നിന്ന് കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന ചെയർപേഴ്സണും രണ്ടംഗങ്ങളും ദേശീയ സ്പോർട്സ് ബോർഡിൽ ഉൾപ്പെടും. കായികരംഗത്തെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള വിധി നിർണയ സ്ഥാപനമായി ദേശീയ കായിക ട്രിബ്യൂണൽ പ്രവർത്തിക്കും. എൽപിജി സിലിണ്ടറുകളിൽ നിന്ന് പിഎൻജി കണക്ഷനുകളിലേക്ക് മാറുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. പുതിയ ഇളവ്

0: അർഹതയുള്ള ഉപഭോക്താക്കൾക്ക് പി എൻ ജി കണക്ഷൻ ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ എൽ പി ജി കണക്ഷൻ റദ്ദാക്കുന്നതിനായി അപേക്ഷിക്കാം. അല്ലെങ്കിൽ ഭാവിയിൽ പി എൻ ജി സൌകര്യമില്ലാത്ത മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറേണ്ടി വരികയാണെങ്കിൽ എൽ പി ജി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന ട്രാൻസ്ഫർ വൌച്ചർ വാങ്ങി സൂക്ഷിക്കാനും സാധിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജി ഒ വി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ കനേഡിയൻ സന്ദർശനം തുടരുന്നു. ഒട്ടാവയിൽ കനേഡിയൻ മന്ത്രി മനീന്ദർ സിന്ധു സംഘടിപ്പിച്ച പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. ജനങ്ങളുടെ അഭിലാഷങ്ങൾ, സംരംഭകത്വ മനോഭാവം, വിപണി അവസരങ്ങൾ എന്നിവയിലൂന്നിയാണ് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയെന്ന് ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു. കാനഡയുടെ വളർച്ചയിൽ ഇന്ത്യൻ പ്രവാസികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു. ജമ്മുകാശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പ് വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ വിജയകരമായി രക്ഷപ്പെടുത്തിയത് ഇന്ത്യയുടെ ദുരന്ത നിവാരണ ഏജൻസികളുടെ വേഗത, ധൈര്യം, ഏകോപനം എന്നിവയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സൈന്യം, ജമ്മുകാശ്മീർ പോലീസ്, NDRF, SDRF, ഭരണകൂടം എന്നിവയുടെ സംയുക്ത ദൌത്യത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ദൌത്യത്തിൽ ഉൾപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരെയും അഭിനന്ദിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഇറാനിയൻ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളെയും ബോട്ടുകളെയും ലക്ഷ്യമിട്ട് യുഎസ് സൈന്യം ആക്രമണം നടത്തി. വെടിനിർത്തൽ വേളയിൽ സമാധാനപരമായ നീക്കങ്ങളാണ് നടത്തുന്നതെന്നും സ്വയം പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും യുഎസ് സൈന്യത്തിന്റെ ഏകീകൃത കോംബാറ്റന്റ് കമാൻഡുകളിൽ ഒന്നായ സെൻകോം വക്താവ് പറഞ്ഞു. അതേസമയം രാജ്യത്തുടനീളം ഇന്റർനെറ്റ് ബന്ധം പുനഃസ്ഥാപിക്കാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്ക്യാൻ ഉത്തരവിട്ടു. 87 ദിവസത്തിലേറെയായി ഇറാനിൽ ഇന്റർനെറ്റ് പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാർ സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിഫാദും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ജിയും ദോഹയിൽ. സമാധാന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഖത്തറിലുള്ള $12 ബില്യൺ സ്വത്തുക്കൾ മരവിപ്പിച്ചത് പിൻവലിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട്. അതേസമയം റിപ്പോർട്ടുകൾ ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നിഷേധിച്ചു.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: എബോളോ രോഗബാധയുടെ പശ്ചാത്തലത്തിൽ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് DGCA. ഉഗാണ്ട, കോംഗോ എന്നിവിടങ്ങളിൽ സർവീസ് നടത്തുന്ന വിമാന കമ്പനികൾ യാത്രക്കാരിൽ നിന്ന് സെൽഫ് ഡിക്ലറേഷൻ ഫോമുകൾ ശേഖരിക്കണമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. ഇന്ത്യയിലെത്തി 21 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന യാത്രക്കാർ വൈദ്യസഹായം തേടുകയും വിമാനത്താവളത്തിലെ മെഡിക്കൽ ഓഫീസറിനെ അറിയിക്കുകയും ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഉച്ചയ്ക്ക് ശേഷം കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും അദ്ദേഹം സന്ദർശിക്കും. ഡൽഹിയിൽ ഇന്ന് ഉഷ്ണതരംഗ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹരിയാന, ചണ്ഡിഗഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. അതേസമയം മിസോറാമിൽ കാലവർഷം ആരംഭിച്ചു. കേരളത്തിൽ ഇന്നോ നാളെയോ കാലവർഷം എത്തിയേക്കും. സാധാരണയായി June 1 എത്തുന്ന കാലവർഷം ഇത്തവണ May 26 ആരംഭിക്കുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതിയും പള്ളുരുത്തി.
2: കേരളത്തിലും ലക്ഷദ്വീപിലുമുള്ള 14 കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ 60% ഇടങ്ങളിലെങ്കിലും മെയ് 10 ശേഷം തുടർച്ചയായ 2 ദിവസം 2.5 mm മഴ ലഭിച്ചാലാണ് കാലവർഷം എത്തിയതായി ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവുക. തൃശൂർ മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ ഇന്ന് രാവിലെ മുതൽ വലിയ തോതിലെ മഴയില്ല. അതേസമയം കൊച്ചി, മൂന്നാർ, കുമരകം, നിലയ്ക്കൽ, കുമ്മളി, ശബരിമല, വർക്കല, പൊന്മുടി തുടങ്ങി തെക്കൻ ജില്ലകളിലെ പല ഭാഗങ്ങളിലും രാവിലെ 10 മണി മുതൽ 5 mm മഴ ലഭിച്ചു വരുന്നുണ്ട്. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ 15 mm മഴയും 40 km വരെയുള്ള കാറ്റുമാണ് ഇന്ന് രാവിലെ 10 മണി മുതൽ രേഖപ്പെടുത്തിയത്.
0: IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് ധർമ്മശാലയിൽ തുടക്കമാകും. 1st ക്വാളിഫയറിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. നാളെ എലിമിനേറ്റർ മത്സരവും 29th രണ്ടാം ക്വാളിഫയറും നടക്കും. മെയ് 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. ഹജ്ജ് കർമ്മങ്ങളിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് തുടക്കം. ലോകമെമ്പാടുമുള്ള 1.5 ദശലക്ഷത്തിലധികം തീർത്ഥാടകർ മിനായിൽ നിന്ന് അറഫ പർവ്വത സമതലങ്ങളിലേക്കെത്തി. ഇന്ത്യയിൽ നിന്നും ഏകദേശം 1.25 ലക്ഷം പേരാണ് ഹജ്ജ് തീർത്ഥാടനത്തിനെത്തുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ ശനിയാഴ്ച വരെ നീളും. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള വളർച്ചയുടെയും സ്ഥിരതയുടെയും ചാലകമായി ഇൻഡോ പസഫിക് മേഖല തുടരണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഗുൽമാർഗിൽ റോപ്പ്വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ വിജയകരമായി രക്ഷപ്പെടുത്തിയത് ദുരന്ത നിവാരണ ഏജൻസികളുടെ കാര്യക്ഷമതയുടെ തെളിവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാർ സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ ഇറാൻ വിദേശകാര്യമന്ത്രിയും പാർലമെന്റ് സ്പീക്കറും ദോഹയിൽ. എബോള രോഗബാധയുടെ പശ്ചാത്തലത്തിൽ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് DGCA. ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കാലവർഷം ഇന്നോ നാളെയോ എത്തുമെന്നും പ്രവചനം. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. 1st ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സന്ദേശ ഗാനങ്ങളിലേക്ക് സ്വാഗതം. സമയം ദേ ഒരു മണിയാവുമ്പോഴേക്ക് നമുക്കൊരുപാട് സന്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അതിലൊരുപാട് ഡെഡിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9037008960. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട്, നിങ്ങളുടെ പേര്, ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് മെസ്സേജ് അയയ്ക്കുക. ആ മെസ്സേജ് തീർച്ചയായിട്ടും ഇന്ന് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നത് ഇന്ന് തന്നെ വായിക്കുന്നതായിരിക്കും. ഇനി ഏതെങ്കിലും മെസ്സേജസ് ഒഴിഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ ചൊവ്വാ വ്യാഴം ദിവസങ്ങളിൽ വീണ്ടും അത് വായിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ സന്ദേശം നമ്മൾ വായിക്കുന്നത് സാഗർ അയച്ച സന്ദേശമാണ്. കുമ്മാനത്ത് നിന്നും ആർമിയിൽ ജോലി ചെയ്യുന്നു, അരുണാചൽ പ്രദേശിൽ നിന്നുമാണ് ഈ സന്ദേശം അയക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ട്, സാഗരേട്ടൻ ഇതിനു മുന്നേയും സന്ദേശ ഗാനങ്ങളിലേക്ക് പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ മെസ്സേജിന് ഒരു പ്രത്യേകതയുണ്ട്. വെഡിംഗ് സേവ് ദ ഡേറ്റ് ഫോട്ടോ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മെസ്സേജ് അയച്ചത്. May 25, അതായത് ഇന്നലെ വിവാഹിതരായ സാഗരേട്ടന്റെ സുഹൃത്ത് അഭിഷേകിനും നിജനയ്ക്കും വേണ്ടിയിട്ട് മന്ദാരം കാറ്റിനെ പ്രണയിച്ചതോ എന്ന് തുടങ്ങുന്ന മലയാള ഗാനം വെച്ചു തരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും വെച്ചു തരാലോ. കൂടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, പങ്കെടുക്കാൻ ഒരുപാട് ആഗ്രഹിച്ച വിവാഹമായിരുന്നു, മറ്റു ചില കാരണങ്ങളാൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പൊ ആ വിഷമങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പാട്ട് കേൾപ്പിച്ചുകൊണ്ട് തീർക്കാമല്ലേ. ഒപ്പം അഭിഷേക് നിജന നവദമ്പതികൾക്ക് റേഡിയോ മലബാറിന്റെ വകയും വിവാഹ മംഗളാശംസകൾ നേർന്നു കൂടി അറിയിക്കണം. പാട്ട് കേൾക്കാം.

0: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ സന്ദേശഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി നമുക്ക് വേണ്ടി മെസ്സേജ് അയച്ചത് കല്ലേരിക്കരയിൽ നിന്നും ഉജയശേട്ടനാണ്. ഉജയശേട്ടൻ വ്യത്യസ്തങ്ങളായ പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് പൊതുവെ മെസ്സേജ് അയക്കാറ്. ഇന്ന് ഹൈവേ എന്ന ചിത്രത്തിൽ സ്വർണലതയും സംഘവും ആലപിച്ച ഒരു തരി കസ്തൂരി എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ചിരുമോ എന്നാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും വെച്ചുതരാലോ. ഹൈവേ എന്ന് പറയുന്ന സിനിമ ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്വയം ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഉജയശേട്ടൻ ഈ പാട്ട് ആവശ്യപ്പെട്ടത്. നമുക്ക് കേൾക്കാം. കാം ഗിരീഷ് പുത്തഞ്ചേരി, വരികളെഴുതി SP വെങ്കടേഷ്, ഈണം കൊടുത്ത് സ്വർണലതയുടെ മനോഹര ശബ്ദത്തിൽ നമ്മൾ കേട്ട ആ ഗാനം ഒരിക്കൽ കൂടി റേഡിയോ മലബാറിലൂടെ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 0497276240.
2: എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000. SK ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: സത്യതയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
0: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
1: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
0: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്,
1: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
0: 5-10 വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
1: അഡ്മിഷനെ ബന്ധപ്പെടുക, മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ, മട്ടന്നൂർ. നിങ്ങളുടെ സ്വന്തം സന്ദേശഗാന പരിപാടിയിലേക്ക് അടുത്തതായി മെസ്സേജ് അയച്ചിട്ടുള്ളത് മേഘയാണ്. മേഘ ദാമോദരൻ ഫ്രം കാസർഗോഡ്. മേഘയുടെ സന്ദേശം ഇങ്ങനെയാണ്: റേഡിയോ മലബാർ കേൾക്കാറുണ്ട്, എപ്പോഴും സന്ദേശം അയക്കണം, ഫോണിൻ പ്രോഗ്രാമിലേക്ക് വിളിക്കണം എന്ന് കരുതാറുണ്ട്. പക്ഷേ പല തിരക്കുകൾ കാരണം പറ്റാറില്ല. ഇടയ്ക്കെപ്പോഴോ പ്രതികരണത്തിലേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നെന്തായാലും ഒരു സന്ദേശം അയക്കാമെന്ന് കരുതി പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് വൈഡൂര്യം എന്ന സിനിമയിൽ മധുബാല ബാലകൃഷ്ണനും സുജാതയും പാടിയിട്ടുള്ള ചന്ദന തെന്നലായ് എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ആ പാട്ട് വെച്ചേരില്ലേയും ചോദിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും വെച്ചേരാം. പാട്ട് ചോദിച്ചതുകൊണ്ട് തന്നെ മേഘ ഡെഡിക്കേഷനും പറഞ്ഞിട്ടുണ്ട്, ചേച്ചി അനഘയ്ക്ക് വേണ്ടിയിട്ടാണ്. അനഘ ഇപ്പോ എയിംസിൽ MD പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഫ്രം അനിയത്തി. ചന്ദന തെന്നലായ് എന്ന് തുടങ്ങുന്ന ഗാനം അതിമനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. വൈഡൂര്യം എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് പുതിഞ്ചേരി വരികൾ എഴുതി, വിദ്യാസാഗർ ഈണം കൊടുത്ത ഈ ഒരു ഗാനം ദേ റേഡിയോ മലബാറിലൂടെ കേൾക്കാം. മേഘയ്ക്ക് വേണ്ടിയിട്ടും, മേഘ ആവശ്യപ്പെട്ട പ്രകാരം മേഘയുടെ ചേച്ചി അനഘയ്ക്ക് വേണ്ടിയിട്ടും.

0: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിൽ സന്ദേശഗാനങ്ങൾ തുടരുന്നു. നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ മെസ്സേജ് അയക്കാനുള്ള നമ്പർ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. 9037008960. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത്. ദാ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് അടുത്തതായി വായിക്കാം വൈശാഖ് അയച്ച സന്ദേശം. അതിങ്ങനെയാണ്, എന്റെ വീട് മാലൂരാണ്. മാലൂർ പട്ടാരി എന്ന് പറയും. ഞാൻ നിലവിൽ ജോലി സ്ഥലത്താണുള്ളത്. ആർമിയിൽ വർക്ക് ചെയ്യുന്നു. നാട്ടിൽ നിന്നും മാറി നിൽക്കുന്നതായതുകൊണ്ട് തന്നെ പ്രിയതമയ്ക്ക് വേണ്ടി ഒരു പാട്ട് വെച്ചുതരുമെന്നാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും വെച്ചുതരാലോ, പക്ഷേ പ്രിയതമയുടെ പേര് മാത്രം പറഞ്ഞിട്ടില്ല. കുഴപ്പമില്ല, അടുത്ത സന്ദേശം അയക്കുമ്പോൾ അതുകൂടി ഉൾപ്പെടുത്തിയിട്ട് മെസ്സേജ് അയച്ചാൽ മതി. വൈശാഖിനെ കേൾക്കേണ്ടത് നിലാവ് പോലെ എന്ന സിനിമയിലെ മാഘമാസ വേള എന്ന് തുടങ്ങുന്ന ഗാനമാണ്. അടിപൊളി പാട്ടാണല്ലോ വൈശാഖ് തിരഞ്ഞെടുത്തത്. ഇത് അവൾക്ക് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അവൾക്ക് വേണ്ടി തന്നെ നമുക്ക് കേൾപ്പിച്ചു കൊടുക്കാം. പേരറിയാത്തത് കൊണ്ട് ആളെ മെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല, മധു ബാലകൃഷ്ണനും മഞ്ജരിയും ചേർന്ന് ആലപിച്ച അടിപൊളി ഗാനമാണ് നിലാവ് പോലെ എന്ന സിനിമയിൽ നിന്നും. കേട്ടോളൂ വൈശാഖിനും വൈശാഖിന്റെ പ്രിയതമയ്ക്കും വേണ്ടിയിട്ട്.

0: 9447371836 8078502836.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
3: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
3: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ.
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
3: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. സന്ദേശഗാനങ്ങളിലേക്ക് കരേറ്റയിൽ നിന്നും നീന ചേച്ചിയാണ് അടുത്തതായി സന്ദേശം അയച്ചത്. ഇന്ന് ചേച്ചിയുടെ രണ്ട് മക്കൾക്കും വേണ്ടി ചേരി എന്ന സിനിമയിൽ പന്തളം ബാലൻ പാടിയ പൂക്കുമ്പിൾ എന്ന ഗാനം വെച്ചിരുമെന്നാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും വെച്ചുതരാലോ. മക്കളുടെ പേര് കൂടെ മെൻഷൻ ചെയ്യായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി രവീന്ദ്രൻ മാസ്റ്റർ ഈണം കൊടുത്ത ഗാനം ചേരി എന്ന സിനിമയിൽ നിന്നും നീന ചേച്ചി ആവശ്യപ്പെട്ട പ്രകാരം.

0: സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാറിന്റെ സന്ദേശ ഗാനങ്ങളിലേക്ക് അടുത്തതായി മാനസ ഒരു സന്ദേശം അയച്ചിട്ടുണ്ട്. തലശ്ശേരിയിൽ നിന്നുമാണ്, കുറച്ചധികമായി മെസ്സേജ് അയച്ചിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുറച്ച് കാലത്തിന് ശേഷം മാനസ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് മൗര്യൻ എന്ന സിനിമയിലെ ഒരു ഗാനമാണ്. ജയചന്ദ്രൻ, ശ്രീരഞ്ജിനി എന്നിവർ ചേർന്ന് പാടിയ പകലിൻ പടിവാതിൽക്കൽ പുലരി സൂര്യൻ അണഞ്ഞാൽ എന്ന ഗാനം. ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കൂടെ കോളേജിൽ പഠിച്ചിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ മാനസ കേട്ടോളൂ, ഫ്രണ്ട്സിന് എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത അതിമനോഹര ഗാനം മൗര്യൻ എന്ന സിനിമയിൽ നിന്നും. കൈതപ്രത്തിൻ്റെതാണ് വരികൾ. കൈതപ്രം വിശ്വനാഥാണ് ഈണം കൊടുത്തത്.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, KK ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള KK ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. KK ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇത് കേൾവിയുടെ വസന്തം. സന്ദേശ ഗാനങ്ങൾ തുടരുന്നു. അടുത്തതായി പാട്ടിന് വേണ്ടി നമുക്ക് മെസ്സേജ് അയച്ചത് നിഷ ചേച്ചിയാണ് പഴശ്ശിയിൽ നിന്നും. ചേച്ചിക്ക് കേൾക്കേണ്ടത് രുദ്രാക്ഷം എന്ന സിനിമയിൽ സുജാത മോഹൻ ആലപിച്ച ചില്ലുജാലകത്തിനപ്പുറം എന്ന ഗാനമാണ്. ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ വേനൽ അവധി ആഘോഷിക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടാണെന്നാണ്. ദേ ഈ അവധി കാലത്ത് അടിച്ചു പൊളിച്ച് കളിച്ച് നടക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിഷചേച്ചിയുടെ അതിമനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാൻ നമുക്ക് രുദ്രാക്ഷം എന്ന സിനിമയിൽ നിന്നും രഞ്ജി പണിക്കറുടെ വരികൾക്ക് ഈണം കൊടുത്തത് ശരത്താണ്.

0: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിലൂടെ നിങ്ങൾ സന്ദേശ ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും മെസ്സേജ് അയക്കാം, പാട്ട് കേൾക്കാം, അത് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. അതിനുള്ള നമ്പർ വീണ്ടും പറയാണ്, 9037008960. അപ്പോ അടുത്ത മെസ്സേജ് നമ്മൾ വായിക്കുന്നത് കാസർഗോഡ് നിന്നും മിനിച്ചേച്ചി അയച്ചതാണ്. ഗാന്ധീവം എന്ന സിനിമയിലെ ഒരു പാട്ട് കേൾപ്പിച്ചുതരുമെന്ന് ചോദിച്ചുകൊണ്ടാണ് ചേച്ചി മെസ്സേജ് അയച്ചത്. ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഗാനം മഞ്ഞണിഞ്ഞ പൂവിൻ കണ്ണിലൊരു നാണം നെഞ്ചിൽ വന്നു കൊണ്ടു. ഈ ഗാനത്തിന് വേണ്ടി വരികൾ എഴുതിയത് പൂവച്ചൽ ഖാദറാണ്, സംഗീതം കൊടുത്തത് എട്ടി ഉമ്മർ. അപ്പൊ കേൾക്കാം അധികം വൈകാതെ മിനി ചേച്ചിക്ക് വേണ്ടിയിട്ട്, ചേച്ചിയുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് റേഡിയോ മലബാർ സന്ദേശ ഗാനങ്ങളിലൂടെ.

സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ പാലോട്ടുപള്ളി മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. ഫോൺ 9400111300.

0: 0994 9 6 9 7 4 1 4 1.
1: ഉരുവച്ചാൽ എഡ്യുവിഷൻ അക്കാദമി 2026-27 വർഷത്തെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നു. 7, 8, 9, 10 ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ബാച്ചുകൾ, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം, മികച്ച അധ്യാപകർ. എഡ്യുവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447-20563-0, 7592-94-28-17, 8547-92-20-20.
2: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207-244-177.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ സന്ദേശ ഗാനങ്ങളിലേക്ക് അടുത്തതായി നമ്മുടെ രാഘവേട്ടൻ, ടി കെ രാഘവൻ പ്രാന്തഞ്ചാൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചേട്ടന്, മുന്നേറ്റം എന്ന ചിത്രത്തിൽ ചിരികൊണ്ട് പൊതിയും എന്ന ഗാനം, അതാണ് കേൾക്കേണ്ടത്. ഈ പാട്ട് വെച്ചേരില്ലേയും ചോദിച്ചു. തീർച്ചയായിട്ടും വെച്ചുതരാലോ. ഈ ഗാനം കേട്ടിട്ട് കുറേയായി, അതുകൊണ്ടാണ് ചോദിച്ചതെന്നും പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വെച്ചുതരാം. ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി, ശ്യാം ഈണം കൊടുത്ത് എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ അടിപൊളി ഗാനമാണ്. ഇതാ കേട്ടോളൂ രാഘവേട്ടന് വേണ്ടി.

കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM മലബാറിന്റെ മധുരസ്വരം. സന്ദേശ ഗാനങ്ങളിലേക്ക് അടുത്തതായി ഒരു ശബ്ദ സന്ദേശമാണ് വന്നിട്ടുള്ളത്. അയച്ചത് സുലുവേച്ചയാണ്, നെല്ലൂന്നിയിൽ നിന്നും. ചേച്ചിക്ക് ഒത്തിരി ഒത്തിരി സ്നേഹിച്ചോരെല്ലാം എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേൾക്കേണ്ടത്. ഡെഡിക്കേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാവും എന്ന് കരുതുന്നു. അധികം വൈകിക്കുന്നില്ല, കേട്ടോളൂ അതിമനോഹര ഗാനം സുലു ചേച്ചിക്ക് വേണ്ടിയിട്ട്.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓർമ്മകളുടെയും സംഗീതത്തിന്റെയും മനോഹരമായ ഒരു മണിക്കൂർ നമ്മളിത് പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് സന്ദേശങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. അവയെല്ലാം വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തും. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ തുടർന്നും ഞങ്ങൾക്ക് അയച്ചുകൊണ്ടിരിക്കുക. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ ഇതേ സമയത്ത് നമുക്ക് വീണ്ടും കെട്ടുമുട്ടാം. അതുവരെ സ്നേഹത്തോടെ കേട്ടുകൊണ്ടിരിക്കുക. ഇത് റേഡിയോ മലബാർ 89.6 FM, മലബാറിന്റെ മധുരസ്വരം.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

0: സ്വാഗതം. ആരാണ്? ആരാണ് പേര് പറയൂ.
1: ഹലോ,
0: ഇത് ആരാണ്? ഹലോ, കേൾക്കാമോ? ഇതാരാണ്?
1: കോട്ടയം ജില്ല പമ്പളക്കാട്, ഗോപാലകൃഷ്ണൻ.
0: കോട്ടയം ജില്ല എന്നാണെന്ന് പറയുമ്പോ തന്നെ മനസ്സിലാവും താമ്പൂലക്കാടല്ലേ എന്ന് ചോദിക്കുന്നു. അതെ അതെ, അതിലൊരു ഹിസ്റ്ററി പറഞ്ഞു തന്നതുകൊണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
1: ഓക്കെ, നമ്മുടെ
0: എന്തോ ഓ ഉണ്ടായിരുന്നു അല്ലേ. ഓ അത് ശരി. തമ്പലക്കാടിലേക്ക് വന്നിട്ടില്ലേ?
1: വന്നില്ല, ഞാൻ എഴുതുന്നുണ്ട്.
0: വീട് മാട്ടേന്നാണോ? അപ്പൊ വരുത്തിയിരിക്കുന്നാണ് അല്ലേ?
1: നാട്ടുവഴി.
0: നാട്ടുവഴിയിലീണങ്ങൾ. ഓക്കെ, അപ്പൊ ഉത്തരത്തിലേക്ക് പോകാം.
1: എന്തോ
0: ഉത്തരത്തിലേക്ക് പോകാം, ഉത്തരം പറയാമോ?
1: ഉത്തരം പറഞ്ഞേക്കാം. അത് സ്പെല്ലിംഗ് ഞാൻ പറയുന്നതിനാവൂന്നില്ല.
0: എന്നാ ഒന്നും കൂടി പറയാമോ?
1: ഇംഗ്ലീഷിൽ കാണുന്ന നമ്മൾ മലയാളത്തിൽ പറയുമ്പോ
0: അങ്ങനെ
1: മലയാളത്തിൽ പറയുമ്പോ അങ്ങനെ ആയിരിക്കും.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പർവ്വതരാജ്ഞി എന്നറിയപ്പെടുന്നത് ആരാണ് എന്നതായിരുന്നു പ്രവേശനം.
1: അത് അവര് 11 പ്രാവശ്യം എവറസ്റ്റ് കയറിയിട്ടുണ്ട്.
0: അതെ, അങ്ങനെയാണല്ലോ രാജ്ഞി ആയത്.
1: അതെ അതെ, അങ്ങനെ ഞാൻ മനസ്സിലാക്കി.
0: ഓക്കെ, പ്രിയ ശ്രോതാക്കളെ, പർവ്വതരാജ്ഞി എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദ്യം.
1: അതെ അതെ, പർവ്വതരാജ്ഞി എന്ന് പറഞ്ഞാൽ ഒരു പർവ്വതമല്ല, എല്ലാരും അത് തെറ്റിദ്ധരിച്ചെന്ന് തോന്നി.
0: അതെ, ശരിക്ക്
1: പറഞ്ഞാലും പർവ്വതങ്ങളൊക്കെയാണല്ലോ പറഞ്ഞത്.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ലക്പ ഷെർപ്പ ആണ് ഉത്തരം. ലക്പ ഷെർപ്പ 11 തവണ എവറസ്റ്റ് കീഴടക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് അവർ പർവ്വതരാജ്ഞി എന്ന വിശേഷണത്തിന് അർഹയാവുന്നത്.
1: അപ്പൊ
0: 11-ാം തവണയാണ് ഈയിടെയായിട്ട് എവറസ്റ്റ് ആരോഹണം നടത്തിയിരിക്കുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ന് വിജയിയാവാം അല്ലേ സീത?
1: അതൊന്നും പറയാൻ പറ്റില്ല. പറയുന്ന ജോലിയും കൃത്യം ലോകത്തുള്ള മുഴുവൻ അറിവ് അറിയാവുന്ന ആൾക്കല്ലേ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല.
0: അങ്ങനെയല്ല, ഒന്ന് സ്പീഡാ, നമുക്ക് ആ ഒരു സമയപരിധിക്കുള്ളിൽ പറയാൻ കഴിയും.
1: എനിക്കിപ്പം പല കാര്യങ്ങളും അറിയായിരിക്കും, പക്ഷെ ഈ ചോദിക്കുന്ന ഇതൊന്നും തന്നെ കൃത്യം അറിയാമെങ്കിൽ നമുക്ക് മറുപടി പറഞ്ഞു. അത് സാരമില്ല, നമുക്ക് ഇതിനകത്ത് പങ്കെടുക്കാന്നുള്ളേ ഉള്ളൂ. ഞാൻ ആകാശവാണിയുടെ ഒരാരാൾ അതുകൊണ്ട് തന്നെയാണ് ഇത്. പിന്നെ ജേണലിസ്റ്റ് ഇഷ്ടവുമാണ്, ആ രണ്ട് കാര്യമുണ്ട്.
0: ഓക്കേ, എങ്ങനെയാണെങ്കിലും നമുക്ക്
1: ആകാശവാണിയോട് വളരെ താല്പര്യമുണ്ട്.
0: അറിവ് ആർജിക്കാമല്ലോ ഇങ്ങനത്തെ പരിപാടി കേൾക്കുകയും പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ അറിവിനെ ഇങ്ങനെ വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റുമല്ലോ.
1: അല്ല, മറ്റു പരിപാടി ഞാൻ കേൾക്കുന്നുണ്ട്, കണ്ണൂർ ആകാശവാണിയുടെ മറ്റു പരിപാടി കേൾക്കുന്നുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ.
0: അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ? അടുത്ത ചോദ്യം, ഈയിടെ അതായത് 2026 മെയ് മാസം ഗ്ലാൻഡേഴ്സ്
1: രോഗം,
0: അതായത് 2026 മെയ് മാസം ഗ്ലാൻഡേഴ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത ദക്ഷിണേന്ത്യൻ നഗരം ഏതാണ്? ഗ്ലാൻഡേഴ്സ് രോഗം കേട്ടോ, ഗ്ലാൻഡേഴ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത ദക്ഷിണേന്ത്യൻ നഗരം ഏതാണ്? ദക്ഷിണേന്ത്യൻ നഗരം ഏതാണ്?
1: ഏതായാലും ഒരു ഉത്തരം പറഞ്ഞേക്കാം.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ൽ ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഗോളാന്തര വാർത്ത എന്ന ചിത്രത്തിലേത് MG ശ്രീകുമാറും സംഘവുമാണ് ആലപിച്ചത്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇപ്പോൾ കേട്ടത്.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
1: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്. 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 0497276240.
3: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: നമസ്കാരം. ജ്യോതി കേളപ്പ്, കണ്ണൂർ സയൻസ് സെന്ററിന്റെ ഡയറക്ടറാണ്. ഇപ്പോഴും ഈ ശാസ്ത്ര താല്പര്യമുള്ള കുട്ടികൾക്കും അതുപോലെ ഗവേഷകർക്കും വലിയൊരു കൗതുകമാണ് നമ്മുടെ സ്ഥാപനം. കണ്ണൂർ ജില്ലയിൽ ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടെന്ന് കുട്ടികളുടെ സന്ദർശനത്തിലൂടെയാണ് കൂടുതലും അറിയുന്നത്. പുതിയ കാലം ശാസ്ത്രത്തിൻ്റെ യുഗമാണ്. അത് സ്വോദാഹരണം ഡെമോൺസ്ട്രേഷൻ അവിടെ അവൈലബിളാണ്. ഏതായാലും റേഡിയോ മലബാറിലൂടെ സയൻസ് സെൻ്ററിൻ്റെ സയൻസ് പാർക്കിൻ്റെ വിശേഷങ്ങൾ പറയാൻ അങ്ങനെ സ്വാഗതം ചെയ്യുകയാണ്. എപ്പോഴാണ് നമ്മുടെ പാർക്ക് ആരംഭിച്ചത് അവിടെ കണ്ണൂർ?
1: സയൻസ് പാർക്ക് ആരംഭിച്ചത് 2002. ആദ്യമൊക്കെ നല്ല ഇതിലായിരുന്നു.
0: അന്ന് എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു?
1: സയൻസ് പാർക്ക് തുടങ്ങിയത് തന്നെ കുട്ടികളിലും അതേപോലെ പൊതുജനങ്ങളിലും സയൻസിനോടുള്ളൊരു അഭിമുഖ്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതിലാണ്.
0: ഗവൺമെന്റ് നേരിട്ടാണോ എന്തെങ്കിലും?
1: ഗവൺമെന്റ് നേരിട്ടല്ല, ജില്ലാ പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലാണ് സയൻസ് പാർക്ക് തുടങ്ങിയത്. അന്ന് ജെയിംസ് മാത്യു MLA നേതൃത്വത്തിലാണ് തുടങ്ങിയത്. പിന്നെ കുറെ കാലം നല്ല നിലയിൽ സയൻസ് പാർക്ക് പോയിക്കൊണ്ടിരുന്നു. കോവിഡൊക്കെ വന്ന കാലത്ത് കുറച്ച് ഡൗൺ ആയി. അന്നേരം കുട്ടികൾക്ക് പ്രവേശനമൊന്നുമില്ല, അടച്ചിടേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. പിന്നെ ഞാനവിടെ ചാർജ് എടുത്തത് 2022. അതിനുശേഷം ജില്ലാ പഞ്ചായത്ത് ഫണ്ടൊക്കെ അനുവദിച്ചു, നല്ല മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. റിനോവേറ്റ് ചെയ്തു പൂർണ്ണമായും, എക്സിബിഷനൊക്കെ പൂർണ്ണമായി നന്നാക്കി, എക്സിബിറ്റ്സൊക്കെ നന്നാക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് വന്ന് കാണാൻ ഒരു 2-2.5 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യാനുള്ളൊരു സൗകര്യമുണ്ട്. സയൻസിനോട് താല്പര്യമുള്ള കുട്ടികൾക്ക് നല്ല മോട്ടിവേഷൻ ഉണ്ടാകുന്ന തരത്തിലുള്ളൊരു പാർക്ക് തന്നെയാണ് ഇപ്പോൾ കണ്ണൂർ സയൻസ് പാർക്ക് ഉള്ളത്.
0: ഈ പാർക്കിലെ കാര്യങ്ങൾ കമ്പാർട്ട്മെന്റലായിട്ട് ക്ലാസിഫിക്കേഷൻ അവിടെ ഉണ്ടോ? ഏതൊക്കെ വിഭാഗത്തിലാണ് കൂടുതൽ കാര്യങ്ങളുള്ളത്?
1: നമുക്ക് കൂടുതലും എക്സിബിറ്റ്സ് ഉള്ളത്, പ്രദർശന വസ്തുക്കൾ ഉള്ളത് ഫിസിക്സിലാണ്. ഫിസിക്സ് റിലേറ്റഡ് ആണ് കൂടുതലും. അതായത് കുട്ടികളുടെ 8th standard to 12th class വരെയുള്ള കുട്ടികൾക്ക് അവരെ പാഠഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, നേരത്തെ കുട്ടികൾക്ക് പരീക്ഷിച്ച് കാണാൻ പറ്റാത്ത എല്ലാ വസ്തുക്കളും നമ്മൾ അവിടെ എക്സിബിറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. 2 demonstrator നമുക്കുണ്ട്. അത് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവരുടെ പാഠഭാഗങ്ങൾ ഒന്നുകൂടെ ഹൃദയസ്ഥമാക്കാനുള്ള ഒരു സന്ദർഭം അവിടെയുണ്ട്.
0: നേരിട്ട് കാണാനുള്ളൊരു സൗകര്യം കൂടി അവർക്കുണ്ടോ?
1: അതെ, നേരിട്ട് കണ്ട് ചെയ്യാനുള്ളൊരു സന്ദർഭം കൂടെ. അതൊക്കെ കംപ്ലീറ്റ് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുട്ടികൾക്ക് കണ്ട് പഠിക്കാനും അവരുടെ പാഠഭാഗങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനും ഉള്ളൊരു സാഹചര്യം അവിടെ സയൻസ് പാർക്കിലുണ്ട്.
0: ഒരുപാട് ബ്രാഞ്ച് ഉണ്ടല്ലോ ഫിസിക്സിനുള്ളിൽ തന്നെ, അപ്പോൾ അതിൽ സ്പെസിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും പ്രത്യേകിച്ചിട്ട്
1: ഫിസിക്സ് നമ്മൾ ചെയ്തിട്ടുള്ളത്, അവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത് കുട്ടികളുടെ 8th standard to 12th കുട്ടികളുടെ കറിക്കുലമായിട്ട് റിലേറ്റഡ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിന് പുറത്തേക്ക് നമ്മൾ പോയിട്ടില്ല. പിന്നെ മാത്സ് ഉണ്ട്, ISRL ഒരു പവലിയൻ ഉണ്ട്, അതിന് 20 മിനിറ്റോളം കാണാനുള്ള നല്ല
0: പ്ലാനറ്റോറിയം പോലെയാണോ?
1: പ്ലാനറ്റോറിയം പോലെയല്ല, ഷോ ഉണ്ട്, നല്ലൊരു ISRL ഒരു പവലിയനാണ്. അത് വന്ന് കണ്ടു കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഇത് തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. പിന്നെ അതുകൂടാതെ നമുക്കുള്ളത് ഒരു പുരാരേഖ വകുപ്പിൻ്റെ ഒരു എക്സിബിഷൻ ഹാളുണ്ട്. അത് പഴയ താളിയോല ഗ്രന്ഥങ്ങൾ പോലെയുള്ള, അതേപോലെ പഴയ പുരാതന രേഖകളൊക്കെ അത് വളരെ ഭംഗിയായി പ്രദർശിപ്പിച്ചിട്ടുള്ളൊരു ഷോ റൂമുണ്ട്.
0: അത് എവിടെ നിന്ന് കളക്ട് ചെയ്താണ്? ലോക്കലായിട്ടാണോ അല്ലെങ്കിൽ?
1: അത് മിക്കവാറും അത് കണ്ണൂർ ബേസ്ഡ് തന്നെയാണ് അത് വരുന്നത്. കണ്ണൂർ ബേസ്ഡ് ആയിട്ടുള്ള പഴയ കാല ചരിത്രങ്ങൾ തന്നെയാണ് അതിൽ. അത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും അത് പഠിക്കുന്ന കുട്ടികൾക്ക് കാണാൻ കിട്ടാത്ത അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ള രേഖകൾ അതിൽ വരുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ഗവേഷണം ചെയ്യുന്ന കുട്ടികൾക്ക് വന്ന് കാണാൻ വളരെ നല്ലൊരു,
0: നമ്മൾ യൂറോപ്യൻ സോയിൽ റിലേഷനോ അല്ലെങ്കിൽ പഴയ രാജാക്കന്മാരുടെ അതൊക്കെ അതിൻ്റെ മാനുസ്ക്രിപ്റ്റ്സ് ഒക്കെ ഉണ്ടാവില്ല,
1: പഴയ രേഖകളൊക്കെയാണ് ഉള്ളത്. പിന്നെ അതിനൊരു ചെറിയൊരു ഷോവും കൂടെ അതിൻ്റെ കൂടെ ഒരുക്കിയിട്ടുണ്ട്. അത് നമ്മളൊരു വർഷം മുന്നെയാണ് പിന്നെ മന്ത്രി കടന്നപ്പള്ളി ഇനോഗ്രേഷൻ ചെയ്തത്. കടന്നപ്പള്ളിയാണ്
0: അതിൻ്റെ വകുപ്പ് മന്ത്രി. ഒരു വർഷമായിട്ടാണ് പുരാരേഖയുടെ ഒരു പവലിയൻ
1: നേരത്തെ ഉണ്ടായിരുന്നു.
0: ഇതാണ് കാര്യമായിട്ട് അവിടുത്തെ.
1: പിന്നെ നല്ലൊരു ലൈബ്രറി ഉണ്ട്,
0: സയൻസ് ലൈബ്രറിയാണോ?
1: സയൻസ് ലൈബ്രറി. പിന്നെ അത് കൂടാതെ നമുക്ക് ഒരു 3D show തിയേറ്റർ ഉണ്ട്. ചെറിയ കുട്ടികൾക്ക് 3D show
0: വളരെ
1: കൗതുകമുള്ള ഇതാണ്. മൊത്തത്തിൽ 2.5-3 മണിക്കൂർ കുട്ടികൾക്ക് വന്ന് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ആക്ച്വലി സയൻസ് പാർക്ക് തന്നെയാണ്.
0: അവിടെ എക്സ്പെരിമെന്റ് സയൻസ് ആകുമ്പോൾ എക്സ്പെരിമെന്റായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ അല്ലേ? അതിനെന്തെങ്കിലും സൗകര്യങ്ങൾ അവിടെ ഉണ്ടോ?
1: എക്സ്പെരിമെന്റ് ഡയറക്റ്റ് ചെയ്യാനില്ല. നമ്മളിപ്പോൾ കുട്ടികൾക്ക് വരുന്നവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഫാക്കൽറ്റീസിനെ വരുത്തിക്കൊണ്ട് അവർക്ക് ഏതിലാണോ ക്ലാസ് വേണ്ടത് ആ ക്ലാസ് കണ്ടക്ട് ചെയ്യുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റും കൂടെ നമ്മളതിൻ്റെ ഒപ്പം ചെയ്യാറുണ്ട്. അതേപോലെ വെക്കേഷൻ ടൈമിൽ നമ്മൾ ക്യാമ്പൊക്കെ നടത്തും. അപ്പോൾ ആ ക്യാമ്പിൽ എല്ലാ സബ്ജക്റ്റും ഓരോ

0: പ്രോജക്റ്റ് വെച്ചിട്ട് ഓരോ ഫാക്കൽറ്റിനെ കൊണ്ടുവന്ന് നമ്മൾ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കാറുണ്ട്. അതൊക്കെ കുട്ടികൾക്ക് നല്ല മോട്ടിവേഷൻ ഉണ്ടാവുന്ന ക്ലാസ്സുകളാണ്. കുട്ടികൾക്ക് എത്ര കിട്ടിയാലും മതി വരാത്ത തരത്തിലാണ് അവരുടെ റെസ്പോൺസ് ഉണ്ടാവുന്നത്.
1: പാർക്കിൽ അതിന്റെ ഒരു സെമിനാർ ഹാള്, ക്ലാസ് റൂം, അങ്ങനത്തെ സൗകര്യങ്ങൾ ഉണ്ടാവും.
0: സെമിനാർ ഹാളൊക്കെ നമുക്കുണ്ട്.
1: തിയേറ്റർ ഉണ്ട്.
0: ലൈബ്രറി ഉണ്ട്.
1: നമ്മളിപ്പോൾ സാധാരണ സ്കൂളൊരു കുട്ടികളുടെ ഒരു വിജ്ഞാന വിനോദ സഞ്ചാരമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഒരു ഇത്തരം സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാറുള്ളത്. ഇപ്പം കണ്ണൂരാണെങ്കിൽ സെൻ്റ് ആഞ്ചലോ ഫോർട്ട്, ഇതുപോലത്തെ ചരിത്ര സ്ഥലങ്ങളും അതുപോലെ പഠിക്കാൻ താല്പര്യം, നിങ്ങൾ പറഞ്ഞതുപോലെ കുറച്ചും കൂടി താല്പര്യമുള്ളവർക്ക് സന്ദർശിക്കാവുന്ന ഒരു സ്ഥലമാണ് ഈ സയൻസ് പാർക്ക് എന്ന് പറഞ്ഞാൽ. അപ്പം അവിടെ വരുന്ന കുട്ടികൾ ഏതെങ്കിലും കാറ്റഗറി ആണോ ശരിക്കും? ഏതെങ്കിലും പ്രൈമറി സ്റ്റുഡൻസ് ആണോ?
0: പ്രൈമറി സ്റ്റുഡൻസ് തൊട്ടിട്ട് പ്ലസ് ടു വരെയുള്ള കുട്ടികൾ വരാറുണ്ട്. പബ്ലിക് വരാറുണ്ട്. ചിലപ്പോൾ ക്ലബ്ബ് കണ്ടക്ട് ചെയ്തിട്ട് വരും.
1: പബ്ലിക്കിന് പെർമിറ്റഡ് ആണല്ലേ?
0: ആ, പബ്ലിക്കിന് പെർമിറ്റഡ് ആണ്.
1: എന്തെങ്കിലും അതിൻ്റെ
0: എൻട്രി ഫീ ഉണ്ട്. നമ്മൾ കുട്ടികളുടെ അടുത്തുനിന്ന് ഒരു ചെറിയ ഫീസ് 40 രൂപയാണ് വാങ്ങിക്കുന്നത്. അഡൽസിൻ്റെ അടുക്കുന്ന 50 rupees 50 rupees വാങ്ങിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 3D ഷോ കാണണമെങ്കിൽ കണ്ണട വേണം. അതിൻ്റെ പൈസ നമ്മൾ എക്സ്ട്രാ, അതിനൊരു 15 രൂപയോളം ആ കണ്ണടക്ക് ചിലവ് വരുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ എക്സ്ട്രാ വാങ്ങുന്നില്ല. ഈ ഇൻക്ലൂഡഡ് ആണ് 40 രൂപ എൻട്രി ഫീസ്.
1: ഇപ്പോഴെങ്ങനെ നമ്മൾ പറഞ്ഞു 2022 അങ്ങ് ചുമതല. ഈ 22 ശേഷം കേവലം ഒരു 3 വർഷം ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, സന്ദർശകരുടെ എണ്ണത്തിൽ പ്രകടമായ മാറ്റം ഉണ്ടപ്പോൾ.
0: റിനോവേഷൻ നടന്നതിന് ശേഷം എല്ലാം നന്നാക്കി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷം നല്ല റഷ് ഉണ്ടായിരുന്നു. കുട്ടികൾ നല്ല തിരക്കുണ്ടായിരുന്നു. അതിന് മുന്നത്തെ വർഷങ്ങളിലുള്ളതിനേക്കാൾ നല്ലൊരു തിരക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ തന്നെ ജൂൺ തൊട്ടിട്ട് കുട്ടികൾ വരാൻ തുടങ്ങി.
1: നമ്മളിപ്പോ ഒരു എക്സിബിഷൻ സെന്റർ, കുട്ടികൾക്ക് കൗതുകങ്ങൾ കാണാനുള്ള സ്ഥലത്തിന് ഉപരിയായിട്ടൊരു ഒരു ഇന്റലക്ച്വൽ സെന്റർ കൂടിയാണല്ലോ. റിസർച്ച് ബേസ്ഡ് ആയ സ്ഥലമാണ്. അതുപോലെ വിദ്യാഭ്യാസ വകുപ്പായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജിലെ ശാസ്ത്ര വകുപ്പൊക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടെന്തെങ്കിലും റിസർച്ചോ മറ്റെന്തെങ്കിലും കാര്യങ്ങളും, സെമിനാർ, സംവാദങ്ങൾ അങ്ങനെയൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്?
0: നമ്മൾക്ക് അതിനുള്ളൊരു വേദി ഉണ്ട്. പക്ഷേ മിക്കവാറും കുട്ടികളുടെ കോളേജായാലും ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജായാലും അവർക്ക് അവരെ സിലബസുമായിട്ട് റിലേറ്റഡ് അവരെ ടൈം കുറച്ച് തിരക്കായിരിക്കുമല്ലോ. അപ്പം അതുകൊണ്ട് അവർക്ക് അങ്ങനെ വരാൻ പറ്റാറില്ല. ചിലപ്പോഴൊക്കെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. പക്ഷേ അവർ ടൈം കിട്ടാത്തത് കൊണ്ടുള്ളൊരു പ്രശ്നങ്ങൾ.
1: റിസർച്ച് ഒക്കെ ചെയ്യുന്നവർക്കൊരു ഒരു അസിസ്റ്റൻസ് സപ്പോർട്ട് ആയിട്ട് അങ്ങനെ ആരെങ്കിലും വരാറുണ്ടോ നിങ്ങളുടെ റഫറൻസിന് മറ്റൊക്കെ ആയിട്ട്?
0: റഫറൻസ് നമുക്ക് അങ്ങനെ ഹൈ ലെവലില് റഫറൻസിൻ്റെ ഒരു സാധ്യത നമുക്ക് കുറവാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെറിയ കുട്ടികൾ തന്നെയാണ്. പിന്നെ ആ തരത്തിലേക്ക് ലൈബ്രറി മാറ്റണം എന്നുണ്ട്. നമ്മൾ ലൈബ്രറി ഒരു റഫറൻസ് ലൈബ്രറി ആണ്. ഇനി അടുത്ത സ്റ്റെപ്പ് അതാണ്, ഗവേഷണ വിദ്യാർത്ഥികൾക്ക് വന്നിരുന്ന് റെഫർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റഫറൻസ് ലൈബ്രറിയിലേക്ക് മാറ്റണം എന്നുള്ളതാണ് ഇനി ഇനി ചെയ്യാനുള്ളത്.
1: ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ തന്നെയാണല്ലോ അല്ലേ?
0: അതെ അതെ, ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്.
1: അവിടെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ്, എത്ര സ്റ്റാഫ് ഉണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ?
0: നമുക്ക് എപ്പോഴും ആകെ ഞാൻ ഉൾപ്പെടെ 4 സ്റ്റാഫേ ഉള്ളൂ. 2 ഡെമോൺസ്ട്രേറ്റർമാരും ഡയറക്ടറും പിന്നെ ഒരു FTM, അങ്ങനെ 4 സ്റ്റാഫാണ് ഉള്ളത്.
1: ഒരുപക്ഷെ കുട്ടികളോട് ഒരു വാട്ടർ തീം പാർക്കും അല്ലെ സയൻസ് പാർക്കും പ്രിഫറൻസ് ചോദിച്ചാൽ പലരും പറയാ ഒരിക്കലും സയൻസ് പാർക്ക് ആയിരിക്കില്ല അല്ലേ?
0: കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ വന്നു കഴിഞ്ഞാൽ പോകാൻ തന്നെ മടി കാണിക്കുന്ന കുട്ടികൾ, അതായത് കണ്ടു മതിയാവാത്തത് കൊണ്ട്
1: വന്നതിന് ശേഷമാണ് അതിന്റെ ഒരു
0: മനസ്സിലാവുന്നത്. പഠിക്കുന്ന കുട്ടികൾ, പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് കൂടുതൽ. ചില കുട്ടികൾ പാരന്റ്സിനെയും കൂട്ട ഇട്ടിട്ട് വെക്കേഷനിൽ വരും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ പറയും നിങ്ങളുടെ സമയം എടുത്ത് നിങ്ങൾ കണ്ടോളാൻ പറയും. അപ്പൊ അവര് നോട്ട്സ് ഒക്കെ കുറിച്ച് വൈകുന്നേരം വരെ അത് അവിടെ സ്പെൻഡ് ചെയ്യുന്ന കുട്ടികളുണ്ട്. ഇപ്പോഴ് സയൻസ് എന്ന കുട്ടികൾ ഒഴിഞ്ഞു പോകുന്ന, മാറിപ്പോകുന്നൊരു സിറ്റുവേഷൻ. അവർക്ക് പെട്ടെന്ന് ജോലിയിലേക്ക് അപ്പൊ സയൻസ് ഡെവലപ്മെന്റ് വരുന്നില്ല. അത് നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകുന്നുണ്ടല്ലോ. അപ്പൊ അതിന് അതൊക്കെയാണ് നമ്മൾ ഈ സ്ഥാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പൊതു പബ്ലിക്കിനെ സയൻസിലേക്ക് അട്രാക്ട് ചെയ്യിക്കുക എന്നുള്ളത്. അപ്പൊ ആ തരത്തില് ചില കുട്ടികൾ നമ്മളോട് നല്ലൊരു അട്രാക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ വാട്ടർ തീം പാർക്കിനേക്കാൾ
1: പ്രത്യേകിച്ചും പുതിയ കാലത്ത് വളരെ അഡ്വാൻസ്ഡ് ആണെങ്കിലും കൂടി അശാസ്ത്രീയമായ പല വിശ്വാസങ്ങളും രീതികളൊക്കെ നമ്മളിപ്പോ വച്ച് പുലർത്തുന്നുണ്ട്. അതിനൊരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് ഇതിന്റെ റോൾ ഉണ്ടോ?
0: നമ്മള് വെക്കേഷൻ ക്യാമ്പൊക്കെ നടത്തുമ്പോൾ ആക്ച്വലി നമുക്ക് തോന്നാറ് ഇപ്പോഴത്തെ കുട്ടികൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറത്തേക്ക് ബ്രൈറ്റും ആണ് ബ്രില്യൻ്റും ആണ്. അവർക്ക് കാര്യങ്ങൾ നേരത്തെ നമ്മളെ കുട്ടിക്കാലം പോലെയല്ല, നല്ല ബോധമുള്ള
1: കുട്ടികളാണ്.
0: കാച്ചിങ് പവറും അത് മാത്രമല്ല അവർക്ക് നോളജും കൂടുതലാണ്. നമ്മൾ വെറുതെ തോന്നുകയാണ് കുട്ടികൾക്ക് ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയാണെന്നൊക്കെ
1: പറയുന്നത്,
0: അതൊക്കെ വെറുതെ പറയുന്നത്. അവർക്ക് വേണ്ടുന്നത് മാത്രമേ അവർ പഠിക്കുന്ന കുട്ടികൾ, വളരെ അപൂർവം കുട്ടികളെ എനിക്ക് തോന്നുന്നുള്ളൂ ഈ സൈബർ അഡിക്റ്റിലേക്കൊക്കെ പോകുന്നത്. അവർക്ക് കാര്യങ്ങൾ അറിയാം, അപ്പോൾ അവരോട് നമുക്ക് അർത്ഥമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല നമുക്ക് അവരോട്. അപ്പം അങ്ങനെ നമുക്ക് നല്ല ജെമ്മായിട്ടുള്ള കുട്ടികളെയാണ് നമ്മൾ ക്യാമ്പിലേക്കൊക്കെ വരുന്നത്, താല്പര്യമുള്ള കുട്ടികളല്ലേ വരുള്ളൂ. അപ്പോൾ ആ കുട്ടികൾക്ക് നമ്മൾ 3 ദിവസത്തേക്ക് ഒരു ക്യാമ്പൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പോകുമ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത് ഇനിയും ക്യാമ്പ് നടത്താൻ നമ്മൾ വരുന്ന കുട്ടികൾക്ക് താല്പര്യമുണ്ട്. പക്ഷേ നമുക്ക് ഈ എക്സാം അതുപോലെ കലോത്സവങ്ങളൊക്കെ ഒഴിയുന്ന സമയത്തേ നമുക്ക് ക്യാമ്പുകളൊക്കെ നടത്താൻ പറ്റുള്ളൂ.
1: ഇങ്ങനൊരു ഒരു ഇന്റൻഷൻ കൂടി ഇതിന്റെ ഒരു സ്ഥാപനത്തിന്റെ പിറകിൽ ഉണ്ടാവും ജില്ലാ
0: പഞ്ചായത്ത്. സയൻസ് പ്രൊമോഷൻ, കണ്ണൂർ ജില്ലയിൽ സയൻസ് പ്രൊമോഷനാണ് നമ്മളെ അൾട്ടിമേറ്റ് ചെയ്യുന്നത്.
1: നമ്മളെ സ്റ്റുഡൻസിനോട് അല്ലെങ്കിൽ പബ്ലിക്കിനും അവിടെ എൻട്രി ഉണ്ടെന്ന് പറഞ്ഞു, അവരോട് എന്താണ് പാർക്കിന്റെ ഒരു മേധാവി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്യാനുള്ളത് പറയാനുള്ളത്?
0: അതെ, ശാസ്ത്രാവബോധമുള്ളൊരു കമ്മ്യൂണിറ്റി, ശാസ്ത്രാവബോധമുള്ളൊരു പുതുതലമുറ വളർന്നു വരണം, അതിനുള്ളൊരു നല്ലൊരു തുടക്കം നമ്മുടെ സയൻസ് പാർക്കിൽ ഉണ്ടാവണം എന്നുള്ളതാണ് പറയാനുള്ളത്.
1: തീർച്ചയായിട്ടും നമുക്ക് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഒരു ശാസ്ത്രബോധമുള്ളൊരു സമൂഹം നമുക്ക് ഏത് പ്രദേശത്തിൻ്റെയും അഡ്വാൻസ്മെൻറ്റിന് ഇന്നെവിറ്റബിൾ ആണ്, അനിവാര്യമാണ്. അപ്പം അതിന് കണ്ണൂരിൽ ഇതുപോലത്തെ സ്ഥാപനങ്ങൾ ധാരാളം ഇല്ല, മറ്റ് വിനോദ കേന്ദ്രങ്ങൾ ധാരാളം ഉണ്ടെങ്കിൽ കൂടി വിജ്ഞാന കേന്ദ്രങ്ങൾ വളരെ പരിമിതമാണ്. അപ്പോൾ കൂടുതൽ കുട്ടികൾ ഉപയോഗപ്പെടുത്തട്ടെ, പൊതുജനങ്ങൾ ഉപയോഗപ്പെടുത്തട്ടെ, ജില്ലാ പഞ്ചായത്ത് വിഭാവനം ചെയ്ത രീതിയിൽ ഈ പാർക്ക് നമ്മുടെ സമൂഹത്തിന് വലിയൊരു മുതൽക്കൂട്ടായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ, അതിന് നേതൃത്വം വഹിക്കാൻ അങ്ങേക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
2: റിട്ടയർഡ് അധ്യാപികയും കണ്ണൂർ സയൻസ് പാർക്ക് ഡയറക്ടറുമായ ശ്രീമതി ജ്യോതി കേളോത്താണ് ഇപ്പോൾ സംസാരിച്ചത്. ഇന്നത്തെ ജനകീയം ഇവിടെ പൂർണ്ണമാകുന്നു. ജനകീയം. പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. 10:00 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ. തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ദിവാകരൻ പൂവത്തുങ്കണ്ടി. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ ONV യുടെ പാഥേയം എന്ന കവിത ആലപിക്കുന്നു ശ്രീജൻ പുന്നാട്. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:25 സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ഉത്സവമേളത്തിൽ കൂടാളി വീരനെ കുറിച്ച് കേൾക്കാം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ എഡ് സ്കൂൾ. 8:00 മധുരഗീതങ്ങൾ. 9:00 ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. തുടർന്ന് ചാരുകസേര, മഹാഭാരതത്തിലെ പട്ടിയുടെ കഥ. ഉച്ചയ്ക്ക് 12:00 ചിരിനേരം. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 12:40 അറിയിപ്പുകൾ. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:00 ഒരു വട്ടം കൂടി നാടകത്തിന്റെ പുനഃപ്രക്ഷേപണത്തിൽ നെല്ലിക്ക നാടകം 1-ാം ഭാഗം. 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 ഉത്സവമേളം. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8:00 കായികം. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ചിത്രപരിചയം. 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേ ഒരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
1: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു.
2: പ്രതി വാർത്താഹ ശ്രൂയന്താം പ്രവാചക പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഹ. വിദേശമന്ത്രിണാ ഡോക്ടർ എസ് ജയശങ്കരേണ നവദില്യാം ക്വാഡ് വിദേശമന്ത്രിണാം സഭായാഃ അധ്യക്ഷത കൃതാ. ക്വാഡ് സമൂഹേന സ്ഥിര സുരക്ഷിത ഊർജ സ്വീകരണായ പ്രതിബദ്ധത പ്രകടിത. ഭാരത് അമേരിക്ക ദേശോ അദ്യ മഹത്വപൂർണാനാം ഖനിജാനാം ദുർലഭാനാം ഭൂതത്വാനാം ച ആപൂർത്തിം ഖനനം പ്രതിക്രിയാം ച സുരക്ഷിതം കർത്തും പ്രമുഖ ദ്വൈപാക്ഷിക സംരചനായാം ഹസ്താക്ഷരം കൃതവന്തൌ. കേന്ദ്രീയ ഗൃഹമന്ത്രി അമിത്ഷാഹ രാജസ്ഥാനസ്യ സാഞ്ചോ സീമാസ്ഥാനെ ഗത്വാൻ രാജ്യസ്യ സീമക്ഷേത്രേഷു വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം 2 ഇത്യസ്യ ആരംഭം അകരോത്. അപി ച ഐപിഎൽ ക്രിക്കറ്റ് ക്രീഡായാഃ പ്ലേ ഓഫ് ക്രീഡായാഃ ക്വാലിഫയർ 1 ക്രീഡായാം ഗുജറാത്ത് ടൈറ്റൻസ് ദലം ഗത വിജേത റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ദലം ധർമ്മശാലയാം സമ്മുഖീകരിഷ്യതി. അഥ വാർത്താഃ വിസ്തരേണ. വിദേശമന്ത്രി ഡോ

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻഡിഎ സർക്കാർ അധികാരത്തിൽ വന്ന് 12 വർഷം പൂർത്തിയായി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രധാനമന്ത്രി, കേന്ദ്ര ധനമന്ത്രി എന്നിവരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. ഏറ്റവും ഉയർന്ന വിജയശതമാനം ഇടുക്കി ജില്ലയിൽ. അഴിമതി തുടച്ചുനീക്കാൻ പ്രോജക്ട് സീറോ പദ്ധതിയുമായി

0: ചെങ്കടലിലൂടെയും ആഗോള വാണിജ്യ കപ്പലുകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയണമെന്നും വിദേശകാര്യമന്ത്രിമാർ വ്യക്തമാക്കി. ഇൻഡോ പസഫിക് മേഖലയിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉറപ്പാക്കുന്നതിന് നൂതനാശയങ്ങളുടെയും പുത്തൻ സാങ്കേതിക വിദ്യകളുടെയും സാധ്യതകൾ ക്വാഡ് വിദേശകാര്യമന്ത്രിമാർ ചർച്ച ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻഡിഎ സർക്കാർ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 മെയ് 26-നാണ് ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം കേരള ഹൌസിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും മുൻഗണനകളെക്കുറിച്ചും പ്രധാനമന്ത്രിയോടും ധനമന്ത്രിയോടും സംസാരിച്ചതായും ശ്രീ വി ഡി സതീശൻ പറഞ്ഞു. പിഎംശ്രീ പദ്ധതി സംബന്ധിച്ച് കൂടുതൽ പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ കാര്യത്തിലുള്ള ചില പ്രശ്നങ്ങൾ അത് പ്രധാനമന്ത്രിയെയും ധനകാര്യമന്ത്രിയെയും അറിയിച്ചിട്ടുണ്ട്. അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. നാഷണൽ ഹൈവേയിൽ 25% തുക ലാൻഡ് അക്വിസിഷന് വേണ്ടി 5,580 കോടി രൂപ കേരളമാണ് നൽകിയത്. അത് NHAI ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പക്ഷെ കടമെടുപ്പിന്റെ പരിധിയിൽ നിന്നും ആ തുക ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വൈറ്റ് പേപ്പർ ഇറക്കിയതിനു ശേഷം അതിന്റെ വിശദാംശങ്ങൾ കൂടി ഗവൺമെന്റിനെ ധരിപ്പിക്കും. അപ്പോൾ പരമാവധി സംസ്ഥാനത്തിന് അവകാശപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കും.
0: സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. 86.89% വിജയം നേടി പെൺകുട്ടികൾ ബഹുദൂരം മുന്നിലാണ്. പരീക്ഷയിൽ മുഴുവൻ മാർക്ക് ലഭിച്ച 60 വിദ്യാർത്ഥികളിൽ 50 പേരും പെൺകുട്ടികളാണ്. 30,561 പേർ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. 84.64% ഇടുക്കി ജില്ല ഏറ്റവും ഉയർന്ന വിജയശതമാനം രേഖപ്പെടുത്തി. 76 സ്കൂളുകൾ 100% വിജയം കൈവരിച്ചു. സേ പരീക്ഷ അടുത്ത മാസം 29 മുതൽ ജൂലൈ 3 വരെ നടക്കുമെന്ന് പരീക്ഷാഫലം പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. സ്പെഷ്യൽ സ്കൂളിൽ 85.67% വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 72.49% വിജയം. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാ ആശുപത്രികളിലും തുടക്കം ജനകീയ ശുചീകരണ ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് സംസ്ഥാന ആരോഗ്യവകുപ്പ്. മന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി ശനിയാഴ്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കും. അഴിമതി തുടച്ചുനീക്കാൻ പ്രോജക്ട് സീറോ പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പദ്ധതിയുടെ കീഴിൽ അഴിമതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങൾക്ക് വിജിലൻസിനെ നേരിട്ടറിയിക്കാം. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അഴിമതിയുടെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നവർക്ക് 5,000 രൂപയുടെ സമ്മാനവും മന്ത്രി പ്രഖ്യാപിച്ചു. സൈബർ കുറ്റകൃത്യങ്ങളും പദ്ധതിയുടെ പരിധിയിൽ വരുമെന്ന് മന്ത്രി വ്യക്തമാക്കി.
2: ഒരു പുതിയ പ്രോജക്റ്റ് ഞങ്ങൾ ആരംഭിക്കുകയാണ്. കേരളത്തിലെ അഴിമതി നിരോധനം പൂർണ്ണമായും നടപ്പാക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റാണ് പ്രോജക്റ്റ് സീറോ. കേരളത്തെ പരിപൂർണമായും അഴിമതി വിമുക്തമാക്കുക, അഴിമതി കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതല്ല, ഘട്ടംഘട്ടമായ പ്രവർത്തനങ്ങളിലൂടെ പൂർണ്ണമായും അഴിമതിയില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് പ്രോജക്റ്റ് സീറോ എന്ന പദ്ധതി നടപ്പാക്കുന്നത്.
0: സംസ്ഥാനത്തെ പാലങ്ങളുടെയും ജംഗ്ഷനുകളുടെയും സൌന്ദര്യവൽക്കരണത്തിനായി പുതിയ സ്പോൺസർഷിപ്പ് പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി കെ ബഷീർ. സ്പോൺസർ ചെയ്യുന്നവർക്ക് പരസ്യം നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി മാർഗരേഖ തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പൊതുമരാമത്ത് ഉന്നത ഉദ്യോഗസ്ഥർ, ചീഫ് എഞ്ചിനീയർമാർ, സ്ഥാപന മേധാവിമാർ എന്നിവരുമായി ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിൽ വ്യാഴാഴ്ച സ്പ്രിംഗ് ടേം പാസിംഗ് ഔട്ട് പരേഡ് നടക്കും. ചടങ്ങിൽ ദക്ഷിണ നാവിക കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. സീഷെൽസ്, ടാൻസാനിയ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരും പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കും. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുത്തു. ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിനായി തീർത്ഥാടകർ ഒത്തുകൂടി. ഇന്ത്യയിൽ നിന്നും ഏകദേശം 1.25 ലക്ഷം പേരാണ് ഇത്തവണ ഹജ്ജ് തീർത്ഥാടനം നടത്തുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ ശനിയാഴ്ച വരെ നീളും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ്

0: അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews _TVM ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62-ാമത് ചരമവാർഷിക ദിനം നാളെ. നിയമസഭാ സമുച്ചയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ പ്രതിമയിൽ നാളെ രാവിലെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തും. സംസ്ഥാനത്ത് കാലവർഷം ഉടൻ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണയായി June 1 കാലവർഷം ഇത്തവണ May 26 ആരംഭിക്കുമെന്നാണ് നേരത്തെ പ്രവചിച്ചിരുന്നത്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഉന്നതതല യോഗം നാളെ ഓൺലൈനായി ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗപ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. കൊല്ലത്ത് ആഴക്കടൽ എണ്ണ പര്യവേഷണം പുരോഗമിക്കുന്നു. പര്യവേഷണത്തിനായി കിണർ കുഴിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
2: കൊല്ലത്തിനും കരുനാഗപ്പള്ളിക്കുമിടയിൽ ഉൾക്കടലിലാണ് എണ്ണ പര്യവേഷണം. പര്യവേഷണത്തിനുള്ള കിണർ അഥവാ എക്സ്പ്ലോറേറ്ററി വെല്ലിന്റെ ഡ്രില്ലിംഗ് ആണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 3.5 കിലോമീറ്റർ ആഴത്തിൽ ഡ്രില്ലിംഗ് പൂർത്തിയായി. 6 കിലോമീറ്റർ താഴ്ചയാണ് ലക്ഷ്യം. പാറയായതിനാൽ ഡ്രില്ലിംഗ് സാവധാനമാണ് പുരോഗമിക്കുന്നത്. 3800 മീറ്റർ താഴ്ചയിൽ നിന്നുള്ള സാമ്പിൾ പരിശോധനയിൽ എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും സ്വഭാവവും അളവും സംബന്ധിച്ച സൂചനകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഓയിൽ ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് പര്യവേഷണം. കൊച്ചി തുറമുഖത്ത് നിന്നാണ് പര്യവേഷണത്തിനായി ജീവനക്കാരെയും സഹായ സാമഗ്രികളും എത്തിക്കുന്നത്.
1: IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് ധരംശാലയിൽ തുടക്കമാകും. 1-ാം ക്വാളിഫയറിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിൽ വന്ന് 12 വർഷം പൂർത്തിയായി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രധാനമന്ത്രി, കേന്ദ്ര ധനമന്ത്രി എന്നിവരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. ഏറ്റവും ഉയർന്ന വിജയശതമാനം ഇടുക്കി ജില്ലയിൽ. അഴിമതി തുടച്ചു നീക്കാൻ പ്രോജക്ട് സീറോ പദ്ധതിയുമായി വിജിലൻസ്. അഴിമതിയുടെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നവർക്ക് 5,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരുമയുടെ പുണ്യസംഗമത്തിന് സാക്ഷിയായി അറഫ. ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തിയത് 1.25 ലക്ഷം തീർത്ഥാടകർ. സംസ്ഥാനത്ത് മഴ തുടരും. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: സന്ധ്യാഗീതങ്ങളാണ് ഇതുവരെ കേട്ടത്. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെർമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
0: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
1: 9447-371-836,
0: 8078-502-836. സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
2: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
2: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
3: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം, റേഡിയോ മലബാർ 89.6 FM. ഹരിത സമൃദ്ധി.
0: ഗ്രാമസമൃദ്ധിയുടെ

0: എല്ലാവർക്കും ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. പഴശ്ശിയിലെ കർഷകനായ രഞ്ജിത്തിന്റെ കൃഷിവിശേഷങ്ങളായിരുന്നു ഇന്നലെ ഹരിത സമൃദ്ധിയിലൂടെ ശ്രോതാക്കൾ കേട്ടത്. ഇപ്പോൾ അതിന്റെ തുടർഭാഗം കേൾക്കാം.
1: പച്ചക്കറി, കയ്പ, കാരാപ്പിരി, പയറ്, ചീര എല്ലാം ചെയ്തിരുന്നു. നമ്മുടെ ഇപ്പൊ നാടൻ വിത്ത് കുറവാണ്, ഹൈബ്രിഡ് വിത്താണ്. പിന്നെ മാലൂർ കൃഷി അവിടെ ഉണ്ട്, അഗ്രികൾച്ചറിന്റെ സംഘത്തിന്റെ വക അവിടെ ഉണ്ട്. പിന്നെ തലശ്ശേരി പോയാലും തലശ്ശേരി കുറച്ച് കൂടുതൽ ഗുണമില്ല.

അവിടെ പോയിട്ടല്ലേ നമ്മള് വാങ്ങാം. അപ്പൊ മട്ടൻ ഒരു ഉണ്ട്, ചീര ഇല്ല, ഒരു 10 സെന്റ് സ്ഥലത്തോളം ചീര. കുഴപ്പം, ചീര ഏറ്റവും കൂടുതൽ ആദായകരമായ വിളവ് പെട്ടെന്ന് കിട്ടുന്നത്, 20 ദിവസം കൊണ്ട് നമുക്ക് അതിൻ്റെ ഇത് കിട്ടും ഒരു വക കർഷകനാണ്. പക്ഷേ ചീരക്ക് ചില പുള്ളിക്കുത്തി രോഗം വരുമ്പോൾ അന്ന് ചില സമയത്ത് വന്നാൽ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. പയറും അങ്ങനെ 10 സെന്റ് സ്ഥലത്തേയില്ല. പയറും ഹൈബ്രിഡ് ആവുന്നത് വിളവുണ്ടാകും, കൂടുതൽ നാടനെ പോലെയല്ല. ഇപ്പോൾ ഉണ്ടാകുമ്പോൾ വിളവും കിട്ടും. വിപണനത്തിന് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നാടൻ പച്ചക്കറി എന്നില്ല നിലക്ക് വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു പാട്ടിൻ്റെ വീടിയുണ്ട്, അവിടെ കൊടുക്കും. അല്ലെങ്കിൽ വീട് വെച്ചാൽ സ്ഥിരമായിട്ട് കൊടുക്കുന്ന വീടിയാണ്. അവർ അതിന് ബുദ്ധിമുട്ട് ഇതുവരെ വന്നില്ല. വിപണനത്തിന് ബുദ്ധിമുട്ട് വന്നിട്ടില്ല. അവരെത്രയാലുള്ളൂ. പാടശേഖര സമിതി അടയില്ല. പാടശേഖര സമിതിയിലൊന്നും മെമ്പറല്ല. ചിവനെന്തെങ്കിലും ഇതെല്ലാം വളവും അതെല്ലാം കിട്ടുമല്ലോ, കുമ്മായം അതിലെല്ലാം കിട്ടും നമുക്ക്. പോയിട്ട് അവർ പറയും. ചിലപ്പോൾ കുറച്ച് വൈകിപ്പോയെങ്കിൽ കൊയ്ത ആട് അത് എത്തിയില്ല വിത്ത്. അപ്പോൾ ഇപ്പായെങ്കിൽ നമുക്കത് സൗദ്യത്തിന് വിത്ത് എത്തിയില്ല, ചിലപ്പോൾ കുറച്ച് വൈകും. അങ്ങനത്തെ വേറെ വിത്ത് അപ്പോൾ നമുക്ക് ഈ ടില്ലർ അടിക്കുന്നതിന് മുമ്പേ ഇട്ടിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല, പിന്നെ പൊടിക്കൂല. അതുകൊണ്ട് നമ്മൾ വെറുതെ ഇട്ട വണ്ടി കൊണ്ട് അടിച്ചാൽ അത് അവിടെ പൊടിച്ചോളും. ഇപ്പം നമ്മൾ കുറച്ച് വെള്ളരിയും കുമ്പളം അങ്ങനത്തെ ആക്കും. ടില്ലർ പിന്നെ നമ്മളെ സമിതിക്കില്ല ഇപ്പം വണ്ടി, പിന്നെ കിട്ടും. പക്ഷേ ഓടിക്കേണ്ട അതിൻ്റെ ആൾക്കാരൊന്നും ഇല്ലാതുകൊണ്ട് ബുദ്ധിമുട്ടുകൊണ്ടില്ല. ഞങ്ങൾ പുറത്ത് പെരിഞ്ചേരിയിലെ തായപ്പാച്ചി സമിതിൻ്റെ അവരെ വണ്ടി, അവർ വിളിച്ചാൽ വരും, അവർ വന്നിട്ടുണ്ട്. ഇപ്പം 3 പശുക്കളുണ്ട്, 2 കറവില് 1 പ്രസവിക്കാനായിരുന്നു. ബുദ്ധിമുട്ട് എന്ന് പറയാൻ ഒന്നാമത് അതിനോട് താല്പര്യമാണ് കൂടുതലും, അതിലേക്ക് ഇതാകാൻ കാരണം താല്പര്യം ഇല്ലാണ്ടായൊരു ബുദ്ധിമുട്ടായി. മറ്റേ പിന്നെ മറ്റേ രോഗമെല്ലാം വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാനസിക പ്രശ്നമാണ്. ചികിത്സക്ക് നമ്മൾ മട്ടനൊരു ആശുപത്രി ഡോക്ടർ വന്നിട്ട് ചെയ്തുതരും. ചില രോഗങ്ങൾക്ക് വലിയ ഇപ്പോൾ ചർമ്മമുഴ അങ്ങനത്തെയല്ലോ ഉണ്ടല്ലോ, അതിലാകുമ്പോന്ന് ചെറിയ വിഷമം. നമ്മളെ ഇപ്പോൾ അതിനെ തന്നെ ശ്രദ്ധിച്ച് എപ്പോൾ നോക്കണം. ഒരു പശുവിന് ഇപ്പം 10-12 ലിറ്റർ കിട്ടും. ഒന്ന് ഏകദേശം കറവ കഴിയാറായി ആണ് ഒന്ന് പ്രസവിക്കാനായി. പാല് രാവിലെ സൊസൈറ്റി കളം, രാവിലെ 4 ആകുമ്പോൾ എണീച്ചാൽ 5 ആകുമ്പോൾ സൊസൈറ്റിക്കാരൻ വരും, ആ വീട്ടിൻ്റെ അടുത്തോളം വരും. അവിടുന്ന് വീട്ടിൽ വിറ്റത്തെ തന്നെ ഉണ്ടാകും, അവിടുന്ന് കൊടുക്കുകയുള്ളൂ. ഒരു വെച്ച ശേഷം ഇപ്പം കുഴപ്പമൊന്നുമില്ല. ഇപ്പം മുമ്പെയൊക്കെ പാല് കൂടുതലുണ്ടായാൽ അവ കുറേ വർഷം മുമ്പാണ്. ഇപ്പം നമ്മൾ എത്ര ഉൽപ്പാദിപ്പിച്ചാലും കൊടുക്കും. ഇപ്പം കാലിത്തീറ്റ സബ്സിഡി, പശുവിൻ്റെ കന്ന് കാലിത്തീറ്റ, കന്നുകുട്ടീൻ്റെ കാലിത്തീറ്റ ഉണ്ട്. മറ്റു കാര്യങ്ങളും അവർ വാട്സപ്പിലോ അങ്ങനെ വിവരം അറിയിക്കും. സൊസൈറ്റി നല്ല സഹകരണമാണ്. മേഖലയിൽ വന്നിട്ട് 10-30 വർഷമായി, ഇപ്പം 42 വയസ്സായി. 10 വയസ്സ് മുതലേ പശുവിന് സ്കൂൾ പോകുന്ന സമയത്തെ പശുവുണ്ട്, 5-ാം ക്ലാസ് പഠിക്കുന്ന പശുവുണ്ട്. വീട്ട് പാരമ്പര്യമില്ല. എൻ്റെ താല്പര്യത്തിന് 5-ാം ക്ലാസ് പഠിക്കുമ്പോൾ അച്ഛനോട് വാങ്ങിച്ച് വാങ്ങിത്തരാം. അച്ഛൻ തടസ്സമൊന്നും പറിച്ചില്ല. ആദ്യം ഒരു ആടിനെ വാങ്ങിത്തന്നെ, പിന്നെ അമ്മേൻ്റെ വീട്ടിൽ നിന്ന് ഒരു പശുവിനെ 5-ാം ക്ലാസ് പഠിക്കും. ആടിനെ ഒരു 10-12 വർഷം വളർത്തിന്. പിന്നെ വീടെല്ലാം അടുത്തടുത്ത് വീടുകളിൽ സൗകര്യം 5-8 ആളുണ്ട്. വീട് അടുത്തടുത്ത് വീടെല്ലാം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സൗകര്യം ഇല്ലാതെ ഒരു ആടിനെ ഒഴിവാക്കും. സൗകര്യം കുറവാണ്. 10 സെന്റ് സ്ഥലത്തെ ഒരു വീടും എല്ലാ സൗകര്യമായില്ല. 10 സെന്റ് അതിനുള്ളിലാണ് പശുവിൻ്റെ തൊഴുത്തും വീടും എല്ലാം അതിൽ തന്നെ. തീറ്റയൊക്കെ നമ്മൾ തന്നെ ജോലി കഴിഞ്ഞ് വന്നിച്ചാകുമ്പോൾ പുല്ലരിഞ്ഞ് വൈകുന്നരിഞ്ഞ് കൊണ്ട് കൊടുക്കും. പുറത്തൊന്നും കഴിക്കേണ്ട സൗകര്യമില്ല. അതെ, ജിയോത്രീൻ്റെ അങ്ങനത്തെ പുല്ലുണ്ട്. ഇല്ല, മുമ്പേ സൊസൈറ്റി കൊടുത്ത് തന്നതാണ്. അത് നമ്മളെ വർഷങ്ങളായിട്ട് അങ്ങനെ ഇത് കൂടുതൽ ചെടി ഉണ്ട്. പക്ഷേ നമ്മൾ ചെറിയ സ്ഥലത്ത് 20 സെന്റ് സ്ഥലത്തെല്ലാം പാട്ടത്തിനങ്ങനെ കൊണ്ടേയില്ല. കുറച്ച് കൂടുതൽ സ്ഥലത്ത് സബ്സിഡി ഉണ്ട്. രാവിലെ തുടങ്ങിയാൽ 4:30 തുടങ്ങിയാൽ പിന്നെ റെസ്റ്റ് ഇല്ല. പിന്നെ 8 മണിയാകുമ്പോൾ നമ്മൾ പുറത്ത് ജോലിക്ക് വയലിൽ പണിക്കെല്ലാം പോകും. വന്ന അവിടെ 12 മണി 12:30 വന്ന് പശുവിന് വീണ്ടും പുല്ലുകളും കൊടുത്ത് കുറച്ച് വെള്ളമെല്ലാം എടുത്തുകൊണ്ടായിരുന്നു. അവിടെ പുറത്ത് വീട്ടിൽ നിന്ന് വെള്ളം എടുത്ത് കൊടുത്ത് ഒരു എല്ലാം കൊടുത്ത് പുല്ലെല്ലാം കൊടുത്ത് കഴിഞ്ഞ് 2 മണി കഴിയുമ്പോൾ പിന്നെയും വയലിൽ തന്നെ 9 മണിയിലെടുത്ത് ഒരു 4 മണിയാകുമ്പോൾ കുറച്ച് പുല്ലരിഞ്ഞ് വന്ന് 5 മണിക്ക് പിന്നെയും പശുവിന് കറന്ന് 5:30 6 മണിയാകുമ്പോൾ വയലിലേക്ക് പോയി പുല്ല് അരിഞ്ഞ് വന്ന് പാലെല്ലാം കൊടുത്ത് വരുമ്പോഴേക്ക് 8:30. പാല് വൈകുന്നേരത്തെ പാല് വീട്ടുകളിലെ കൊടുക്കുക. അങ്ങനെ കൊടുത്ത് വരുമ്പോഴേക്ക് 8:30. വീട്ടിൽ രാജി ഭാര്യയും രണ്ടു മക്കൾ, ഭാര്യ ചെയ്തുതരും. നമ്മളിവിടെ പോയാൽ പുല്ല് കൊടുക്കുക. ഇപ്പം വന്നിട്ടാകുമ്പോൾ പുല്ല് കൊടുക്കാനും വെള്ളം കൊടുക്കാനും എല്ലാം മകനൊന്നും അത്തരാം. എൻ്റെ അഭിപ്രായത്തായി മോനെ, പക്ഷേ ഞാൻ പറഞ്ഞില്ല 5 വയസ്സ് ഇല്ല. അവനിപ്പോൾ ആ താല്പര്യമൊന്നുമില്ല. നമ്മൾക്ക് തോന്നിയ സമയത്തിൻ്റെ താല്പര്യം അവൻ അഭിപ്രായമായി. പക്ഷേ അവനിപ്പോൾ അതിലൊന്നും താല്പര്യമില്ല. നഷ്ടബോധം തോന്നുന്നില്ല. ചിലർ പറയും എന്തിനാ ഇത്, പക്ഷേ എനക്കങ്ങനെ നഷ്ടബോധം തോന്നിയിട്ടില്ല ഇതുവരെ. അതൊരു താല്പര്യം അതിൽ തന്നെ ഇതാണ്.

0: നമ്മൾ പിന്നെ ജോലി ചെയ്യുന്നതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പഴശ്ശിയിലെ കർഷകനായ രഞ്ജിത്തിന്റെ കൃഷിവിശേഷങ്ങൾ.

0: കന്നുകാലികളിൽ ഇൻഷുറൻസ് തുക ലഭ്യമാകുന്നതിനാവശ്യമായ കാരണങ്ങളെക്കുറിച്ചും എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ഇൻഷുറൻസ് തുക ഒഴിവാകുന്നു എന്നതിനെപ്പറ്റിയും അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഇരിട്ടി താലൂക്ക് കോർഡിനേറ്റർ ശ്രീമതി അശ്വിനി സംസാരിക്കുന്നു.
1: ഇൻഷുറൻസ് തുക ലഭിക്കുന്നതിനുള്ള കാരണങ്ങൾ: രോഗം മൂലമുണ്ടാകുന്ന മരണം, അപകടം മൂലമുള്ള മരണം, ശാസ്ത്രക്രിയയ്ക്കിടെ മരണം, പ്രസവ സമയത്തുള്ള മരണം, പാമ്പുകടിയേറ്റുള്ള മരണം, ഇടിമിന്നലേറ്റുണ്ടാകുന്ന മരണം, റോഡ് മാർഗം 80 കിലോമീറ്റർ വരെ ഗതാഗതം മൂലമുള്ള അപകടത്താലുണ്ടാകുന്ന മരണം, കാത്തിരിപ്പ് കാലാവധി 15 ദിവസത്തെ കാത്തിരിപ്പ് കാലയളവ് ഉണ്ടാകും,

0: അപകടം മൂലമുള്ള മരണം മാത്രമേ അപകട സാധ്യത ആരംഭിക്കുന്ന ദിവസം മുതൽ പരിഗണിക്കുകയുള്ളൂ. ഇത്രയും കാരണങ്ങൾ കൊണ്ട് കന്നുകാലികൾക്കുണ്ടാകുന്ന മരണത്തിനാണ് ഇൻഷുറൻസ് തുക ലഭിക്കുന്നത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇൻഷുറൻസ് തുക ഒഴിവാകുന്നത്? പ്ലൂറോന്യൂമോണിയ മൂലമുള്ള മരണം, കന്നുകാലികൾക്ക് വാക്സിനേഷൻ നൽകാതെ രോഗമൂലം സംഭവിക്കുന്ന മരണം കൊണ്ടും ഇൻഷുറൻസ് തുക ലഭിക്കുകയില്ല. ക്ലെയിം അറിയിക്കുന്നത് എങ്ങനെ? കന്നുകാലി മരണപ്പെടുന്ന പക്ഷം കർഷകൻ 24 മണിക്കൂറിനകം ടോൾ ഫ്രീ നമ്പറിലൂടെ വിവരമറിയിക്കേണ്ടതാണ്. ക്ലെയിം അറിയിപ്പ് ലഭിച്ച് 24 മണിക്കൂറിനകം അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനി ചുമതലപ്പെടുത്തിയിരിക്കുന്ന സർവേയർ സ്ഥലത്ത് എത്തുന്നതാണ്. എപ്പോഴൊക്കെ ഇൻഷുറൻസ് ചെയ്യാൻ കഴിയും? കർഷകർക്ക് എപ്പോൾ വേണമെങ്കിലും പദ്ധതിയിൽ ചേരാം. ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന തീയതി മുതൽ കവറേജ് കാലയളവ് ലഭ്യമാകും. മൊബൈൽ ആപ്പ് അടിസ്ഥാനമാക്കിയുള്ള AIC സരസ് ആപ്പ് വഴിയാണ് എൻറോൾമെൻറ് ചെയ്യുന്നത്. പ്രപ്പോസൽ ഫോമും പോളിസി കോപ്പിയും കർഷകർക്ക് സോഫ്റ്റ് കോപ്പി അയക്കും. പോളിസി ഡോക്യുമെൻറ്റിൻ്റെ ഹാർഡ് കോപ്പി ആവശ്യമെങ്കിൽ ലഭ്യമാകും. എന്തൊക്കെ രേഖകളാണ് ഇൻഷുർ ചെയ്യാൻ ആവശ്യമുള്ളത്? കർഷകൻ്റെ ആധാർ കാർഡ്, നോമിനിയുടെ ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് കോപ്പി, വെറ്റിനറി ഡോക്ടർ നൽകുന്ന ഹെൽത്ത് സർട്ടിഫിക്കറ്റ്. ഇൻഷുറൻസ് കമ്പനിയുടെ ആപ്പ് വഴി ഇൻഷുറൻസ് ചെയ്യുമ്പോൾ പശുവിൻ്റെ ഫോട്ടോ എടുക്കുന്നതായിരിക്കും. ഇൻഷുറൻസിൻ്റെ പ്രീമിയം നിരക്കുകളാണ്. ഇൻഷുറൻസ് തുക 10,000 രൂപയ്ക്ക് ഒരു വർഷത്തേക്കുള്ള പോളിസി 500 രൂപയാണ് കർഷകൻ അടക്കേണ്ട പ്രീമിയം. 2 വർഷത്തേക്കുള്ള പോളിസി 700 രൂപ, 3 വർഷത്തേക്കുള്ള പോളിസി 1,000 രൂപ. 20,000 രൂപയ്ക്ക് 1,000 രൂപയാണ് ഒരു വർഷത്തേക്കുള്ള പോളിസി, 1,400 രൂപയാണ് 2 വർഷത്തേക്കുള്ള പോളിസി, 2,000 രൂപയാണ് 3 വർഷത്തേക്കുള്ള പോളിസി. എത്രയാണോ ഇൻഷുറൻസ് തുക അതിൻ്റെ 5% കർഷകൻ അടക്കേണ്ട പ്രീമിയം. 10,000 രൂപ മുതൽ പശുക്കൾക്ക് 75,000 രൂപ മുതലും എരുമകൾക്ക് 100,000 രൂപ വരെയും ഇൻഷുറൻസ് ചെയ്യാൻ കഴിയും. ക്ലെയിം അറിയിക്കുന്നതിനായുള്ള ടോൾ ഫ്രീ നമ്പർ 1800-425-7064 അല്ലെങ്കിൽ 04-71-2334-493 അല്ലെങ്കിൽ 04-71-40-54-741 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ കർഷകർക്ക് ക്ലെയിം അറിയിക്കാവുന്നതാണ്.
1: എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് കന്നുകാലികൾക്ക് ഇൻഷുറൻസ് ലഭിക്കുന്നു എന്നതിനെ പറ്റിയും എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ഇൻഷുറൻസ് ലഭിക്കുന്നില്ല എന്നതിനെ പറ്റിയും അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഇരിട്ടി താലൂക്ക് കോർഡിനേറ്റർ ശ്രീമതി അശ്വിനിയാണ് ഇപ്പോൾ സംസാരിച്ചത്. വിള ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിന് കർഷകർക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാം. 9562-04-0940.

പരമാവധി 80 സെന്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു ഔഷധീയ വാർഷിക സസ്യമാണ് മല്ലി. ഇലകൾ സുഗന്ധികളാണ്. അടിഭാഗത്തെയും മുകൾ ഭാഗത്തെയും ഇലകൾ ആകൃതിയാൽ വ്യത്യസ്തങ്ങളായി കാണാം. പൂക്കൾ ചെറുതും വെള്ള കലർന്ന പച്ച നിറത്തോടു കൂടിയതുമാണ്. കായ്കൾക്ക് നേർത്ത ഗന്ധമുണ്ട്. ഏതാണ്ട് ഗോളാകൃതിയിലാണ്. വിത്ത് മുഖേനയാണ് വംശവർദ്ധനവ് നടത്തുന്നത്. കൃഷി ചെയ്യാൻ അധികം പഴക്കമില്ലാത്ത വിത്ത് ഉപയോഗിക്കണം. ചെറിയ തോതിലുള്ള കൃഷിക്ക് ചട്ടിയോ ഗ്രോ ബാഗ് തുടങ്ങിയവയോ ഉപയോഗിക്കാം. കൃഷി ചെയ്യാനുള്ള സ്ഥലം കിളച്ച് കട്ടകളുടച്ച് പൊടി പരുവമാക്കണം. വളർച്ചയ്ക്ക് സൂര്യപ്രകാശം ആവശ്യമാണെങ്കിലും ഭാഗിക തണലിലും ഇത് നന്നായി വളരും. 1 സെന്റ് സ്ഥലത്തേക്ക് 20 കിലോഗ്രാം എന്ന കണക്കിന് ജൈവവളങ്ങൾ ചേർത്ത് മണ്ണിന് നല്ല വളക്കൂറ് വരുത്തണം. 1 സെന്റ് സ്ഥലത്തെ കൃഷിക്ക് ഏതാണ്ട് 50 ഗ്രാം വിത്ത് മതിയാകും. വിത്ത് നടുന്നതിന് മുൻപ് ഒരു പേപ്പറിൽ ഇട്ട് ഉരുളൻ വടി കൊണ്ടോ മറ്റോ ഉരുട്ടിയാൽ വിത്ത് മിക്കതും പിളർന്നു രണ്ടാവും. ഇത് വേഗത്തിൽ മുളക്കുന്നതിന് സഹായകമാകും. വിത്ത് നടുന്നതിന് മുൻപ് 1-2 ദിവസം വെള്ളത്തിൽ കുതിർത്തി വെക്കുന്നത് വിത്തിൻ്റെ പുറന്തൊലി മൃദുവായി എളുപ്പം മുള വരുന്നതിന് സഹായകമാകും. പാകപ്പെടുത്തിയ കൃഷിസ്ഥലത്ത് ചെടികൾ തമ്മിൽ 15 സെന്റിമീറ്റർ അകലം കിട്ടത്തക്ക വിധം വിത്തിടണം. വിത്ത് മറയത്തക്ക വിധം പൊടിമണ്ണോ ചകിരിച്ചോറോ വിതറിക്കൊടുക്കണം. വിത്തിട്ട ശേഷം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നനയ്ക്കണം. 2 ആഴ്ചക്കകം വിത്ത് കിളിർത്തു വരും. വളർച്ച

0: ഭേദപ്പെടുത്താൻ നൈട്രജൻ അടങ്ങിയ രാസവളങ്ങൾ നൽകാം. പകരം ചാണകത്തെളി തയ്യാറാക്കി തളിച്ചാലും മതി. 1 കിലോ ചാണകം 10 ലിറ്റർ വെള്ളത്തിൽ കലർത്തി 2 ദിവസം വെച്ച ശേഷം അതിൻ്റെ തെളിയെടുത്ത് വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടികളിലാകെ തളിച്ചു കൊടുക്കാം. എല്ലായ്പ്പോഴും മല്ലിയിലയുടെ ലഭ്യത ഉറപ്പുവരുത്താൻ പല ബാച്ചുകളിലായി 2-3 സ്ഥലങ്ങളിലായി 2-3 ആഴ്ച ഇടവിട്ട് കൃഷി ചെയ്താൽ മതി. ചെടികൾ പൂക്കുമ്പോൾ പൂവ് നുള്ളിക്കളയണം. വിത്ത് ശേഖരണം വേണമെങ്കിൽ കുറച്ച് വിത്ത് പ്രത്യേകം സ്ഥലത്തോ ചട്ടികളിലോ നട്ട് പൂക്കാൻ അനുവദിക്കാം. ഇന്നത്തെ ഹരിത സമൃദ്ധി ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഹരിത സമൃദ്ധി
0: ഗ്രാമസമൃദ്ധിയുടെ

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: അല്പസമയത്തിനുള്ളിൽ.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 12 വർഷം. ഇൻഡോ പസഫിക് മേഖലയിൽ നിയമവാഴ്ചയും രാജ്യങ്ങളുടെ പരമാധികാരവും സംരക്ഷിക്കുമെന്ന് ക്വാഡ് സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി VD സതീശൻ. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന കരാറിൽ ഒപ്പുവച്ച് ഇന്ത്യയും അമേരിക്കയും. കേരളത്തിൽ കാലവർഷം ഉടനെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിന്റെ 1st ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. സർക്കാരിന്റെ വിവിധ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ എഴുതിയ ലേഖനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. രാജ്യം അമൃതകാലത്തിലൂടെ മുന്നോട്ട് കുതിക്കുമ്പോൾ രാജ്യത്ത് ഉടനീളമുള്ള ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും യുവാക്കൾക്കും കർഷകർക്കും, സർക്കാർ പദ്ധതികൾ എങ്ങനെ പ്രയോജനപ്പെടുന്നുവെന്ന് ഉപരാഷ്ട്രപതി തന്റെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ഇൻഡോ പസഫിക് മേഖലയിൽ നിയമവാഴ്ചയും രാജ്യങ്ങളുടെ പരമാധികാരവും സംരക്ഷിക്കുമെന്ന് ക്വാഡ് സഖ്യം. ന്യൂഡൽഹിയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനുശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്.

0: ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ US, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ പങ്കെടുത്തു. ഭീകരവാദമെന്ന പൊതുഭീഷണിയെ സംയുക്തമായി ചെറുക്കുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി.
1: As democratic nations, we also devoted attention to countering the common threat of terrorism. There must be zero tolerance for terrorism, and nations subject to terrorist attacks have the right to defend themselves. A free and open Indo-Pacific has many dimensions and facets. Our meeting today took stock of the progress in many of them while encouraging exploration in others. In the coming days, the Indo-Pacific will become even more important to the world.
0: പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം ഉറപ്പാക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾക്ക് ക്വാഡ് പൂർണ്ണ പിന്തുണ അറിയിച്ചു. സമുദ്രപാതകളിലെ തടസ്സങ്ങൾ ആഗോള ഇന്ധന ഭക്ഷ്യ സുരക്ഷയെ ബാധിക്കുമെന്ന് വിലയിരുത്തിയ യോഗം വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും നിയമവിരുദ്ധമായ ടോൾ പിരിവിനെയും അപലപിച്ചു. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയും അമേരിക്കയും ഇന്ന് സുപ്രധാന ഉഭയകക്ഷി കരാറിൽ ഒപ്പുവച്ചു. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ചരിത്രപ്രധാനമായ കരാർ കൈമാറി. വിതരണ ശൃംഖലകളെ കൂടുതൽ സുരക്ഷിതമാക്കാനും ധനസഹായം ലഭ്യമാക്കുന്നതിൽ ഇരു രാജ്യങ്ങൾക്കും ഒന്നിച്ച് പ്രവർത്തിക്കാനും ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഫലപ്രദമായ മാനേജ്മെന്റിനും ഇത് സഹായകരമാകുമെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി BD സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം കേരള ഹൌസിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PM ശ്രീ പദ്ധതി സംബന്ധിച്ച് കൂടുതൽ പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും മുൻഗണനകളെക്കുറിച്ചും പ്രധാനമന്ത്രിയോടും ധനമന്ത്രിയോടും സംസാരിച്ചതായും ശ്രീ BD സതീശൻ പറഞ്ഞു.
2: കേരളം വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കാലമാണ്. നമ്മുടെ സ്വപ്ന പദ്ധതികൾക്ക് എല്ലാ സഹായവും വേണം എന്ന് അഭ്യർത്ഥിച്ചു. പ്രോജക്ടുകളുടെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാരിലെ വിവിധ വകുപ്പുകൾക്കായി സമർപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകമായ സഹായം അത്തരം പദ്ധതികൾക്ക് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവിധ വകുപ്പുകളിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടാനുള്ള തുക, കേന്ദ്ര പദ്ധതികളുടെ ഷെയർ, അതിന്റെ നിയമപരമായ സാമ്പത്തികമായ തടസ്സങ്ങൾ നീക്കി പരമാവധി തുക വാങ്ങിച്ചെടുത്ത് കേരളത്തിൽ ഒരു പുതിയ കേരളം സൃഷ്ടിച്ചെടുക്കാനുള്ള ഈ ഗവൺമെന്റിന്റെ ശ്രമവുമായി മുന്നോട്ട്.
0: 2017 തണ്ണീർത്തട നിയമങ്ങൾ പ്രകാരം തണ്ണീർത്തടങ്ങളുടെ നിർവചനത്തിന്റെ ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്യുന്ന ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചിയും ഉൾപ്പെട്ട ബെഞ്ചാണ് വാദം കേട്ടത്. 2017 നിയമങ്ങൾ തണ്ണീർത്തടങ്ങൾക്ക് ലഭ്യമായ സംരക്ഷണത്തെ ദുർബലപ്പെടുത്തിയതായി ഹർജിയിൽ പരാമർശിക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നുഴഞ്ഞുകയറ്റവും അനധികൃത കുടിയേറ്റവും രാജ്യത്തുണ്ടാകുന്ന വെല്ലുവിളികളെയും ജനസംഖ്യാപരമായ മാറ്റങ്ങളെയും പഠിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. മുൻ സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കർ അധ്യക്ഷനായ 5-അംഗ സമിതിയെയാണ് ഇതിനായി നിയോഗിച്ചത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി സമിതിയുടെ മെമ്പർ സെക്രട്ടറിയായി പ്രവർത്തിക്കും. ദേശീയ സുരക്ഷ, ക്രമസമാധാനം, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ, ഗോത്രവർഗ സംരക്ഷണം എന്നിവ വിലയിരുത്തി സമിതി കൃത്യമായ പരിഹാര മാർഗ്ഗങ്ങൾ സമർപ്പിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു. രാജ്യത്തെ പരമ്പരാഗത ആരോഗ്യശീലമായ യോഗയെ ആഗോള കായിക ഇനമായി ഉയർത്തുന്ന സുപ്രധാന ചുവടുവയ്പ്പാണ് അഹമ്മദാബാദിൽ നടക്കാനിരിക്കുന്ന ആദ്യ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ലോകമെമ്പാടും ശാരീരികക്ഷമത, മാനസികാരോഗ്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മാധ്യമമായി യോഗ മാറിയിട്ടുണ്ടെന്നും മന്ത്രി ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
4: യോഗ ഹമാരെ ദേശ് കേ സംസ്കൃതി ഭീ ഹൈ, ഹമാരി ജീവൻ ശൈലി ഭീ ഹൈ. ആജ് സേ സദിയോ പെഹലെ യോഗ ഭാരത് സേ നിക്കൽ കേ സാരെ ദുനിയ മേ ഗയാ ഹൈ. ഫിർ സേ യോഗാസന കീ ഫസ്റ്റ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് കർക്കെ ഉസ്കോ പുനഃ ഭാരത് മേ ഏക് ബഡാ കാര്യക്രമ കേ രൂപ മേ ആയോജിത് കരേംഗേ. ഭാരത് മേ കോമൺവെൽത്ത് കാ ജബ് ആയോജൻ കരാ ജായേഗാ തബ് ഉസ്മേ സ്വദേശീ ഗെയിംസ് യാ തോ ഭാരതീയ സ്പോർട്സ് കേ രൂപ മേ യോഗാസന കോ ഭീ സ്ഥാൻ ദിയാ ജായേഗാ.
0: ഓപ്പറേഷൻ സിന്ധൂർ വേളയിൽ അതിർത്തി രക്ഷാസേന നടത്തിയ മികച്ച പ്രവർത്തനങ്ങളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രശംസിച്ചു. രാജസ്ഥാനിലെ

ുന്നതിനും പേയ്മെന്റ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുന്നതിനും പരാജയപ്പെട്ട പേയ്മെന്റുകൾക്ക് ഓട്ടോമാറ്റിക് റീഫണ്ട് നൽകുന്നതിനും CBSEയെ സഹായിക്കണമെന്ന് അദ്ദേഹം ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. ഡൽഹിയിൽ ഇന്ന് ഉഷ്ണതരംഗ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. കേരളത്തിൽ കാലവർഷം ഉടനെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണയായി ജൂൺ 1 എത്തുന്ന കാലവർഷം ഇത്തവണ May 26 ആരംഭിക്കുമെന്നാണ് നേരത്തെ പ്രവചിച്ചിരുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ധരംശാലയിൽ തുടക്കമായി. 1 ക്വാളിഫയറിൽ ടോസ് നേടിയ ഗുജറാത്ത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ബാറ്റിംഗിന് അയച്ചു. ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. നാളെ എലിമിനേറ്റർ മത്സരവും 29 രണ്ടാം ക്വാളിഫയറും നടക്കും. May 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ PV സിന്ധുവും പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്തോനേഷ്യൻ താരത്തെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് തോൽപ്പിച്ചാണ് സിന്ധു ടൂർണമെന്റിന്റെ രണ്ടാം റൌണ്ടിൽ കടന്നത്. പുരുഷ ഡബിൾസിൽ അമേരിക്കൻ ജോഡികളെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ സഖ്യം രണ്ടാം റൌണ്ടിൽ സ്ഥാനം ഉറപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 12 വർഷം. ഇൻഡോ പസഫിക് മേഖലയിൽ നിയമവാഴ്ചയും രാജ്യങ്ങളുടെ പരമാധികാരവും സംരക്ഷിക്കുമെന്ന് കോഡ് സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി VD സതീശൻ. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന കരാറിൽ ഒപ്പുവച്ച് ഇന്ത്യയും അമേരിക്കയും. കേരളത്തിൽ കാലവർഷം ഉടനെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിന്റെ 1 ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
3: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.

0: മതിമറന്നു പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ചിരിനേരത്തിലേക്ക് സ്നേഹസ്വാഗതം. ചിരിനേരത്തിൽ ഇന്ന് 2010 ഷാഫിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മേരിക്കുണ്ടൊരു കുഞ്ഞാട് എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങൾ കേൾക്കാം.
2: ചന്തമറി ഇറക്കിയിട്ടുണ്ടല്ലോ
3: സോളമനെതിരെ ജോണിക്കുട്ടി 10 കൽപ്പനകൾ ഇറക്കിയിരിക്കല്ലേ. മേരിയെ നോക്കാൻ പാടില്ല, ആ കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു.
1: ബെന്നി പി നായരമ്പലം കഥാ തിരക്കഥ സംഭാഷണം എന്നിവ ഒരുക്കി വൈശാഖ് മൂവീസിന്റെ ബാനറിൽ വൈശാഖ് രാജൻ നിർമ്മിച്ച് 2010 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു മേരിക്കുണ്ടൊരു കുഞ്ഞാട്. ദിലീപ്, ബിജു മേനോൻ, ഭാവന എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവരെ കൂടാതെ ജഗദീഷ് ശ്രീകുമാർ, വിജയരാഘവൻ, ഇന്നസെന്റ്, സലീം കുമാർ, സാജു കുടിയൻ, കൊച്ചു പ്രേമൻ, കലാഭവൻ ഷാജോൺ, പ്രേം പ്രകാശ്, വിനയപ്രസാദ്, സജിത ബേട്ടി, ശ്രീലത നമ്പൂതിരി, പൊന്നമ്മ ബാബു, സുബ്ബലക്ഷ്മി അമ്മാൾ, ശ്രേയാനി ജോസഫ്, രഞ്ജുഷ മേനോൻ, നികിത എന്നിവരാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്.
4: നീ പിന്നെ സംവിധാനം പഠിച്ച് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് മേടിച്ചു കൂട്ടാൻ തീരുമാനിച്ചാണോ? ബ്ലോക്കിൽ നീ വാഴവിത്ത് കൊണ്ടുവച്ചിട്ട് രണ്ടാഴ്ചയായി, നിനക്ക് അതൊന്ന് കുഴിച്ചു വെച്ചുകൂടെ? ഒരു തൊപ്പിയും വെച്ചിരിക്കുന്നു.
5: ഇത് സംവിധായകന്റെ തൊപ്പിയാണ്, അല്ലാതെ വാഴ നടുമ്പോൾ വെക്കുന്ന പാളത്തൊപ്പിയല്ല. ഒരു വാഴയ്ക്ക് വളരാൻ നിങ്ങൾ എന്തുമാത്രമാണ് ചെലവാക്കുന്നത്? ഒരു കലാകാരന് വളരാൻ നിങ്ങൾ എന്ത് വാഴയ്ക്കാണ് ചെലവാക്കുന്നത്?
4: എടാ, രണ്ടു കൊല വിറ്റ കാശാ നിന്റെ തലയിൽ ഇപ്പൊ തൊപ്പിയായിട്ടിരിക്കുന്നേ.
5: പിന്നെ കൊല എടുത്ത് തലയിൽ വെക്കാൻ പറ്റുമോ? തലയെ കുറിച്ച് സംസാരിക്കുമ്പോൾ കൊലയെ കുറിച്ച് പറഞ്ഞാൽ ഇവിടെ കൊല നടക്കും.
4: എന്തൊന്നാ പറഞ്ഞത്?
6: അപ്പനെന്നെ കൊല്ലുന്ന്.
4: ഇതുപോലെ കുഴിങ്ങൂത്താൻ പറഞ്ഞിട്ട് കേക്കാത്തനാ പണ്ട് മൂത്തവനെ ഞാൻ കെട്ടിയിട്ട് തല്ലിയത്.
5: ആ അതോടാ മോനെ ഒളിച്ചോടി പോയില്ലേ? എന്നിട്ട് അപ്പം പഠിച്ച പണിയെടുക്കാൻ എന്നെ നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും എന്റെ പണി നോക്കി പോകട്ടോ.
7: അവനോടൊന്നും പറയണ്ട, അവനെ കൊണ്ട് ഈ കുടുംബത്തിന് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുമെന്ന് വിചാരിക്കുകയും വേണ്ട. ഇവനെയൊക്കെ 10 മാസം ചുമന്ന് പറ്റതൊക്കെ വെറുതെ.
5: അമ്മച്ചി അമ്മച്ചി എപ്പോഴെപ്പോഴിങ്ങനെ 10 മാസത്തിന് കണക്ക് പറയല്ലേ? അമ്മച്ചി ഒരു കാര്യം ചെയ്യ്, ഈ കൊട്ടലേക്ക് കയറിയിരിക്കെ, എന്നിട്ട് ഞാൻ എന്റെ അമ്മച്ചും ചുമന്നുകൊണ്ട് ഒരു 12 മാസം ഇങ്ങനെ നടക്കാം. എന്നിട്ട് ആ കണക്ക് അങ്ങോട്ട് വീട്ടാ പലിശ അടക്കാം.
4: വേറൊന്നും വേണ്ട, അധ്വാനമുള്ള കൃഷിപ്പണിയൊന്നും ചെയ്യണ്ട. എന്റെ കപ്പ്യാരുമണി എങ്കിലും ഏറ്റെടുത്ത് നിനക്കൊന്ന് നടത്തുകൂടെ?
5: എന്ത്, ഒരു സംവിധായകനായി ഞാൻ വെളുപ്പിൽ പോയി മണിയമ്മ കിടന്ന് തൂങ്ങണമെന്നോ? അപ്പനത് എന്നോട് പറയാൻ എങ്ങനെ ധൈര്യം തോന്നി? സൂം ലെൻസും ബ്ലോക്ക് ലെൻസും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാൻ ഞാൻ ഇത് കിടന്ന് പെടാൻ പാടുവിട. അതിനിടയിൽ അപ്പൻ കപ്പ്യാരുമണിയായിട്ട് വരില്ലേ?
4: വേണ്ട, നീ ഒരു പണിക്കും പോകണ്ട. നീ ഇങ്ങനെ സിനിമയെന്നും സീരിയലും എന്നൊക്കെ പറഞ്ഞു കുടുംബം മുടിച്ചു നടന്നു. ഞാൻ ചത്താലും എന്നെ ചാവുമണി അടിക്കാൻ പോലും നീ പോകരുത്. എന്റെ കർത്താവ്, ഇങ്ങനെ ഒരു പാഴ്വിത്തിന് നട്ടുവളത്തിന്റെ പ്രായച്ചിത്തമായി ഞാൻ ഏതെങ്കിലും പൊട്ടകണ്ടി ചാടിച്ചാവും. നോക്കിക്കോ
2: അമ്മച്ചി. അമ്മച്ചിക്കറിയോ സിനിമയ്ക്ക് വേണ്ടി കടവും ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വന്ന വില്യം ഫ്രീ സ്ക്രീനിന്റെ കഥ?
7: അവന്റെ ഒരു
5: അമ്മച്ചന്റെ സംവിധാനം ഫ്രീസാക്കല്ലേ, എന്റെ സംവിധാനത്തിൽ വീണ കോഴിക്കാട്ടമായി.
1: സോളമന്റെയും സോളമന്റെ കാമുകി മേരിയുടെയും കഥ പറയുന്ന ഈ ചിത്രത്തിൽ സോളമനായി ദിലീപും മേരിയായി ഭാവനയുമാണ് വേഷമിട്ടിരിക്കുന്നത്. സിനിമാ സംവിധായകനാകുന്നതിന് വേണ്ടി അതിമോഹത്തോടെ നടക്കുന്ന ഒരാളാണ് സോളമൻ. ഇത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി സ്വന്തം കിടപ്പാടവും നാട്ടുകാരുടെ കാശ് കളഞ്ഞു കുളിക്കുകയും അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ കയ്യിലെ ചെണ്ടയായി മാറിയിരിക്കുകയാണ് സോളമൻ. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരു ഉപകാരവുമില്ല എന്ന് മാത്രമല്ല, സ്വതവേ പേടിത്തൊണ്ടനുമാണ് സോളമൻ.
8: എത്രയും പെട്ടെന്ന് നല്ലൊരു കാര്യം ഉണ്ടാക്കി പെങ്കൊച്ചിനെ കെട്ടിച്ചയക്കുന്നതാ നല്ലത്.
9: മണ്ടത്തരം പറയാതെടോ, ചെറുക്കന്റെ വീട്ടുകാർ നാട്ടിൽ വന്ന് അന്വേഷിക്കുമ്പോ പെണ്ണ് വേറൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയതാണെന്ന് അറിയില്ലേ? 1-2 കൊല്ലം അങ്ങോട്ട് പോട്ടെ, അപ്പോഴേക്കും നാട്ടുകാർ ഇതൊക്കെ മറക്കും.
10: അതിനല്ല എട്ടിച്ചായ, ഞാൻ അവിടെ മനസ്സ് ചോർത്തിയെടുത്തു. പോയ സ്ഥലമൊക്കെ അവൾ എന്റെ അടുത്ത് പറഞ്ഞു. പേരാപ്ലിക്കേഷൻ ഒന്നും നടന്നിട്ടില്ല. ആ ചെറുക്കൻ ടൗണിൽ സൈക്കിൾ ചവിട്ടിസ്റ്റിനെ കാണിക്കാൻ കൊണ്ടുപോയതാ. ഈ ബ്രാന്തിലൊക്കെ ചികിത്സിക്കുന്ന സൈക്കിൾ ചവിട്ടിസ്റ്റേ.
8: അപ്പൊ ആ കുഞ്ഞാടിന് ഭ്രാന്തുണ്ടോ?
11: ഒരു കാര്യം പറഞ്ഞേക്കാം, അവനെ മനസ്സിൽ നിന്ന് വേറോടെ അങ്ങ് പിഴുതു കളഞ്ഞേക്ക്. അതാ നിനക്കും അവന് നല്ലത്. അല്ലെങ്കിൽ എന്റെ തല്ലുകൊണ്ട് അവൻ വഴി കിടന്ന് ചാകും.
10: തിരിച്ചടിക്കില്ലെന്ന് ഉറപ്പുള്ള ഒരാളെ തല്ലുന്നത് അത്ര വലിയ ആണത്തൊന്നല്ല. ഇനി ഇച്ചാൻ അവനെ തല്ലിക്കൊന്നാലും കുറച്ചുകാലം കഴിഞ്ഞ് എല്ലാം മറന്ന് ഞാൻ വേറൊരുത്തന്റെ കൂടെ പോർക്കൂന്നും വിചാരിക്കണം.
8: എവിടെ സ്ഥിരം സീരിയല്.

0: ഇല്ലല്ലോ സോളമ്മ.
1: ഇനി പറഞ്ഞ പോലെ നല്ല അബദ്ധവും കാണിച്ചോ.
0: ചുമ്മാ വേണ്ട, അതിനും പറയാതെടി. ആ ടോർച്ച് എടുത്ത് കിണറിന്റെ ഭാഗത്തൊന്ന് നോക്കിയ സോളമ്മ.
2: പറഞ്ഞേ കേട്ടില്ലടി, പോയി നോക്കൂ.
1: ചേട്ടനോടല്ലേ പറഞ്ഞ?
2: നിങ്ങള് പുലി പോലത്തെ മൂന്ന് പെണ്ണുങ്ങൾ ഇവിടെ ഉള്ളപ്പോ ഈ രാത്രിയിലെ ഒറ്റയ്ക്ക് ഞാൻ തന്നെ ഇരുട്ടത്ത് പോയി നോക്കണോ അല്ലേ? നിങ്ങളെ ആളുകള് കൊള്ളാലോ.
1: വാമ്മച്ചി, നമുക്ക് പോയി നോക്കാം.
2: അത് ശരി, അപ്പൊ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോകുള്ള പരിപാടിയാ? എല്ലാവരുടെ അപ്പനാവുമ്പോ ഒരുമിച്ച് പോയാ മതി, അതാണ് മര്യാദ. ഇവരെന്താ ഒറ്റയ്ക്കാക്കി എന്നെ പാഠം പഠിപ്പിക്കുക? പ്രത്യേകിച്ച് രാത്രിയില് നമ്മൾ എവിടെ പോയാലും ഫാമിലി ആയിട്ടേ പോകാവൂ.
0: ഒരു അക്ഷരം മിണ്ടരുത്. നീ
2: കല്ലുമ തട്ടി മുഖം അടിച്ചോണ. എന്റെ അമ്മച്ചേ, അങ്ങനെ മിണ്ടാമോ?
0: കഷ്ടം, ഒന്ന് മിണ്ടാതിരിക്കുക കേട്ടാ. ആ ടോർച്ച് ഒന്ന് ശരിക്കടിച്ചേ.
2: അപ്പാ അപ്പാ, ആരൊക്കെ വന്നിരിക്കണേ നോക്കേ. അമ്മച്ചി, അപ്പനെ കിണറ്റിലില്ല, നമുക്ക് അമ്മയുടെ കിണറ്റിൽ ഒന്ന് പോയി നോക്കിയാലോ. അടിയിലെ തോരൻ വഴി അങ്ങോട്ട് പോയിണ്ടെങ്കിലോ.
3: സോളമന്റെയും മേരിയുടെയും പ്രണയത്തിന് വിഘാതമായി അവളുടെ അച്ഛനും സഹോദരനും വരുന്നു. ഇങ്ങനെ കലുഷിതമായിരുന്ന ഒരു അന്തരീക്ഷത്തിലേക്കാണ് ജോസ് കടന്നു വരുന്നത്. ജോസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ബിജു മേനോനാണ്. ഇയാളുടെ വരവും തുടർന്ന് സോളമന്റെയും വീട്ടുകാരുടെയും ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളുമാണ് ഈ സിനിമയുടെ പ്രമേയം.
2: എന്താ?
4: ഞങ്ങളപ്പ കെട്ടി പോയി.
2: അപ്പൊ ഞാനാരാ?
4: അതാ അപ്പൻ കറിയില് നിക്കണു. അപ്പൊ അപ്പ കെട്ടി ചാടിയില്ലേ?
2: എന്താ ചാടണോ?
4: വേണ്ട,
2: അപ്പ കിണറ്റി കിടക്കണ അപ്പനെ ഏതാണാവോ? ആരായാലും പിടിച്ചു കയറണ.
4: അപ്പാ അല്ല, ആരാ? ഇതാ പിടിച്ചോ,
2: പിടിച്ചേച്ചും അപ്പം താഴെ പോകട്ടെ.

0: പേടിക്കണ്ട പേടിക്കണ്ട, ഞാൻ ആരെ ഉപദ്രവിക്കുന്ന ഒരു ടൈപ്പല്ല. കിണറ്റിൽ വീണ താങ്കളുടെ ജീവൻ രക്ഷിച്ച ആൾക്കാരായി നിൽക്കുന്നത്, രക്ഷാപ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചത് ഞാൻ തന്നെയാ.
1: ഇവിടെ എങ്ങും കണ്ടിട്ടുള്ള ആളല്ലല്ലോ, എങ്ങനെയാ കിണറ്റ് വീണത്?
0: എങ്ങനെയാ വീണതെന്ന് വീണ്ടും കാണിച്ച ആള് തട്ടിപ്പോവില്ലപ്പ. ആട്ടെ, കിണറ്റിന് നടുവിലൂടെ എവിടേക്കാ നടന്നു പോയത്?
2: ഒട്ടനാണോ ഭ്രാന്തനാണോ, നമ്മളെ സൂക്ഷിക്കേണ്ട ആളാണ്ടപ്പ.
3: എന്താ പേര്?
4: വിശക്കണോ?
0: വിശക്കണോന്റെ നാട് എവിടെയാ?
5: ആൾക്ക് വിശക്കണോന്നാ പറഞ്ഞത്, ആ ചോറെടുത്ത് കൊടുക്കടി.
0: ബൈ ദ വേ, കിണറ്റിനടിയിൽ ഓക്സിജൻ ഉണ്ടായിരുന്നോ?
4: ഇല്ല, ഞാൻ ഒറ്റയ്ക്കായിരുന്നു.
2: ഭക്ഷണം കഴിപ്പ് കണ്ടിട്ട് കിണറ്റിലെ കഴിഞ്ഞ ആഴ്ച വീണാന്ന് തോന്നണോ? അപ്പം വല്ലതും കഴിച്ചാർന്നോ?
1: നമ്മുടെ പശുക്കൾ ഇന്ന് പട്ടിണിയാവുന്നിരിക്കും ഉറപ്പായി.
6: അതുങ്ങൾക്കുള്ള കഞ്ഞി കാടികളൊക്കെ നമ്മളെടുത്ത് കുടിക്കൂലോ?
7: അതുങ്ങളത് വൈകിട്ടേ കുടിക്കട.
6: വല്ലാത്ത ചതിയായി പോയി.
2: ഇവിടെ ഇങ്ങനെ ഇരുത്തിയാ മതിയാ? എഴുന്നേപ്പിച്ചു വിടണ്ടേ?
7: അതെ, എങ്ങോട്ടാ പോകണ്ടേ?
0: അഞ്ചു പേർക്കുള്ള ചോറ് ഒറ്റയ്ക്ക് കയറ്റിയതല്ലപ്പ, ഭാരണ്ടാവും. തീരെ വയ്യ, ഈ അവസ്ഥയിൽ വിട്ട വല്ല വഴിയിലും മറിഞ്ഞുകൊണ്ട് കിടക്കും. പാവം, ഈ വരാന്ത തന്നെ കിടന്നോട്ടെ, രാവിലെ എഴുന്നേറ്റ് പോക്കോളും. പുറത്ത് നല്ല കാറ്റായതുകൊണ്ടാട്ടോ വരാന്ത കിടത്തുന്നേ. വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ആളാന്ന് വിചാരിച്ചു എന്ന് വിചാരിക്കല്ലേ.
7: തലവെക്കാനായിട്ട്
0: അടുത്ത റെയിൽവേ പണിയല്ലോ.
7: അപ്പൊ എടുത്തു കൊടുക്ക.
6: ഓ, അതാണോ? ആരാണാവോ? എന്താ ഇരുട്ട്?
0: കിടന്നോളൂ, ഞാൻ കിടന്നോന്ന് കൂടെ കിടന്ന് നോക്കിയതാ. എന്താടി,
5: ഇന്നലെ കിണറ്റിൽ വീണ ആളല്ലേ?
0: അയ്യോ, അയാൾ പിന്നെ വീണ?
5: അതല്ല, അയാൾ ചേട്ടന്റെ ബ്രഷ് എടുത്ത് പല്ലി വെക്കുന്നു.
0: കർത്താവേ, അയാൾക്കൊന്നും പറ്റല്ലേ? എന്റെ സ്വന്തം ബ്രഷാ, തേച്ചോളൂ. വെച്ചോളൂ, എന്നും തേക്കുമ്പോ എന്നെ ഓർത്താ മതി.
7: ഈ നേരായിട്ട് ഇയാൾ പോയില്ലേ?
3: എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞുവിട്.
0: ആനെ പുളിയും കഴിഞ്ഞ
7: സോളമാ, നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. നീ പുള്ളിക്കാരന്റെ വഴി വരെ കൊണ്ടാക്കിട്ട് വാ.
0: വാ,
7: വേഗം ചെല്ല്.
4: ഒന്നും കഴിച്ചില്ല.
0: അയ്യോ, നമുക്ക് ഒരുമിച്ച് ചായക്കടന്ന് പുട്ടുമുട്ടം കഴിക്കാം. അപ്പന്റെ പറ്റില്ലേ?
4: ജിലേബി ഉണ്ടാവട്ടെ.
7: എന്താന്ന് വെച്ചാ വാങ്ങി കൊടുക്ക്.
4: ലഡുവോ?
0: ഞാനിപ്പോ റെഡി ആയിട്ട് വരാം, പലകിനി വന്നിട്ടേക്കാം. ഞാനിവിടെ ഭയങ്കര ഫേമസാ. എം ജി സോളമൻ എന്ന് പറഞ്ഞ കൊച്ചുകുട്ടികളെ ഒഴിച്ചിട്ടടിക്കും. അല്ല, കൊച്ചുകുട്ടികളെ അറിയും. എന്റെ തെരുവിന്റെ നൊമ്പരം എന്ന കുട്ടികളുടെ ചിത്രം ഇറങ്ങിയിരുന്നെങ്കിൽ. ആ, ഞാനിപ്പോ എവിടെ എത്തേണ്ടതാ?
6: ഇപ്പൊ തെരുവ് തന്നെ ആയിപ്പോയി.
0: ആ, അഹങ്കാരം പറയല്ലോ, അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ഹോ, എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചു നേരം എഴുന്നേറ്റിരുന്നു. കർത്താവേ, എനിക്ക് വിലക്കലിപ്പിച്ചിരിക്കുന്ന സമയ ഞാൻ മറന്നുപോയി. ഒരു മിനിറ്റ് നിക്കണേ, ഞാനിപ്പോ വരാം. ഞങ്ങടെ പോവാ. ആ ചണക്കുഴി ചടിയാലോ.
2: ഇവിടെ ഇരിക്കാം.
8: എന്താണോ, യുവതികളെ കണ്ടിട്ടില്ലേ?
5: വേണ്ട.
8: അത് ശരി, കൽപ്പന ലംഘിച്ച് മുന്നേറാണ് പതുങ്ങിയിരിക്കാണല്ലേ. ഇന്ന് ഞാൻ കാണിച്ചു തരാം. അവിടെ
0: ഞാൻ ഒളിച്ചിരുന്നതല്ല, മൂത്രം ഒഴിക്കരുത്. സംശയം ഉണ്ടേ വന്ന് നോക്കൂ.
9: ആ ഒരു കാലഘട്ടത്തിൽ വളരെ നാളുകൾക്ക് ശേഷമാണ് ബിജു മേനോന്റെ വ്യത്യസ്തമായ ഒരു വേഷം കാണുവാൻ കഴിഞ്ഞത്. നർമ്മത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ചിത്രം കൂടിയാണ് മേരിക്കൊണ്ടൊരു കുഞ്ഞാട്. ദിലീപിനെ കൂടാതെ സലീം കുമാർ, സാജു കുടിയൻ, കലാഭവൻ ഷാജോൺ എന്നിവരും ചേർന്ന് നർമ്മരസത്തിന് കൊഴുപ്പേകി.
10: ഏഴു വർഷത്തിന് മുമ്പ് നമ്മുടെ ഈ പള്ളിയിലെ പൊന്നും കുരിശ് കളവ് പോയതാ. പോലീസ് കള്ളനെ എന്തെങ്കിലും പിടിച്ച് ആ പൊന്നും കുരിശ് തിരിച്ചേൽപ്പിക്കുമെന്ന് കരുതി. പക്ഷെ അത് നടന്നില്ല. അത് നടക്കാതെ വന്നപ്പോഴാ പുതിയ പൊന്നും കുരിശ് പണിയാനുള്ള തീരുമാനം ഈ കമ്മിറ്റി എടുത്തത്. പള്ളി വക ഭൂമി ഏതെങ്കിലും വിട്ടിട്ട് പൊന്നും കുരിശ് പണിയാമെന്ന് ഈ കുണ്ടുകുഴി അച്ഛനോട് ഞാൻ പറഞ്ഞപ്പോ അച്ഛനോട് നോക്ക്, കേട്ടില്ല. അപ്പോഴാണ് അച്ഛൻ ഒരിടത്തും കേൾക്കാത്ത പുതിയൊരു ഐഡിയ ആയിട്ട് സ്നാപക യോഹന്നാന്റെ സീരിയല് പിടിച്ച് അതിന്റെ ലാഭം കൊണ്ട് പൊന്നിൻ കുരിശു പണിയാമെന്ന്. അച്ഛന്റെ തിരക്കഥ കപ്പ്യാരുടെ മോന്റെ സംവിധാനം. എന്നിട്ട് ഈ സ്നാപയോഹന്നാൻ എവിടെ, പൊന്നും കുരിശ് എവിടെ? എന്താ ഈ സ്നാപയോഹന പൊന്നും കുരിശ് കൊണ്ട് ശബരിമലയ്ക്ക് പോയാ?
11: 5 പൈലറ്റ് എപ്പിസോഡ് നമ്മൾ ഷൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഒരു ചാനൽ റിജക്ട് ചെയ്തെങ്കിൽ മറ്റൊരു ചാനൽ നമുക്ക് നോക്കാം.
12: ഭക്തി ചാനലായ ശാലോൺ ടി വിയുടെ വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇനി ഏത് ചാനലാ ബാക്കിയുള്ളത്? ഇടവകക്കാര് സംഭാവന പിരിച്ചു കൊടുത്തത് കപ്പ്യാരുടെ മോന് സംവിധാനം പഠിക്കാനല്ല. ആ കുഞ്ഞാട് സോളമനെ ഞങ്ങൾ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട.
10: അച്ഛന് തല്ല് കിട്ടിയോ?
2: ഇല്ലില്ല, ഇപ്പൊ കിട്ടും.
10: ഒന്ന് മൂപ്പിച്ചു കൊടുത്തേക്കാം. സോളമൻ എന്നെ സ്നാപക യോഹന്നാനാക്കെന്ന് പറഞ്ഞപ്പോ ഇയാളെ വേണ്ടെന്ന് പറഞ്ഞത്. സീരിയൽ വെളിച്ചം കാണാത്തതിന് സംവിധായകനായ സോളമന് മാത്രം കുറ്റം വന്നിട്ട് കാര്യമില്ല. എല്ലാം ചെലവളമാക്കിയത് ഈ കുണ്ടുകുഴിയച്ചനാണ്.
11: ലോനപ്പ,
10: അഭിനേതാക്കളെ അച്ഛൻ തെരഞ്ഞെടുത്തത് ഒട്ടും ശരിയായില്ല. കള്ളന്റെ ലുക്കുള്ള ഇവനെ പിടിച്ച് യേശു ക്രിസ്തു ആക്കുമ്പോൾ ഓർക്കണം.
8: വ്യക്തിപരമായ ആക്ഷേപം പാടില്ല.
10: വ്യക്തിപരമായ ആക്ഷേപം പാടില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ ആക്ഷേപിക്കണ. എന്റെ
8: നല്ല റോള് കിട്ടാത്തതിന് ചൊരുക്കി എന്നോട് തിരക്കല്ലോ ലോനപ്പ.
10: അതേടാ ചൊരുക്ക് തന്നെ
11: ലോനപ്പ.
10: എന്തേട്ടോ
11: കൊണ്ടു നോക്കി കാണിക്കരുത്?
10: ഇല്ല ഏട്ടോ, യോഹന്നാന്റെ വേഷമോ തന്നില്ല. യേശു ക്രിസ്തു ആവാൻ 1.5 പട്ടിണി കിടന്ന് വയറൊട്ടിച്ച് വന്നപ്പോൾ എല്ലാവരും കൂടി എന്നെ കുന്തം പിടിപ്പിച്ച് പറഞ്ഞാക്കി. സമാന്തരക്ഷരം മിണ്ടിച്ചില്ല. ഉണ്ണിയേശുവിന്റെ ജന്മ കാലിത്തൊഴുത്തിൽ ഷൂട്ട് ചെയ്യുമ്പോൾ സംവിധായകന് പുറകെ പശുകുത്തി മറിച്ചിട്ടു. അവൻ വന്ന് വീണത് കന്യാമറിയമ്മ എന്റെ ഭാര്യയുടെ മേത്ത്. ഇടത്തെ വാരിയിലല്ല, ഇടത്തെ വാരിയിൽ ഒടിഞ്ഞ് 1.5 അവൾ ഹോസ്പിറ്റലിൽ കിടന്നു. ഒരു സീരിയൽ അഭിനയിച്ച് എന്റെ കുടുംബം കണ്ടില്ല.
11: ലോനപ്പ
10: ഇല്ലേട്ടാ പൊക്കണില്ല. എടാ എന്തിനാണോ എന്നെങ്ങനെ ഓടിക്കണേ? ഞാൻ നിങ്ങളെ വെച്ചൊരു കുട്ടികളുടെ ചിത്രം സംവിധാനം ചെയ്തു എന്നൊരു തെറ്റല്ലേ ചെയ്തുള്ളൂ?
13: ഞങ്ങളെ അഭിനയിച്ച് സിനിമ ഇറങ്ങിയിട്ടില്ല, ഞങ്ങളോട് കടം പിടിച്ച് കാശും തന്നിട്ടില്ല, ഞങ്ങൾ കുപ്പിയും പാട്ടയും പറഞ്ഞു.

0: പ്രശ്നം, എന്റെ തെരുവിന്റെ നൊമ്പരത്തിലെ അഭിനേതാക്കളാ. അവരതിന്റെ സംവിധായകനെ എന്നെ കണ്ടപ്പോ സന്തോഷം കൊണ്ട് വന്ന് കൈയടിച്ചതാ. പക്ഷെ കൈയടിയിടലും ഞാൻ പെട്ടുപോയി. മുതിർന്ന നിന്റെ ചേട്ടന്മാരുടെ കയ്യിൽ നിന്ന് മാത്രം വാങ്ങിയാ മതിയോ? ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ? നമ്മള് തിരിച്ചൊന്നു കൊടുത്താൽ അതിന് ബദലായിട്ട് വീണ്ടും കിട്ടും. അവര് തരുന്നത് ചുമ്മാ നമ്മള് വാങ്ങിച്ചോണ്ടിരുന്ന, പെട്ടെന്ന് പണിയും കഴിഞ്ഞ അവര് പൊക്കോളും. പ്രതികരിക്കാൻ നിന്നെ കൂടുതൽ അടി കിട്ടും.
1: ചുമ്മാതല്ല, ഇങ്ങനെ വെറും പേടിത്തൊണ്ടതായതുകൊണ്ട് നാട്ടുകാര് മുഴുവനും നിന്നെ കുഞ്ഞാടെന്ന് വിളിക്കുന്നത്.
0: കുഞ്ഞാടില്ലേ, നിന്റെ അപ്പൻ ഇട്ടിച്ചൻ. ഞാനൊരു സമാധാന പ്രിയനായത് ഇപ്പൊ തെറ്റായി പോയോ?
1: എല്ലാവർക്കും തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ ആണുങ്ങളായ കുറച്ചൊക്കെ ധൈര്യം വേണം.
0: ധൈര്യം എനിക്ക് വരണ്ടേ മേരി? എന്തെല്ലാം മരുന്നുകൾ മാർക്കറ്റിൽ ഇറങ്ങണു, ധൈര്യം വെക്കാനുള്ള ഒരു ലേഖ്യം പോലും ഇറക്കാത്ത വലിയ കഷ്ടം.
1: മരുന്നില്ലെന്ന് ആരാ പറഞ്ഞ?
0: മരുന്നുണ്ടോ?
1: എന്റെ ഫ്രണ്ടിന്റെ അച്ഛനൊരു സൈക്യാട്രിസ്റ്റ് ഉണ്ട്, ഡോക്ടർ സക്കേരിയ പോത്തൻ. ഞാൻ നിന്നെ കൊണ്ട് അങ്ങേരെ ഒന്ന് കാണിക്കാം.
0: എന്നിട്ട് വേണമെങ്കിൽ നാട്ടുകാരെ എനിക്ക് വട്ടാന്നുകൂടി പറയാൻ.
1: ഇത് ടൗണിലാ, ആരും കാണാതെ നമുക്ക് പോയ പോരെ.
0: എന്റെ മേരി, നീ ഇത് എന്ത് ഭാവിച്ചിങ്ങനെ പരിസരമാണ് നിന്ന് സംസാരിക്കണേ? നീ ഒന്ന് പോയേ. നിന്റെ വീട്ടുകാരെ തല്ലുള്ള എനിക്ക് വയ്യ, അതുകൊണ്ട് നീ പോയി. അല്ലെ വേണ്ട, ഞാൻ പൊക്കോളാം.
2: ഒരു നൂറ് രൂപ തന്നിട്ട് പോടാ, വെറുതെ അല്ലല്ലോ ഇരുന്നിട്ടല്ലേ.
0: അയ്യോ, കാശ് എടുക്കണ തോമേട്ട, എനിക്ക് കറണ്ട് എടുക്കണത്. അപ്പൊ വഴക്കുറയും.
2: അവന്റെ അമ്മൂമ്മയുടെ ഒരു കറണ്ട് കാശ്
0: വേണ്ട, ഞാൻ
2: എഴുതിരിത്തിച്ചോളാം.
0: ഇതിലെന്താണ് അത്ര വെരി ഗുഡ്? കുടിക്കുന്ന കള്ളു മുഴുവൻ അയാളുടെ നവദ്വാരങ്ങളിൽ കൂടി പുറത്തു പോണേ കർത്താവേ.
3: ഓസാണെങ്കിൽ എന്താ ഗ്യാസ്? ഓക്കെ,
4: ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡോക്ടറാണോ? ഡോക്ടർ പിഷാരടി MBBS.
5: നല്ല കൈപ്പിനുള്ള ആളാണോ?
6: ഒരു മിനറൽ വാട്ടർ.
4: ആ, എടാ ഒരു മിനറൽ വാട്ടർ.
3: ആ, 15 രൂപ.
5: ഏയ്, ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഇത്തിരി വെള്ളം കുടിക്കുന്നതിന് ഡോക്ടർക്ക് കാച്ചാ? ഡോക്ടറിനെനിക്ക് തീർത്താ തീരാത്ത കടപ്പാടുണ്ട്.
6: നിങ്ങളുടെ വേണ്ടപ്പെട്ട ബന്ധുക്കളുടെ ആരുടെയെങ്കിലും ജീവൻ ഞാൻ രക്ഷിച്ചിട്ടുണ്ടോ?
5: ഏയ്, അതിനേക്കാൾ വലിയ കാര്യമാണ് അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ ജീവിതവും ബിസിനസ്സും പച്ചപിടിച്ച എന്റെ കാരണക്കാരൻ ഡോക്ടറാണ്. എന്റെ കട ഇത്രക്ക് ഡെവലപ്പ് ആയത് ഡോക്ടർ വന്നതിന് ശേഷമാണ്. എന്റെ കടയിൽ കയറി ഒന്ന് ബ്ലസ് ചെയ്തിട്ട് പോണം പ്ലീസ്.
6: ഏതാ തന്റെ കട? മെഡിക്കൽ ഷോപ്പ് ആയിരിക്കും.
5: അല്ല, ആ കാണുന്ന പാക്കിംഗ് കേസ് ഷോപ്പാ. ഈ ആഴ്ച ഒന്നും അനങ്ങിയിട്ടില്ല. ആഴ്ചയിൽ ഓരോ ഓപ്പറേഷനും നടത്തിക്കൂടെ? മെഡിക്കൽ ഷോപ്പിൽ തരുന്ന പോലെ ടി വി പിടിച്ച് തരാനുള്ള പാകം എനിക്കില്ല. എന്നാലും ആയിട്ട് പോലും ചെയ്തോളാം, ഒന്ന് ഉത്സാഹിക്കണേ.
7: ഇപ്പോഴും അളിയന്റെ മനസ്സിൽ നിന്ന് മേരിക്കുട്ടി പോയിട്ടില്ലല്ലയോ?
8: എങ്ങനെ പോവാനാ ചവരു? കല്യാണ തലേ നീ കൈവെള്ള എന്നല്ലേ ദൈവം തമ്പുരാൻ അവളെ തട്ടിത്തെറിപ്പിച്ചത്?
7: അതങ്ങനെ ദൈവത്തിന് നിരക്കാത്ത പണിയല്ലയോ കാണിച്ചത്?
8: വീട്ടുവേലക്കാരിയെ ജീവിതകാലം മുഴുവൻ ചുമക്കാനും നിന്നെ പോലുള്ള ഊച്ചാളികളെ അളിയാന്ന് വിളിക്കാനുമാണ് എന്റെ വിധി.
7: നന്നായി പോയി. മേരിക്കുട്ടിയുമായി ആത്മാർത്ഥമായ സ്നേഹമുണ്ടായിരുന്നെങ്കിൽ വേലക്കാരിക്ക് വയറ്റിലുണ്ടാക്കാൻ പോകുമായിരുന്നു.
9: നല്ല സദ്യ ഉണ്ണായിരിക്കുമ്പോ കട്ട് കപ്പ പറിക്കുമ്പോ എങ്ങനെ ഇരിക്കും?
7: എന്റെ പെങ്ങള് ബുദ്ധിമതിയായതുകൊണ്ട് മേരിക്കുട്ടിയോട് എന്ന് കാര്യം പറഞ്ഞു, കല്യാണം മുടങ്ങി.
9: അളിയൻ ചതിച്ചതിന്റെ വാശി തീർക്കാൻ മേരിക്കുട്ടി കപ്പിയാരി അങ്ങ് കെട്ടി.
7: അതിന് മേരിക്കുട്ടിയെ ഞാൻ കുറ്റം പറയില്ല, എല്ലാം അളിയന്റെ കുറ്റം തന്നെയാ.
8: നീ ഇതെങ്ങോട്ട പോണേ? കള്ളും പുറത്ത് അങ്ങനെ ഒരു അബദ്ധം പറ്റിയതിന് നീയും നിന്റെ വീട്ടുകാരും കൂടി അവളെ എന്റെ തലയെ കെട്ടിവെച്ചില്ലേ? ഒരു ജീവിതം പോയില്ലേ? നീ കാറി കയറണ്ട, നടന്നു
7: പോയാ.
8: ബെൻസി കയറാൻ പറ്റിയൊരു സാധനം.
10: ചിത്രത്തിനു വേണ്ടി അനിൽ പനച്ചൂരാനാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം ബേണി ഇഗ്നേഷ്യസ്, ഫ്രാങ്കോ സൈമൺ നിലങ്കാവിൽ, കുമാരി യോഗിനി വി പ്രഭു, മധു ബാലകൃഷ്ണൻ, മാസ്റ്റർ അനുരാഗ്, പാപ്പുക്കുട്ടി ഭാഗവതർ, റിമി ടോമി, ശങ്കർ മഹാദേവൻ, സിതാര കൃഷ്ണകുമാർ, സുബ്ബലക്ഷ്മി അമ്മാൾ എന്നിവരാണ് ചിത്രത്തിനു വേണ്ടി ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്.
9: നിനക്കറിയോ, നിന്റെ അമ്മയുടെ മേരിക്കുട്ടിയുടെ ഓർമ്മയ്ക്കാ എന്റെ മോൾക്ക് ഞാൻ മേരി എന്ന് പേരിട്ടത്. എന്റെ ഭാര്യ എതിർത്തു, ബന്ധുക്കൾ പരിഹസിച്ചു, ഒന്നും ഞാൻ കാര്യമാക്കിയില്ല. അത്രയ്ക്ക് മനസ്സിൽ കൊണ്ടു നടന്നതാ ഞാൻ നിന്റെ അമ്മയെ. ഇപ്പൊ നിന്റെ മനസ്സിലും എന്റെ മോളുണ്ടെന്ന് എനിക്കറിയാം. നീ അവളെ സ്നേഹിക്കണം. ഞാൻ മേരിക്കുട്ടിയെ സ്നേഹിച്ചതുപോലെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കണം. അവളില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ വരുന്നതുവരെ സ്നേഹിക്കണം. എന്നിട്ട് വേണം എനിക്ക് അവളെ വേറൊരുത്തിന് കെട്ടിച്ചു കൊടുക്കാൻ. അത് ഈ ഇട്ടിയച്ചന്റെ ഒരു വാശിയാ, നിന്റെ അമ്മയ്ക്കുള്ളൊരു മറുപടിയാ. അല്ലാതെ എന്റെ പെണ്ണിനെ നിന്റെ അപ്പം കൊണ്ടുപോയ പോലെ എന്റെ മോളെയും കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നട കപ്പ്യാർക്ക് ഉണ്ടായ മോനെ. അങ്ങനെ നീ വിചാരിച്ചാ നിന്റെ നെഞ്ചത്തുകൂടെ ഈ ബെൻസുകാർ കയറ്റി നിന്നെ കൊല്ലും.
0: ഇട്ടിച്ചായ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിച്ചായന്റെ മോൻ ജോണിക്കുട്ടി എന്നെ തല്ലിയതിനു ശേഷം മേരി അല്ല അവളുടെ നിഴലിനെ പോലും ഞാൻ കണ്ടിട്ടില്ല.
9: നീ കാണണം, എന്നാലേ എന്റെ മോഹങ്ങൾ പൂണി.
11: നല്ല ബഹുമാനമുള്ള പയ്യനാ.
9: എന്നാ നീ നിന്റെ അമ്മേനെ അവന് കെട്ടിച്ചുകൊടുക്കടാ, എന്നിട്ട് അച്ഛാന്ന് വിളിക്കൂ. വണ്ടി വിടുക.
5: സാറേ, ഒരാഴ്ചയായിട്ട് പെട്ടി ഒന്നും അനങ്ങിയിട്ടില്ല, ഒന്ന് സഹായിക്കും സാറേ.
6: ഒന്ന് പോടോ.
5: അത്യാസന്ന നിലയിലാണെന്ന് തോന്നുന്നു. ക്രിസ്ത്യാനിയാണല്ലേ?
3: അതെ. എന്താ?
5: അല്ല, ഹൈറ്റ് ഒരു 5'2" കാണിരിക്കല്ലേ?
3: കാണും.
5: ഇത്ര പെട്ടെന്ന് അങ്ങനെ കേറ്റി അയക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല.
9: താങ്ക് യു സാർ, താങ്ക് യു.
6: വിടോ.
8: അവന്മാര് കണ്ണി ചോരയില്ലാതെ ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ. എന്റെ മക്കളായാലും ശരി, പോലീസിൽ കേസ് കൊടുക്കണം.
9: അല്ലേ മേരി?
0: എന്നിട്ട് വേണം ജോണിക്കുട്ടി ഇനിയും വന്ന് തല്ലാൻ. എനിക്കിതൊക്കെ ശീലായി. അടി കൊണ്ട് ദേഹം മുഴുവൻ തഴമ്പാ. അപ്പന്റെ കാര്യം ആലോചിക്കുമ്പോഴേ സങ്കടമുള്ളൂ.
8: ഓ, എന്താലോ അനപ്പാ കഴുകനെ പോലെ ഇവിടെ ചുറ്റിത്തിരിഞ്ഞു നടക്കണേ.
5: എന്നാലും മക്കള് ജീവിതത്തിൽ കടന്ന കൈയായി പോയിട്ടാ.
8: അത് തന്നെയാണ് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവരെ ശരിക്കും ശകാരിച്ചു. ഇളയവൻ റോയിച്ച കരഞ്ഞില്ലെന്നേ ഉള്ളൂ. ചെയ്തത് അബദ്ധമായി പോയി എന്ന് അവർക്ക് മനസ്സിലായി. ഇവരോട് വന്ന് മാപ്പ് പറയാതെ ഒരുത്തനും ഒരു തുള്ളി ബ്രാൻഡ് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോ അവസാനം മൂന്ന് പേരും വന്ന് മാപ്പ് പറയാതെ സമ്മതിച്ചു. കേൾക്ക്, 100 ആയുസ് അതേ വരുന്നു. മാപ്പ് പറഞ്ഞോളൂ.
6: എടാ നായിന്റെ മോനെ.
9: അയ്യോ, എന്തോ
6: നിന്നോട് കുറച്ച് കാര്യങ്ങളോട് പറയാനാ ഞങ്ങളോട് വന്നത്.
9: എന്താ ജോണിക്കുട്ടി മാപ്പ് പറയാന്ന് പറഞ്ഞിട്ട്?
6: ഇനി നീ അബദ്ധത്തിൽ പോലും മേരിയുടെ മുന്നിൽ വന്ന് നിക്കരുത്. ഞായറാഴ്ച പള്ളിയിൽ ആദ്യത്തെ കുർബാനയ്ക്ക് അവള് വരുന്നത്. ആ കുർബാനയ്ക്ക് പോലും നിന്നെ കണ്ടുപോരുത്.
8: കുർബാന മുടക്കുന്നത് പാപല്ലേ ജോണിക്കുട്ടി? മൂന്നാമത്തെ കുട്ടികളുടെ കുർബാനയ്ക്ക് വന്നോട്ടെ.
0: എനിക്ക് കുട്ടികളുടെ കുർബാന ഇഷ്ടാ.
9: എന്നാ നിനക്ക് നഴ്സറി സ്കൂളിൽ പോയി കൂടുറ പന്നീ. കമ്പ്യൂട്ടർ ക്ലാസ്
6: രാവിലെ 9 മണിക്ക് അവൾ കമ്പ്യൂട്ടർ ക്ലാസ്സിൽ പോകും. 9 മുതൽ 2 വരെ നിന്നെ കവലെ കണ്ടുപോരുത്.
9: ഇല്ല, പ്രാക്ടീസ് പറഞ്ഞു.
12: വൈകിട്ട് 4 മുതൽ 5 വരെ അവൾ വടക്കേങ്ങാടിയിൽ കൊയർ പ്രാക്ടീസിന് പോകും. ആ പരിസരത്ത് നിന്നെ കണ്ടില്ല.
5: ചുരുക്കി പറഞ്ഞാൽ ഇവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല.
8: അതെന്നെ അതെന്നെ, നിനക്ക് മനസ്സിലായില്ല.
6: തല്ലുകൊള്ളാതെ ജീവിച്ചു പോണെങ്കിൽ നീ ഇനി അധികം പുറത്തിറങ്ങണ്ട. ഇതിന് വിരുദ്ധമായി നീ എന്തെങ്കിലും പ്രവർത്തിച്ചാ ലോനപ്പ, ഇവന്റെ അളവിൽ ഒരു പെട്ടി നീ തയ്യാറാക്കി വെച്ചു.
8: നീ വിഷമിക്കണ്ട. ജോണിക്കുട്ടി എന്ത് വിലക്ക് ഏൽപ്പിച്ചാലും അവളുടെ സ്നേഹം യഥാർത്ഥമാണെങ്കിൽ, അവള് ചതിക്കാത്തവളാണെങ്കിൽ, നിനക്ക് എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും തെറ്റുകളുണ്ടെങ്കിലും അവള് നിന്റെ ജീവിതത്തിലേക്ക് തന്നെ വരും. അവള് ചതിക്കുന്നവളാണെങ്കിൽ വേറെ ഏതെങ്കിലും തെണ്ടി പട്ടി ഏരപ്പ നാറി ശവത്തിന്റെ കൂടെ അനുഭവിക്കോളൂ. അതൊക്കെ മോനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും മേരിക്കുട്ടി. പോട്ടെ കപ്പ്യാരെ.
6: പരസ്യമായിട്ട് നമ്മുടെ പിള്ളേരെ തല്ലി ചതച്ചിട്ടും അപ്പച്ചൻ എങ്ങനെ അടങ്ങിയിരിക്കാൻ കഴിയുന്നേ?
8: മോനെ ജോണിക്കുട്ടി, ഈ തല്ലു കൊടുക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു പാഠമുണ്ട്. ഇത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ചിട്ടുള്ളൊരു സാധനമല്ല. ഇത് ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടും കിട്ടാനുള്ള ഒരു സാധനം കൂടിയാണ്. അത് നിന്റെ അനുജന്മാര് ഇഷ്ടം പോലെ വാങ്ങിക്കൂട്ടി.
7: എന്നാലും എന്റെ അളിയ, പിള്ളേരെ തല്ലി ചതച്ചതോ പോട്ടെ, ഇവന്റെ ഡിക്കിയിൽ ഇവരെ തിളച്ച വെള്ളം ഒഴിച്ചില്ലയോ? ആരും അറിയണ്ട. ഇവന്റെ മാരേജ് ലൈഫ് ഇനി എന്തോ ആകും.
8: വന്നിരിക്കുന്നവൻ ആ കുഞ്ഞാടിന്റെ ചോരയല്ലേ പകയുണ്ടാവും. ചെറുപ്പത്തിലെ അവൻ കുഴപ്പക്കാരനായിരുന്നു, സൂക്ഷിക്കണം.
6: ആ സമയത്ത് ഞാനില്ലാതെ പോയതാ കഷ്ടമായി പോയത്.
7: ഭാഗ്യമായി പോയെന്ന് പറ. ഉണ്ടായിരുന്നെങ്കിൽ നിനക്കും കിട്ടിയല്ലേ.
6: അമ്മയുടെ ആങ്ങളെയാണ് ഞാൻ നോക്കില്ല.
8: അടങ്ങ് നീയേ. നീയും കൂടി തോറ്റാ നമ്മുടെ മാനം പോവും. മക്കളെ അക്രമത്തിന് വിടുമ്പോഴും അവരുടെ എണ്ണം കുറയാതെ നോക്കേണ്ടത് ഒരു അപ്പന്റെ കടമയാ. അതുകൊണ്ട് പറഞ്ഞതാണ്.
0: ജോസേട്ടന്റെ കല്യാണം ഉറപ്പിച്ചോ?
3: ആ ഉറപ്പിച്ചു.
1: എന്താടാ കാര്യം പറ? ജോസ്മാൻ എവിടെ?
0: ജോസേട്ടൻ ഈ സൈക്കിളും എന്റെ തന്നിട്ട് ഞാൻ നോക്കി നിൽക്കാൻ ബസ് കയറി ഒളിച്ചോടി പോയി.
1: എന്റെ മാതാവേ,
5: അവൻ അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോയതായിരിക്കും. നീ വെറുതെ അമ്മച്ചി വിഷമിപ്പിക്കാതെ.
0: ഇല്ലപ്പാ, ഞാൻ ചോദിച്ചു എന്തിനാ ഇപ്പൊ ഒളിച്ചു ഓടണേന്ന്. അപ്പൊ പറയാ, 12-ാം വയസ്സിൽ ഒളിച്ചോടിയതല്ലേ, ഇന്നേക്ക് അതിന്റെ 25 വർഷം തികയാണ്. ഞാൻ അതിന്റെ സിൽവർ ജൂബിലി ആഘോഷിച്ചിട്ട് വരാന്ന് പറഞ്ഞ് കിട്ടിയ ബസ് കയറി ഒറ്റൊളിച്ചോട്ടം. എനിക്ക് പിടിക്കാൻ പറ്റില്ല.
1: എന്റെ കർത്താവേ, എന്റെ മോൻ വീണ്ടും ദുർബുദ്ധി കാണിച്ചു.
5: ചുമ്മാ ഇനി പോയിട്ട് പോട്ടെ. ജോസ് അല്ലയാ വരുന്നത്?
1: കേട്ടോ, നീ മനുഷ്യനെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചല്ലോണ്ടല്ലോ ഒറ്റ അടി വെച്ചേരും കേട്ടോ.
13: നിന്റെ പെണ്ണല്ല മറ്റോടെ.
14: അപ്പോഴും പെണ്ണിന്റെ കാര്യോ ചിന്ത? അവൾക്കൊന്നും പറ്റാതിരുന്നത് എന്റെ ദൈവഭാഗ്യം. സത്യം പറ, ഇനി ഏത് പെണ്ണിനെ നശിപ്പിക്കാനാ ഈ വാഴക്കിണ്ണം തൂക്കി പിടിച്ച് നാട്ടിലെത്തിയത്? ഇത്രയൊന്നും കൊലപ്പിച്ചത് പോരെ. ഒരു പെണ്ണിനെ കൊന്നതും അതിന്റെ പേര് ജയിലിൽ കിടന്നതൊക്കെ ഞാൻ അറിഞ്ഞു. എല്ലാ സത്യങ്ങളും എന്റെ വീട്ടുകാരെ അറിയിച്ച വിളമ്പി തന്ന കൈകൊണ്ട് തന്നെ അമ്മച്ചി നിങ്ങൾ അടിച്ചറക്കും. അങ്ങനെ ഒരു സീൻ ഒഴിവാക്കി ഇന്ന് രാത്രി ആരും അറിയാതെ ഇവിടെ നിന്ന് സ്ഥലം വിട്ടേക്കണം. ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയാലോ, നിങ്ങൾ പോകുന്നവരെ കരഞ്ഞ് ഞാൻ കാലു പിടിക്കേണ്ടി വരും. എന്നെ കൊണ്ട് ജീവിക്കരുത് പ്ലീസ്.
15: എന്നാടാ അവിടെ ഒന്ന് ഇന്നാരം പറയുന്നേ?
0: ഒന്നുമില്ലപ്പ, ഒരിക്കലും നമ്മളെ വിട്ട് പോകരുതെന്ന് ഞാൻ ജോസറിന്റെ കൂടെ സത്യം ചെയ്യിക്കായിരുന്നു. ഇനി ജോസറിന്റെ പോവേയില്ല.
1: അയ്യോ, ഇതെന്ത് പറ്റുമോ? ഞാൻ തലിക്ക്
0: കയ്യിലിരിപ്പിന്റെ കൈവിട്ട കളി.
12: അപ്പൊ സൈക്കിളിൽ നിന്ന് വീണു.
15: സൂക്ഷിച്ചോ, നടക്കണ്ടേ? നോമ്പ് കഴിഞ്ഞ ഉടനെ നിന്റെ കല്യാണ.
1: എന്റെ പൊന്നുമോൻ, ഇനി ഞങ്ങളെ ഇട്ട് ചെങ്ങും പോവരുത് കേട്ടോ. അമ്മച്ചി വരുന്നു മോളെ.
14: അമ്മച്ചി അങ്ങനെയൊക്കെ പറയും, ഇന്ന് രാത്രി എന്നെ സ്ഥലം വിട്ടോളം, അല്ലെങ്കിൽ അറിയാലോ. ഇയാൾക്ക് കർഷക സ്ത്രീ അവാർഡ് കിട്ടാതെ ഭ്രാന്തായി പോയതായിരിക്കും.
0: വാഴ നട്ട് കപ്പ നട്ട് ഇനി ഇവിടെ പിടിച്ചു നിൽക്കാന്ന് വിചാരിക്കണ്ട. എട്ടും പൊട്ടും തിരിയാത്ത രണ്ട് പെൺകുട്ടികളുള്ള വീടാ.
14: ഒരു പാവം പെണ്ണിനെ നശിപ്പിച്ചു കൊന്ന നിങ്ങള് എന്റെ പെങ്ങന്മാരെയും ഉപദ്രവിക്കില്ലെന്ന് എന്താ ഉറപ്പ്?
0: മിസ്റ്റർ ജോസ്, എനിക്ക് തല്ലൊന്നൊരു പുത്തരിയല്ല. ഓർമ്മച്ച കാലം തൊട്ട് നല്ല അന്തസ്സായിട്ട് തല്ലുള്ളതവനെ ഞാൻ. അതുകൊണ്ട് ആർക്കൊരു തല്ല് തോൽപ്പിക്കാനാവില്ല.
16: എന്തെങ്കിലും കഴിച്ചായിരുന്നോ?
0: അച്ഛൻ കുളിച്ചോണ്ടിരുന്നപ്പോ ഡൈനിങ് ടേബിളിൽ ഇരുന്ന അച്ഛന്റെ താറാവും ബ്രെഡും ഞാൻ കഴിച്ചു.
16: ഓ, ഇനി ഫ്രൂട്ട് സലാഡോ ചൂട് പാലോ ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലും?
0: ഇന്ന് ഇനിയിപ്പോ വേണ്ട, എന്തായാലും ഞാൻ ഇവിടെ ഉണ്ടല്ലോ.
16: സോളോമോൻ പോയി കിടന്നോളൂ.
17: ഇവിടെ സ്ഥിരതാമസമാക്കാവുന്ന് വിചാരിക്കണ്ട, നാളെ തന്നെ വരെ സ്ഥലം നോക്കണം.
14: അച്ഛന്റെ പാന്റൊന്നും എനിക്ക് പാകാവണില്ല, പക്ഷെ ജെട്ടി കറക്റ്റാ. ഇത് ഉണങ്ങി കിട്ടിയില്ലെങ്കിൽ ഞാൻ സ്ഥിര അച്ഛനാവും.
18: ഇതെന്താ അച്ഛന്റെ ലോഹിട്ട് ബക്കറ്റായിട്ട് പിരിവിനിറങ്ങിയ?
0: ഏതാണ്ടാ പരുവായി? ലോനപ്പന അറിഞ്ഞ ജോസേട്ടനെ പുറത്താക്കാൻ നോക്കിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തായി. എല്ലാം തുറന്നു പറഞ്ഞിട്ടും അത് ജോസേട്ടൻ തന്നെയാണെന്നാ എല്ലാരും വിശ്വസിക്കുന്നത്. ഇപ്പൊ എനിക്കും കൺഫ്യൂഷനായി, ഇനി അത് ശരിക്കും ജോസേട്ടൻ തന്നെ ആയിരിക്കും.
18: അങ്ങനെയാണെങ്കിൽ നിന്റെ പെങ്ങാമാര് പേടിക്കണ്ട, നാട്ടിലുള്ള പെണ്ണുങ്ങൾ പേടിച്ചാ മതി. അതവിടെ ഇരിക്കട്ടെ, ഞാൻ വന്ന് വേറൊരു കാര്യം പറയാനാണ്. ഞാനിന്ന് മേരിയെ കണ്ടിരുന്നു, അവക്ക് വേറെ കല്യാണം ഉറപ്പിച്ചു. അതുകൊണ്ട് വളരെ അത്യാവശ്യമായി നിന്നോട് സംസാരിക്കാനുണ്ടെന്നും ഇന്ന് രാത്രി 12 മണിയോടെ അവളുടെ വീട്ടിൽ ചെല്ലാനും പറഞ്ഞു.
0: രാത്രി 12 മണിക്ക് അവളുടെ വീട്ടിലാ? അത് ഞാൻ ഒറ്റയ്ക്ക്.
18: വേണ്ട, 10 പള്ളി കമ്പനിക്കാരും പോരെങ്കിൽ കുണ്ടുകുഴി അച്ഛനും വിളിച്ചോ. ഇന്ന് രാത്രി നീ ചെന്നില്ലെങ്കിൽ അവളോട് നിനക്ക് സ്നേഹമില്ലെന്ന് അവൾ ധരിക്കും. ഇത് ലാസ്റ്റ് ചാൻസാ. പേടിയേക്കാൾ വലുത് അവളോടുള്ള സ്നേഹമാണെന്ന് പോയി തെളിയിക്കണം. പിന്നെ ഒരു എൻപി ഉണ്ട്, വീടിന്റെ പിൻവശത്തെ വാതിലിന്റെ ഹുക്ക് നിനക്കായി അവൾ തുറന്നിട്ടില്ല.
10: 2010 ഒരു ക്രിസ്മസ് ദിനത്തിലാണ് ഈ ചിത്രം പ്രദർശനത്തിനെത്തിയത്. വൈശാഖ മൂവീസിന്റെ ബാനറിൽ വൈശാഖ സിനിമയാണ് ചിത്രം വിതരണം ചെയ്തിരിക്കുന്നത്. ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ഷാംദത്ത് സൈനുദ്ദീനാണ്. ചിത്ര സംയോജനം മനോജ് കണ്ണോത്ത്. കലാസംവിധാനം ജോസഫ് നെല്ലിക്കൽ. ഡിസൈൻ കോളിൻസ് ലിയോഫിൽ. പട്ടണം റഷീദാണ് മേക്കപ്പ് നിർവഹിച്ചിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, ബെന്നി പി നായരമ്പലം കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ ഒരുക്കി വൈശാഖ മൂവീസിന്റെ ബാനറിൽ വൈശാഖ് രാജൻ നിർമ്മിച്ച് 2010 ഷാഫിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മേരിക്കൊണ്ടൊരു കുഞ്ഞാട് എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങളായിരുന്നു ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ചിരിനേരത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. മറ്റൊരു ചിത്രത്തിന്റെ ചിരിവിശേഷങ്ങളുമായി ചിരിനേരം ഇനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.
19: മതിമറന്ന് പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
13: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നാട്ടിലെ പാട്ട്.

0: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നാട്ടിലെ പാട്ടിൽ ഇന്ന് നമ്മോടൊപ്പം ഒരു അതിഥി കൂടി എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷം നേരിട്ട് ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
1: നമസ്കാരം.
0: ചേട്ടന്റെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തൂ.
1: എന്റെ പേര് വിജേഷ്. സ്ഥലം കുറ്റ്യാട്ടൂരി, നെടുകുളം എന്ന സ്ഥലത്ത് താമസിക്കുന്നു.
0: എന്താണ് ചെയ്യുന്നത്?
1: ഞാൻ ഇലക്ട്രിക്കൽ വയറിംഗ് ആൻഡ് പ്ലംബിംഗ് എന്ന വർക്ക് ചെയ്യുന്നുണ്ട്.
0: എങ്ങനെയുണ്ട് വർക്കൊക്കെ?
1: വർക്ക് വളരെയധികം ഹാപ്പി ആയിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്.
0: കൂടെ വേറെ ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ?
1: ഒരു 4 പേര് എന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്.
0: ഇപ്പം ഏത് ഭാഗത്താണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
1: വർക്ക് ഇപ്പൊ ഹൗസ് വർക്കാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട് വീട്ടിന് അടുത്തുള്ള ഒരു വർക്കാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: വർക്കൊക്കെ തീരാറായോ?
1: വർക്ക് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറച്ചും കൂടി വർക്ക് ഉണ്ട്,
0: ബാക്കിയുണ്ട്. വീട്ടിൽ ആരൊക്കെയുള്ളത്?
1: വീട്ടില് അമ്മ, വൈഫ്, 2 മക്കള്.
0: അവരുടെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തോ.
1: അമ്മ മാധവി, പിന്നെ വൈഫ് ഉചിത, മക്കള് ആദിത്യ, മകൻ അനയ്.
0: വൈഫ് എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ?
1: ഇല്ല, ഹൗസ് വൈഫായിട്ട്.
0: മക്കളോ?
1: മക്കളിപ്പം മോള് +1, മകൻ 4ാം ക്ലാസ്.
0: 4ാം ക്ലാസ്. ഏത് സ്കൂളാണ് പഠിക്കുന്നത്?
1: മകൻ ശ്രീശങ്കര വിദ്യാനികേതൻ, മകൾ ഇരിക്കൂർ ഗവൺമെന്റ് സ്കൂളിലാണ് മോള് പഠിക്കുന്നത്, +1.
0: എങ്ങനെയാണ് ഈ ഒരു ജോലി തിരക്കിനിടക്കൊക്കെ യാത്രയൊക്കെ ചെയ്യാൻ സമയം കിട്ടാറുണ്ടോ?
1: യാത്ര ചെയ്യാൻ സമയം വളരെ കുറവാണ്. എന്നുവെച്ചാൽ വർക്കിന്റെ ഈ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് യാത്ര ചെയ്യാനുള്ള അവസരം വളരെ കുറവാണ്.
0: എന്നാലും നമ്മുടെ ഫാമിലിയായിട്ട്
1: വളരെ ശ്രമിക്കാറുണ്ട്. ഇപ്പം പിന്നെ 1-2 ദിവസം മുന്നേ വയനാട് ടൂറ് പോയിരുന്നു.
0: എങ്ങനെയുണ്ടായിരുന്നു യാത്ര?
1: യാത്ര വളരെ ഹാപ്പി ആയിരുന്നു. നല്ല അടിച്ചുപൊളിയായിട്ട് നമ്മൾ എൻജോയ്മെന്റ് ചെയ്തു. ഒരു 2 വർഷത്തിനുള്ളിലുള്ള ഒരു യാത്ര എന്നുള്ള ലെവലിൽ ഒരു ഹാപ്പി മൂഡിലാണ് യാത്ര ഉണ്ടായിരുന്നത്.
0: മാത്രമല്ല ഇപ്പം സ്കൂൾ വെക്കേഷൻ ആണ്, അപ്പൊ കുട്ടികളൊക്കെ ഒത്ത് യാത്ര ചെയ്യാന്ന് പറഞ്ഞൊരു രസകരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. മാത്രമല്ല ഇനിയിപ്പോ സ്കൂളൊക്കെ തുറക്കാൻ പോവാണ്, അപ്പൊ അതിന്റെ തിരക്കൊക്കെ ആയിരിക്കും അല്ലേ?
1: അതെ അതെ അതെ, സ്കൂള് തുറക്കുന്ന തിരക്കുണ്ട്. ഇപ്പോഴത്തെ ക്ലൈമറ്റിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വർക്കും കൂടുതൽ തിരക്കുണ്ട്, തിരക്കുള്ള സമയമാണ് ഇപ്പോൾ.
0: തീർച്ചയായിട്ടും, കാരണം വെള്ളത്തിന്റെ എല്ലാം ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ മോട്ടറിന്റെ വർക്ക്, അല്ലെങ്കിൽ ഇപ്പം ഈ മഴക്കാലത്ത് വരുന്ന വൈദ്യുതി തടസ്സങ്ങൾ, ഇതൊക്കെ തീർക്കാൻ നിങ്ങളെയാണല്ലോ അല്ലെ സമീപിക്കാറ്?
1: ശരി, അതെ അതെ. ഏത് സമയം വിളിച്ചാലും നമ്മൾ എത്രയും പെട്ടെന്ന് ഓടി എത്തുക എന്നുള്ളത്, നമ്മളെ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ള ലെവലിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്.
0: ഈ ഒരു വർക്കിനിടക്കൊക്കെ എന്തെങ്കിലും രസകരമായ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ പുതിയ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ, അങ്ങനെ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഓർമ്മകളുണ്ടോ?
1: മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ ഇല്ല, മറക്കാൻ പറ്റാത്ത സംഭവം ഉണ്ടായിട്ടില്ല. ഇല്ല, അതിനെ അതിനെ കീപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അതാണ് അതിന്റെ മറക്കാൻ സംഭവം ഒരുപാട് ഉണ്ടാകും, പക്ഷെ അതിന് മൈൻഡിൽ കൊടുത്തിട്ടില്ല.
0: അത് അങ്ങ് കഴിഞ്ഞു, പിന്നെ ആ കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നു അല്ലേ? ഓക്കെ. അപ്പോ സിനിമയൊക്കെ കാണാൻ പോകാറുണ്ടെന്ന് പറഞ്ഞു. ഈ സംഗീതത്തോട് താല്പര്യമുണ്ടോ? പാട്ട് കേൾക്കുക അല്ലെങ്കിൽ വായന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: അല്ല, ഏറ്റവും കൂടുതൽ പാട്ട് ആസ്വദിക്കുകയും പാട്ട് പാടാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്.
0: അങ്ങനെ എന്തെങ്കിലും ഇപ്പോ പെട്ടെന്ന് മനസ്സിൽ ഒരു പാട്ട് പാടണം എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ ഏത് പാട്ടാണ് എനിക്ക് വേണ്ടി പാടിത്തരിക?
1: ഒരേ ഒരു പാട്ട് പാടാം, ജയൻ അഭിനയിച്ച പഴയ പാട്ടാണ്. ഉല്ലാസ പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളേ, ഉന്മാദ തേനലകൾ ചുണ്ടിലണിഞ്ഞവളേ.

0: അടിപൊളി, നന്നായിട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ ഇത് ചേട്ടൻ നമ്മുടെ നാട്ടിലെ പാട്ട് എന്ന ഒരു പ്രോഗ്രാമാണ്. ഇപ്പൊ ചേട്ടന്റെ വിശേഷങ്ങളൊക്കെ നമ്മളോട് പങ്കുവെച്ചു കഴിഞ്ഞു. അതോടൊപ്പം ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു ഗാനം പറയുകയാണെങ്കിൽ അത് നമ്മുടെ റേഡിയോയിലൂടെ വെച്ചേരുന്നതായിരിക്കും. ഏത് പാട്ട് കേൾക്കാനാണ് ചേട്ടൻ ആഗ്രഹം?
1: ഈ ഉല്ലാസ പൂത്തിരികൾ,
0: ഈ ഒരു പാട്ട് തന്നെ.
1: ഈ ഒരു പാട്ട് തന്നെ
0: കേട്ടാ കൊള്ളാന്നുണ്ട്.
1: കേട്ടാൻ കൊള്ളാന്നുണ്ട്.
0: ഓക്കെ, അപ്പൊ ഈ പാട്ട് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
1: എന്റെ ഫാമിലിക്കും ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്.
0: തീർച്ചയായിട്ടും ഈ ഒരു പാട്ട് വെച്ചേരുന്നതാണ്. ഏതായാലും ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. വീണ്ടും നല്ല നല്ല വർക്കുകളൊക്കെ കിട്ടി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം സർവേശ്വരൻ ഒരുക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമുക്ക് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ഈ ഒരു പാട്ട് ആസ്വദിക്കാം. നന്ദി, നമസ്കാരം.
1: താങ്ക് യു.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടിലെ പാട്ടിൽ നമ്മോടൊപ്പം ഒരു അതിഥി എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
1: നമസ്കാരം.
0: ചേട്ടന്റെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തോ.
1: എന്റെ പേര് സോജു മുണ്ടേരിയാണ്. സ്ഥലം
0: എന്താ ചെയ്യുന്നേ?
1: ഞാൻ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്ക് ചെയ്യുന്നു.
0: ഇലക്ട്രിക്കൽ പ്ലംബിംഗ് എന്ന് പറയുമ്പം ഒറ്റയ്ക്കാണോ എടുക്കുന്നത് അല്ലെ കൂട്ടത്തിൽ വേറെ ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ?
1: രണ്ടുപേര് കൂട്ടത്തിലുണ്ട്.
0: അപ്പം എങ്ങനെയാണ് ജോലി, തിരക്കുണ്ടോ?
1: തിരക്ക് അത്യാവശ്യം തിരക്കുണ്ട്. ഈ സീസണില് സ്കൂൾ തുറക്കാൻ സമയത്തുള്ള തിരക്കുണ്ട്.
0: സ്കൂൾ തുറക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വർക്ക് ഉണ്ടാവും അല്ലെ? സ്കൂളിലെ വർക്ക്, അതുപോലെ തന്നെ വീടുകൾ, പുതിയ വീടുകൾ, അപ്പോൾ അതിൻ്റെയൊക്കെ വർക്ക് ചെയ്യാറുണ്ടോ?
1: സ്കൂളിൽ വർക്ക് ചെയ്യാറുണ്ട്, പിന്നെ വീടിൻ്റെ വർക്കും ആണ് ചെയ്യാറ്.
0: ഇപ്പോൾ ഏത് വർക്ക് സൈറ്റിലാണുള്ളത്?
1: കൂടാളി വിവേകാനന്ദ സ്കൂളിലാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: അവിടെ എങ്ങനെ മുഴുവനായിട്ടുള്ള പുതിയ ബിൽഡിങ്ങിലുള്ള വർക്കാണോ അല്ലെങ്കിൽ പഴയ വർക്ക് മെയിൻ്റെനൻസ് ആയിട്ട് എടുക്കുകയാണോ?
1: പുതിയ ഇപ്പം ബിൽഡിംഗ് എടുത്തിട്ട് ബാത്റൂമിൻ്റെ പ്ലംബിങ്ങിൻ്റെ വർക്കാണ്, അതിൻ്റെ ഇലക്ട്രിക് വർക്കാണ് ചെയ്യുന്നത്.
0: വീട്ടിലാരൊക്കെയുള്ളത്?
1: വീട്ടില് ഭാര്യ, മകൻ, അമ്മ.
0: അവരുടെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തോ.
1: ഭാര്യയുടെ പേര് നിമ്ന, മകന്റെ പേര് നിക്ഷിത്, അമ്മേന്റെ പേര് ഭാരതി.
0: മകൻ പഠിക്കുകയാണോ?
1: രണ്ടാം ക്ലാസ്സിൽ, ഇപ്പം രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. വിവേകാനന്ദ വിദ്യാലയം കൂടാളി പഠിക്കുന്നു.
0: കൂടാളിയാണ് പഠിക്കുന്നത്. ഈ ഒരു ജോലി തിരക്കിനിടക്കൊക്കെ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഹോബി എന്നൊക്കെ പറയാൻ എന്താണുള്ളത്?
1: ഹോബി എന്ന് പറയാന്ന് വെച്ചാല് നമ്മള് ക്യാരം ബോർഡ് കളിക്കലുണ്ട്, പിന്നെ ഈ പാട്ട് കേൾക്കുക. അത് നമ്മളെ സൈറ്റിലായാലും പണി സൈറ്റിലായാലും പാട്ട് മറ്റേ എഫ് എം റേഡിയോ ഇതിനകത്ത് വെച്ചിട്ട് പാട്ട് കേൾക്കാറുണ്ട്. പഴയ പാട്ടാണ് കൂടുതൽ ഇഷ്ടം.
0: പഴയ പാട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ 90s അല്ലെങ്കിൽ 80s പാട്ട്, അങ്ങനെയുള്ള പാട്ടുകളോടാണ് കൂടുതൽ താല്പര്യം?
1: അത് പഴയ പാട്ടിനോടാണ് കൂടുതൽ ഇഷ്ടം.
0: ആരാണ് ഇഷ്ടപ്പെട്ട നടൻ എന്ന് പറയാനുള്ളത്?
1: അത് മോഹൻലാലൻ.
0: ലാലേട്ടൻ ഫാൻ ആണ്?
1: അതെ.
0: ഇപ്പൊ ലാലേട്ടന്റെ മിക്ക സിനിമകളും കാണാൻ ശ്രമിക്കാറുണ്ടോ?
1: ഉണ്ട്.
0: ഇപ്പൊ അടുത്തെങ്ങാനും കണ്ട സിനിമ, ലാലേട്ടന്റെ സിനിമ ഓർമ്മയുണ്ടോ, മനസ്സിൽ ഓർമ്മയുണ്ടോ? അപ്പോ ലാലേട്ടന്റെ ഇപ്പം അടുത്തായി കണ്ടതെന്ന് പറയാൻ തുടരും കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു?
1: ഉണ്ട്, അത് കണ്ടിരുന്നു. ഫാമിലി ആയിട്ടാണ് പോയി കണ്ടത്.
0: ഏതായിരുന്നു തിയേറ്റർ?
1: തിയേറ്റർ കണ്ണൂർ.
0: കണ്ണൂരിലെ തിയേറ്ററിൽ നിന്നാണ് സിനിമ കണ്ടത് അല്ലേ? ഇപ്പൊ പാട്ട് കേൾക്കുക എന്ന് പറഞ്ഞു.
1: മോഹൻലാലിന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എനിക്ക് നമ്മുടെ കിരീടത്തിലെ കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടിയാതാന്ന് ഇഷ്ടപ്പെട്ട ഗാനം
0: ആ പാട്ടാണ്.
1: അതെ.
0: ഈ പാട്ട് ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: വീട്ടിലെ ഫാമിലിക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: ചേട്ടാ, ഇത് നമ്മുടെ റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ട് എന്നൊരു പ്രോഗ്രാമാണ്. ഇപ്പൊ നാട്ടിലെ പാട്ടിലൂടെ ചേട്ടനിപ്പം നല്ലൊരു പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കിരീടം എന്ന സിനിമയിലെ കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി എന്ന് തുടങ്ങുന്ന ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പാട്ട് ചേട്ടന്റെ ഫാമിലിക്കും അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ? അപ്പൊ ഏതായാലും ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. അപ്പൊ നമുക്ക് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ഈ ഒരു പാട്ട് കേട്ടാലോ?
1: ശരി, വളരെ സന്തോഷം.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: നമസ്കാരം. നാട്ടിലെ പാട്ടിൽ നമ്മോടൊപ്പം ഉള്ളത് പേര് പറഞ്ഞോളൂ.
2: പേര് ലക്ഷ്മിക്കുട്ടി.
1: ലക്ഷ്മിക്കുട്ടി,
2: ഓക്കെ.
1: പി ലക്ഷ്മിക്കുട്ടി, എന്തായിരുന്നു പണ്ടൊക്കെ ചെയ്തിരുന്നത്? കൃഷിയാണോ മുഖ്യമായിട്ട് ചെയ്തിരുന്നത്?
2: കൃഷി. വീട്ടില് അങ്ങനെ കോട്ടക്കുന്നിനെല്ലാം പോയിട്ട് പഠിച്ചെടുക്കുക.
1: പണ്ടത്തെ നാട്ടിപ്പാട്ടൊക്കെ ഓർമ്മയുണ്ടോ?
2: ഓർമ്മയുണ്ടാവുന്നു. കുറച്ച്
1: രണ്ടുപേര് പാടുന്ന
2: പാടണ
1: പാടിക്കോ.
2: കാറ്റുമാണം മേലെ നീയാർച്ച പൂങ്കാഴിഞ്ഞോറക്കമായി പുറക്കത്തെ സ്വപ്നവും കണ്ടു വല്ലോ അല്ലത്തെ പെണ്ണുങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ പറയുന്നു ർച്ച ഞാൻ കൂമി പോകുന്നു പോണാവിക്ക് അയലത്തെ പെണ്ണുങ്ങൾ പോകുന്നുണ്ട് പോകണമെന്നും ഉറച്ചു ഞാനും അപ്പോൾ പറയുന്നു അമ്മയല്ലോ എല്ലാവരും പോകുന്നതുണ്ടെങ്കിൽ നീയുമേ പോവുക വേണം നീ പോണ്ടിക്കീരേ പോളും പോയിക്കോളൂ.
1: ഓക്കെ. പണ്ട് നാട്ടിക്കെല്ലാം പോയ ഓർമ്മ വരുന്നുണ്ട്? ഇപ്പൊ
2: വരുന്നുണ്ട്.
1: വരുന്നുണ്ട്. ഒരുപാട് പേരുണ്ടായിരുന്നില്ലേ ആ കാലത്ത്?
2: നേരത്തെ അഞ്ചുപത്തെ ആള് മട്ടന്നൂർ പോയിട്ട് പാടിയിട്ടുണ്ട്.
1: ഇവിടെ എപ്പോ?
2: എന്തെന്നില്ല, പുനലുള്ളടുത്ത്.
1: പിന്നെ കുടുംബശ്രീന്റെ ഒക്കെ പരിപാടിയായിരുന്നു.
2: കുടുംബശ്രീ.
1: കുടുംബശ്രീയിൽ അംഗത്വം എടുത്തിട്ട്
2: കുറെയായ ഇപ്പൊ എടുക്കും.
1: ഇപ്പം പോകുന്നുണ്ട്. ഈ ഫ്രണ്ട്സിനൊക്കെ കാണാറുണ്ട്? ഈ നാട്ടിക്കലുള്ളവർ ഇപ്പോഴും കാണാറുണ്ട്?
2: കാണാറുണ്ട്.
1: കാണാറുണ്ട്. അവരുടെ വിശേഷങ്ങളൊക്കെ ഇപ്പൊ ചോദിച്ചറിയാറുണ്ടോ?
2: അറിയാന്നാ. അവരിങ്ങനെ പോകുന്നുണ്ട്, ഞാൻ വീട്ടിലിങ്ങനെ ഇരിക്കുന്നു. ഞാൻ അങ്ങനെ പോയൊന്നും
1: പുറത്തേക്കൊന്നും പോവാറില്ല. കുറെ ആയോ പുറത്തേക്കെല്ലാം പോവാൻ?
2: ഞാനവിടെ പോയിലുണ്ടായിരുന്നു കൂലൊത്ത്
1: അമ്പലത്തിലേ.
2: അമ്പലത്തില്. ഇപ്പ എനിക്ക് കയ്യില്ല പോവാൻ, നടക്കാൻ കയ്യില്ല, കയ്യില്ല. അതുകൊണ്ട് ഞാനത്തെ ശോഭന
1: അമ്പലത്തിലേക്ക് പോയിട്ട് അവിടെയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. പെട്ടെന്നായിരുന്നു സുഖമില്ലാണ്ട്.
2: എന്നിട്ട് പിന്നെ കയ്യില്ലാന്ന് വെച്ച്. അന്നേരം ആളില്ലേനു, ആരും എടുക്കേണ്ട ആളൊന്നും ഇല്ല. ഇപ്പൊ എടുക്കാൻ മതി ആളുണ്ട്.
1: ആളുണ്ട്.
2: ഞാൾ നിക്കാ, ഞാള് നിക്കാ. അവർക്ക് അടുത്ത തമ്പരാക്കന്മാർ മരിച്ചല്ലോ.
1: അതെ.
2: അതുകൊണ്ട് പിന്നെ ആർക്കും നിക്കാലോ.
1: പഴശ്ശി കോവിലകത്തെ ഒരാളായിരുന്നു ദിച്ചമ്മ. അപ്പൊ ഇപ്പൊ പോവാനൊന്നും കഴിയല്ല. ഇപ്പൊ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ദിച്ചമ്മ വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
2: ഇവിടെ എന്റെ എടുത്തിന് പോനത് മനോഹരി. ഇതുപോലെ അനിയത്തി. ഓ കല്യാണം കഴിച്ചോണ്ടെന്ന് ആങ്ങളേന്റെ മോള്.
1: ആങ്ങളേന്റെ മോളെ കല്യാണം കഴിച്ചോണ്ടിരുന്നത്. പേര് പ്രസീതച്ചി.
2: ഓക്കെ.
1: അപ്പൊ അവരുടെ മോളും അവരുടെ മക്കളും ഒക്കെ ആയിട്ടാണ് ഒരുപാട് പേരുണ്ട് ഇവിടെ താമസിക്കുന്നത്. എന്താണ് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ചെയ്യുന്നെന്ന്?
2: രാവിലെ എണീറ്റിട്ടാകുമ്പോ നാല് രണ്ട് പാത്രം കഴുകാൻ കഴിയെങ്കിൽ കഴിയൂ. അതിനെ കഴിയുമായത് അത് തന്നെ. പിന്നെ എന്നാന്ന് കയ്യോ ആടോ ഒന്നും കൊണ്ടെങ്കിൽ അതിന് ആടുന്നായിട്ടൊന്നും. ഇപ്പൊ തന്നെ ആടിനെ പിന്നെ വരുന്നു.
1: ഇപ്പോഴും ആടുണ്ടോ?
2: ആടിന്റെ ഓരോ ഓം വാങ്ങിയതാ കഴിഞ്ഞ വെള്ളാറ്റോ. അതിപ്പം കൊടുക്കുന്നു. അത് തന്നെ.
1: പണ്ട് സിനിമയൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്ന? കാണാറുണ്ടായിരുന്നു.
2: കാണാറുണ്ട്. എപ്പോ പോകലുണ്ട്? ഒന്നും പുറത്തൊരു ശ്രീദേവി അടുത്തില്ല. കുറേ ഒരുമിച്ച് എപ്പോഴും പോകലുണ്ട്.
1: സിനിമ കാണാൻ?
2: സിനിമ കാണാൻ.
1: ഓർമ്മയുണ്ട് അതൊക്കെ? ഇപ്പൊ
2: ഓർമ്മയൊക്കെ പറയുമ്പോ എന്നാലും ഓർമ്മ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഒന്നും ഓർമ്മയില്ല.
1: ഇപ്പോഴും കാണാറുണ്ട് സിനിമയൊക്കെ?
2: ഇപ്പൊ ടി വി വെച്ചിട്ട് അതിൽ
1: കാണാം. ഒരു ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ നമ്മളത് കേൾപ്പിച്ചു തരാം. ഏത് പാട്ടാണ്? ഏതെങ്കിലും പഴയ പാട്ട് ഓർമ്മയുണ്ടോ? എന്നൊരു പഴയ പാട്ട് വെച്ച് തരട്ടെ. പഴയ പാട്ട് ഏതെങ്കിലും പാടുന്നുണ്ടോ ഇപ്പൊ?
2: നോക്കിയാലും പാടുണ്ട്.
1: നസീറിന്റെ കാലത്തെ സിനിമന്റെ പാട്ട് ഓർമ്മയുണ്ടോ?
2: ഒന്നും ഓർമ്മയില്ല.
1: ഒന്നും
2: കണ്ടിനി. ഇപ്പൊ ഒന്നും
1: ഓർമ്മയില്ല. അപ്പൊ ഏതെങ്കിലും ഒരു നസീറിന്റെ സിനിമയിലുള്ള പാട്ട് നമ്മൾ വെച്ചു തരാം. ഓക്കെ. താങ്ക് യു.

0: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
1: നാട്ടിലെ പാട്ടിന്റെ നേരമാണ്. നാട്ടിലെ പാട്ടിൽ നമ്മോടൊപ്പം ഉള്ളത് പ്രസീതേച്ചിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം?
2: സുഖം തന്നെ.
1: വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
2: വീട്ടില് എന്റെ ഭർത്താവ്, ഞാൻ, എന്റെ ഇളാമ്മമാർ രണ്ടാള്, മോള്, മോളെ മക്കള്.
1: അവരൊക്കെ സുഖമായിട്ടിരിക്കുന്നു?
2: അസുഖമായിട്ടിരിക്കുന്നു.
1: വേറെന്തും ജോലി ചെയ്യുന്നുണ്ടായിരുന്നോ?
2: ഇല്ല.
1: എന്താണ് വീട്ടിലെ പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഹോബി സമയം കിട്ടാറുണ്ടോ വേറെ എന്തെങ്കിലും ചെയ്യാൻ?
2: വേറെ ഒന്നും സമയം കിട്ടാറില്ല. പണ്ടത്തെ കൃഷിയെല്ലാം ഉണ്ട്, വാഴ, കപ്പ, അതിനെല്ലാം സഹായിക്കുമ്പോ.
1: ഒരുപാട് കൃഷി ഉണ്ടോ
2: ഇപ്പം? വാഴയും കപ്പയും പിന്നെ പച്ചക്കറി ഉണ്ട്, വെള്ളരി,
1: അതൊക്കെ ഉണ്ട്. കൊറേ കാലങ്ങളായോ കൃഷി?
2: കൊറേ കാലങ്ങളായി.
1: കൊറേ കാലങ്ങളായി. ചെറുപ്പം മുതലേ കൃഷിയോട് ഒരു താല്പര്യമുണ്ടെന്ന് തോന്നല്ലേ?
2: താല്പര്യമുണ്ട്.
1: ഇതിന്റെ നടക്ക് പിന്നെ ടി വി ഒക്കെ കാണാൻ സമയം കിട്ടാറുണ്ടോ? ടി വി കാണാറുണ്ടോ?
2: ടി വി കാണാറുണ്ട്. ഉച്ചക്ക് ഭക്ഷണം കഴിഞ്ഞാൽ കാണും, രാത്രി കാണും.
1: സീരിയലൊക്കെ കാണാറുണ്ട്?
2: സീരിയലും കാണും.
1: അങ്ങനെയാണ് സമയം പോകുന്നത്. ഇത് നാട്ടിലെ പാട്ട് എന്ന പരിപാടിയാണ്. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയണമെങ്കിൽ ഞങ്ങൾ വെച്ചു തരാം. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? പഴയ പാട്ടാണോ കേൾക്കുന്നത് കൂടുതലായിട്ടും?
2: പഴയത് ഇപ്പോഴത്തെല്ലാം കേൾക്കും.
1: കേൾക്കും. സിനിമ തിയേറ്ററിൽ പോയി കാണാറുണ്ടോ?
2: ഇല്ല, സിനിമയൊന്നും കാണാറില്ല അധികം.
1: പാട്ടാണ്. പാട്ട് പാടുമോ?
2: ഇല്ല.
1: ഓക്കെ, ഏതെങ്കിലും ഒരു പാട്ട് പറഞ്ഞോളൂ, നമ്മൾ അത് കേൾപ്പിച്ചു തരാം.
2: ഓളങ്ങൾ എന്ന ചിത്രത്തിലെ ഏതെങ്കിലും ഒരു പാട്ട്.
1: അപ്പൊ നമുക്ക് ഓളങ്ങൾ എന്ന ചിത്രത്തിലെ തുമ്പീവ എന്ന പാട്ട് തന്നെ കേൾപ്പിച്ചു തരാം. ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
2: എല്ലാവർക്കും വേണ്ടി.
1: താങ്ക് യു.

0: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
1: നമസ്കാരം, ഇത് നാട്ടിലെ പാട്ടിന്റെ നേരമാണ്. ഇന്ന് നാട്ടിലെ പാട്ടിൽ നമ്മോടൊപ്പം ഉള്ളത്
2: നയന.
1: നയന, സ്ഥലം
2: പുലിയങ്ങോട്.
1: പുലിയങ്ങോട്. നയന ഇപ്പൊ എന്താ ചെയ്യുന്നത്?
2: ഞാനിപ്പോ പി ജി പഠിച്ചോണ്ടിരിക്കുന്നു.
1: എവിടുന്ന്?
2: കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ്.
1: സബ്ജക്ട്
2: സോഷ്യോളജി.
1: സോഷ്യോളജി. ഓക്കെ. ഇപ്പോ വെക്കേഷൻ അല്ലേ?
2: വെക്കേഷൻ ആണ്, പ്രൊജക്ട് ചെയ്തോണ്ടിരിക്കുന്നു. ഫൈനൽ ഇയർ ആയതുകൊണ്ട് പ്രൊജക്ട് ചെയ്തോണ്ടിരിക്കുന്നു.
1: ഓക്കെ. അപ്പൊ അവിടെ
2: ഹോസ്റ്റൽ ഉണ്ടല്ലോ.
1: ഹോസ്റ്റലിൽ നയന. അപ്പോ ഇപ്പൊ പഠിത്തത്തിനൊക്കെ തിരക്കായിരിക്കും, എന്നാലും പാട്ടൊക്കെ കേൾക്കാറുണ്ടോ? സിനിമയൊക്കെ കാണാറുണ്ടോ?
2: സിനിമ കാണാൻ കുറവാണ്, പാട്ട് ഇടക്ക്
1: കേൾക്കാറുണ്ട്. വീട്ടിൽ ആരൊക്കെയുള്ളത്?
2: വീട്ടില് അച്ഛൻ, അമ്മ, പിന്നെ നമ്മള് നാല് സിസ്റ്റേഴ്സ് ആണ്. നമ്മൾ നാലാണ്.

0: പിന്നെ എന്റെ എന്റെ ട്വിന്നാണ് പിന്നെ എക്സ്ട്രോവേർട്ട്. വായ തുറന്ന പൂട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, നല്ലോണം സംസാരിക്കും. ഈ ലോക്ക് എക്സാമാ, ഓളെ എക്സാം സ്റ്റാർട്ട് ചെയ്ത്, അപ്പൊ ഇന്ന് ഫസ്റ്റ് ഡേ എം ജി പഠിക്കുന്നത്. എം കോമിന്റെ എക്സാം ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത്, അപ്പോ ഓള് എക്സാമിന് പോയിട്ടുള്ളത്. ഏച്ചിമാരെ വിട്ടെന്ന് അങ്ങനെ ഒരാള് നല്ല ഇൻട്രോവേർട്ടാ, ഇപ്പൊ വന്നില്ലേ, അത് ഭയങ്കര ഇൻട്രോവേർട്ടാ, അത് സംസാരിക്കാൻ കുറച്ച് ശൈലിയുള്ള കൂട്ടത്തിലാ. മറ്റാള് അത്യാവശ്യം സംസാരിക്കൂ.
1: എങ്ങനെയാണ് നാല് പേരും കൂടുമ്പോ നന്നായിട്ട് അടിയാക്കൂ?
0: ഏയ്, നമ്മൾ അങ്ങനെ അടിയുടെ കൂട്ടത്തിലല്ല, നമ്മൾ അത്രക്ക് അടിയൊന്നും ഉണ്ടാകില്ല. അത്യാവശ്യം നല്ല സ്നേഹത്തിൽ തന്നെ പോകും.
1: പണ്ടോ ചെറുപ്പത്തിലോ
0: അടിയേ ഉണ്ടായിട്ടില്ല. നമ്മൾ
1: നാലുപേരും നല്ല സൗഹൃദത്തിലൂടെ പോകുന്നുണ്ട്.
0: അതെ, ഏച്ചിമാർക്കെല്ലാം ഞാൻ എന്ത്, പിന്നെ ഒരു പുള്ളിയെല്ലാം മാറിയ ഡ്രസ് ഇടുമ്പോൾ ഏച്ചിമാർക്ക് ഡ്രസ്സിന്റെ അകത്ത് ഒരു പുള്ളിയോ കുത്തോ കൊമയോ മാറി അവരെ ഡ്രസ് ഇല്ല, അവർക്കെല്ലാം ഒരേപോലെ വേണമെന്നുള്ള ചിന്താഗതി
1: ഉള്ളവരാണ്.
0: അതെ, സ്കൂളുകളാണെങ്കിൽ എല്ലാം ഇപ്പൊ പ്ലസ് വൺ പ്ലസ് ടു ഒരേ സ്കൂളിൽ വേണം, ട്രാൻസ്ഫർ വരെ മാറിയിട്ട് ഒരേ സ്കൂളിൽ പ്ലസ് വൺ പ്ലസ് ടു അവർ പഠിച്ച് ഡിഗ്രിക്ക് കൊടുത്താൽ വേറെ വേറെ കോളേജ് കിട്ടുന്നുള്ളത് കൊണ്ട് അവരെണ്ടാലും കൂടി ഒരുമിച്ച് പോയി പ്രൈവറ്റ് കോളേജിൽ ചേർന്ന് അങ്ങനെ ഒരേപോലെ പോകുന്നതാണ്. ഞാനും എന്റെ സിസ്റ്ററും അത്ര വലിയ പ്രശ്നമില്ലെങ്കിലും ഡ്രസ് ഒരേപോലെ വേണമെന്നേ ഉള്ളൂ, ഡ്രസ്സ് ചെരുപ്പ് കാര്യങ്ങൾ ഒരേ പോലെ, പക്ഷെ പഠിക്കുന്ന അവരവന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പോകും,
1: ഒരാൾ കാലിക്കറ്റിൽ ഒരാൾ എംജിയില്. അപ്പൊ ഇന്ന് നമ്മുടെ നാട്ടിലെ പാട്ടിലെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയണമെങ്കിൽ ഞങ്ങളിത് കേൾപ്പിച്ചു തരാം. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? സിനിമയൊക്കെ കാണാറുണ്ടോ?
0: സിനിമ കാണൽ കുറവാണ്, പക്ഷെ പാട്ട് കേൾക്കാറുണ്ട്.
1: പാട്ട് പറഞ്ഞു, പാട്ട് പാടാറുണ്ടോ?
0: പാട്ട് പാടാറില്ല.
1: വേറെ എന്തൊക്കെ കഴിവുള്ളത്?
0: കഴിവെന്ന് ചോദിച്ചാൽ അത്ര വലിയ കഴിവില്ല. പണ്ട് സ്പോർട്സിനെല്ലാം നിൽക്കാനും പ്ലസ് ടു വരെ അത്ലറ്റിക്സിനും കാര്യങ്ങളെല്ലാം നിൽക്കാനും, പിന്നെ ഡിഗ്രി ഡിസ്റ്റൻസ് ആയിട്ട് അപ്പൊ അത് സ്റ്റോപ്പ് ചെയ്ത്, പിന്നെ ചെറുതായിട്ട് കുത്തി വരക്കും. നല്ലോണം വരക്കുന്ന പറയുമ്പോൾ ചെറുതായിട്ടൊന്ന് കുത്തി വരക്കും. ഇല്ല, ഡിഗ്രി ആയിട്ട് ചെയ്തതുകൊണ്ട് അത്ലറ്റിക്സ് കാര്യങ്ങളില്ലല്ലോ, ഡിസ്റ്റൻസിന് അതില്ല. അതുകൊണ്ട് പിന്നെ അത് അതവിടെ നിന്നു, സ്പോർട്സിന്റെ ഭാഗം അവിടെ നിന്ന് സ്റ്റോപ്പ് ആയിട്ട് പിന്നെ പഠിത്തത്തിലേക്ക് മാത്രം ശ്രദ്ധ
1: കൊടുത്തു.
0: അത് സോഷ്യോളജി ആണ് എനിക്ക് വേണമെന്നുള്ളത്. പ്ലസ് ടു അപ്പോ കണ്ണൂർ ജില്ലയിൽ എവിടെയും സോഷ്യോളജി ഇല്ല. അപ്പൊ പിന്നെ തൃശ്ശൂർ ഒരു കോളേജ് കിട്ടിയെങ്കിലും ആ ടൈമിൽ ഞാൻ ഹോസ്റ്റലിൽ നിൽക്കാൻ അങ്ങനെ താല്പര്യം ഇല്ലാത്ത ഒരാളായതുകൊണ്ട് അത് വേണ്ടുള്ള രീതിയിൽ ഡിസ്റ്റൻസ് ആയിട്ട് സോഷ്യോളജി പഠിച്ച് പിന്നെ എൻട്രൻസ് എക്സാം എഴുതി പി ജിക്ക് അടുത്തേക്ക്
1: കയറി.
0: അപ്പൊ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ച ടൈമിൽ അത് നല്ലതായിട്ട് തോന്നി. കാരണം മീൻസ് നമ്മൾ സമൂഹത്തിനെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പൊ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ തോന്നിയതുകൊണ്ട് അത് മതി എന്നുള്ള രീതി.
1: പാട്ട് പറഞ്ഞോളൂ.
0: ഒരു പുഷ്പം മാത്രം, ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്.
1: പഴയകാല പാട്ട് ഇഷ്ടമാണോ കൂടുതലും?
0: ആ, പഴയ പാട്ടുകൾ ഇഷ്ടം. അത് കൂടുതൽ അർത്ഥമുള്ളത് പോലും കാര്യങ്ങൾ തോന്നുന്നത് പഴയ പാട്ടുകളോട്.
1: ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ട് ഈ പാട്ട്?
0: ഏയ്, അത്ര ഡെഡിക്കേഷൻ ഉണ്ട്, ആർക്കെന്നെ കേൾക്കാൻ, ആർക്കെന്നെ ഡെഡിക്കേറ്റ് ചെയ്യും.
1: ഓക്കെ, സ്വന്തമായി കേൾക്കാൻ
0: സ്വന്തമായി.
1: ഓക്കെ, താങ്ക് യു.

കേൾവിയുടെ കേളിക്കുട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ

വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.

0: ഗാനതരംഗം. ഒരേ സിനിമയിലെ ഗാനങ്ങൾ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഗാനതരംഗത്തിലേക്ക് സ്വാഗതം. മന്ത്രിമാളികയിൽ മനസ്സമ്മതം എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് ഇന്ന് ഗാനതരംഗത്തിലൂടെ ശ്രോതാക്കൾ ആസ്വദിക്കാൻ പോകുന്നത്. എ വി നൌഷാദാണ് ചിത്രം നിർമ്മിച്ചത്. കലാഭവൻ മണിയും ജോസ് പ്രകാശും, മാള അരവിന്ദൻ, ഹരിശ്രീ അശോകൻ, ടിനി ടോം, നരേന്ദ്രപ്രസാദ്, വിഷ്ണു, മീര, സാദിഖ് നാരായണൻകുട്ടി, മാമുക്കോയ, കലാഭവൻ റഹ്മാൻ, സൈനുദ്ദീൻ, ബിന്ദു, വരാപ്പുഴ, ചിത്ര, റീന എം ജോൺ എന്നിവരും അഭിനയിച്ചിട്ടുണ്ട്. കൈതപ്രമാണ ഗാനരചന ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം. ബിജു നാരായണൻ, യേശുദാസ്, ചിത്ര, എം ജി ശ്രീകുമാർ, മായ എന്നിവർ ചിത്രത്തിൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. എസ് പി വെങ്കിടേഷാണ് ചിത്രത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കിയത്. അൻസാർ കലാഭവന്റെയാണ് കഥയും തിരക്കഥയും സംഭാഷണവും. ആദ്യ ഗാനം യേശുദാസ് ആലപിച്ചതാണ്.

1998 പുറത്തിറങ്ങിയ മന്ത്രിമാളികയിൽ മനസ്സമ്മതം എന്ന ചിത്രം ഹാസ്യത്തിനും പ്രണയത്തിനും പ്രാധാന്യം നൽകിയ ഒരു മലയാള സിനിമയാണ്. കലാഭവൻ അൻസാർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ദിലീപ്, ജഗദീഷ്, ശ്രീകുമാർ, മാധു എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം.

സാമ്പത്തികമായി ഏറെ പിന്നിൽ നിൽക്കുന്ന നായകനും വളരെ സമ്പന്നയായ ഒരു പെൺകുട്ടിയും തമ്മിലുള്ള പ്രണയവും അതിനെ തുടർന്നുണ്ടാകുന്ന രസകരമായ സംഭവ വികാസങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രധാന പ്രമേയം. യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം.

നായകന്റെ ജീവിതത്തിലേക്ക് അവിചാരിതമായി കടന്നു വരുന്ന നായികയും അവരെ ഒന്നിപ്പിക്കാൻ സഹായിക്കുന്ന സുഹൃത്തുക്കളും സിനിമയിൽ ഹാസ്യത്തിന്റെ മേമ്പൊടി ചേർക്കുന്നു. നായകന്റെയും സുഹൃത്തുക്കളുടെയും കോമഡി രംഗങ്ങളും ഒടുവിൽ പ്രതിസന്ധികളെ തരണം ചെയ്ത് നായകനും നായികയും ഒന്നിക്കുന്നതുമാണ് കഥയുടെ ചുരുക്കം.

0: ഇന്ന് ഗാനതരംഗത്തിലൂടെ പ്രിയ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കൈതപ്രം രചിച്ച് ബേണി ഇഗ്നീഷ്യസ് സംഗീതമൊരുക്കി ബിജു നാരായണൻ, യേശുദാസ്, ചിത്ര, എം ജി ശ്രീകുമാർ, മായ എന്നിവർ ആലപിച്ച ഗാനങ്ങളായിരുന്നു. ചിത്രം മന്ത്രിമാളികയിൽ മനസ്സമ്മതം. ഇന്നത്തെ ഗാനതരംഗം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
1: ഗാനതരംഗം ഒരേ സിനിമയിലെ ഗാനങ്ങൾ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം. റേഡിയോ മലബാർ 89.6 FM.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

தெரிவிக்கிறேன்.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു,

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്, ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു,

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു,

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, എടവം 13, ഹിജ്റ വർഷം 1447, ദുൽഹജ് 10, ശകവർഷം 1948, ജ്യേഷ്ഠം 6, 2026 മെയ് 27, ബുധനാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.